ശ്രദ്ധിക്കണേ, ഉപദേശരൂപേണ താക്കീതുപോലെ കരുതലായി ജാഗ്രതയ്ക്ക് വേണ്ടി പറയുന്ന വാക്കാണിത്. ശ്രദ്ധിക്കണേ. അതെ, ശ്രദ്ധ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഉണ്ടാകണം. ഒരു നിമിഷത്തെ ശ്രദ്ധ കുറവുകൊണ്ട് അപകടങ്ങൾ സംഭവിക്കാം. അല്പം കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകാം. ശ്രദ്ധയ്ക്ക് മറ്റൊരു തലം കൂടിയുണ്ട്, നാം ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ശ്രദ്ധ കേന്ദ്രീകരണം, ഫോക്കസ്. നാം ജീവിത വിജയത്തിനായി ഓടി നടന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നു. ചിലത് തുടങ്ങും, ചിലത് തുടരില്ല,

ചിലത് പാതി വഴിയിൽ മുടങ്ങും, ചിലത് തുടങ്ങുക പോലുമില്ല, വിജയിക്കുന്നില്ല എന്ന പരാതിയും. എന്നാൽ ഒരു കാര്യം നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രവൃത്തി ശീലമാകും, ആ ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാകും. ഏതൊരു പ്രവൃത്തിയിലും വിജയിക്കണമെങ്കിൽ ചെയ്യുന്ന കാര്യം സ്ഥിരോത്സാഹത്തോടെ തുടർച്ചയായി ചെയ്യുക. ഒരു ദിനം അതിൽ വിദഗ്ധരും പ്രതിഭയുമായി തീരും. ലോകമറിയും, നിങ്ങളുടെ കയ്യൊപ്പ് അവിടെ ചാർത്തപ്പെടും. ഉറപ്പ്.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ഏവർക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ ഒരു സ്വപ്നം എന്ന കവിത, തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ടോപ്കോ ചുലരി മട്ടന്നൂർ അവതരിപ്പിക്കുന്നു വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാവിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 കാവ്യസൗരഭം. 8:00 മധുരഗീതങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ടോപ്കോ ചുലരി മട്ടന്നൂർ അവതരിപ്പിക്കുന്നു വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാവിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
2: കാവ്യധാര.
1: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കവിത ഒരു സ്വപ്നം.
3: മുറിക്കുള്ളിൽ കൊളുത്തിയ നിലവിളക്കുണ്ട്, താഴെ മയിൽപ്പീലിയൊന്നു പാറി കിടന്നിടുന്നു.

0: സുഗതകുമാരി ടീച്ചറുടെ ഒരു സ്വപ്നം എന്ന കവിതയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: വചനാമൃതം. തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് അർഹമായ കൂലി കൊടുക്കാത്തവനുമായി അന്ത്യനാളിൽ ഞാൻ ശത്രുതയിലായിരിക്കും. മുഹമ്മദ് നബി.
2: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് മെയ് 15. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം മെയ് 15 വർഷത്തിലെ 135-ാം ദിനമാണ്. മെയ് 15-നാണ് ദേശീയ കുടുംബദിനമായി ആചരിക്കുന്നത്. മെയ് 15-ന് നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1958 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 3 വിക്ഷേപിച്ചു. 1960 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 4 വിക്ഷേപിച്ചു. പ്രശസ്ത വാനശാസ്ത്രജ്ഞരിൽ ഒരാളായ വില്യമേന പാറ്റൺ സ്റ്റീവൻസ് ഫ്ലെമിംഗ്, അമേരിക്കക്കാരിയായ പുലിറ്റ്സർ പുരസ്കാര ജേതാവ് കാതറിൻ ആനി പോർട്ടർ തുടങ്ങിയവരുടെ ജന്മദിനവും 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ കവയിത്രി എമിലി ഡിക്കിൻസന്റെ ചരമദിനവും മെയ് 15-നാണ്.
2: ചരിത്രപഥം. ചരിത്രത്തിന്റെ വഴികളിലൂടെ

0: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904 9497471130 9495617500 9405841292 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026
1: സപ്തതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5ാം തരം മുതൽ 10ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
4: കോക്കനട്ട് മേഡ് മാജിക്.
3: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ,
4: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്,
3: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
4: കോക്കനട്ട്.
3: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
4: ഫോൺ 9188951780.
5: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ്കേ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276200.
3: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
6: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 15 ശ്രീകൃഷ്ണാവതാരം, നാളെ മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
7: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
1: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
7: 9447371836,
1: 8078502836.
8: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരളത്തിന്റെ 24-ാമത്തെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13-ാമത്തെ നേതാവാണ്. 11 ദിവസത്തെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനുമൊടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത്. താൻ അടിയുറച്ച പാർട്ടിക്കാരനാണെന്നും അതിനാൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിനെ സർവാത്മന സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെന്നും കെ സി വേണുഗോപാൽ. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിനെ അധികാരത്തിലേറ്റിയത്. ഈ പദവി വ്യക്തിപരമായി കിട്ടിയതല്ല, പുതിയ കേരളം സൃഷ്ടിക്കാനും പുതുയുഗത്തിന് തുടക്കമിടാനും കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും നിർവചനം തിരുത്തും. അത് ജനങ്ങൾക്കു വേണ്ടിയുള്ള കഠിനാധ്വാനവും അർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവൃത്തിയുമാണെന്ന് നിർവചിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വീണ്ടും അവഗണിക്കപ്പെട്ടതിനാൽ താനിനി മന്ത്രിസഭയിലേക്കില്ലെന്നും ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ അറിയിച്ചെന്നാണ് വിവരം. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങ് സെക്രട്ടേറിയറ്റിന് പിന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സമ്പൂർണ്ണ ക്യാബിനറ്റിനാണ് ശ്രമം. മുഖ്യമന്ത്രി കൂടാതെ കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെയാകണം എന്നതിൽ ഇന്ന് ചർച്ചകൾ ആരംഭിക്കും. കേന്ദ്ര നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുള്ളതിനാൽ തിങ്കളാഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കും. മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഘടകകക്ഷി മന്ത്രിമാരും ഉൾപ്പെടെ 21 മന്ത്രിമാരാകും ഉണ്ടാവുക. ഇന്നലെ രാത്രി 7 മണിയോടെ വി ഡി സതീശൻ, കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ ലോക്ഭവനിലെത്തി സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചുള്ള കത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കൈമാറി. മന്ത്രിസഭാ അംഗങ്ങളുടെ പട്ടിക തിങ്കളാഴ്ച നൽകാമെന്നും ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ തുടക്കത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരുമെന്നും അതിനുള്ള സാവകാശം വി ഡി സതീശന് നൽകണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്നെ സന്ദർശിക്കാനെത്തിയ സതീശനൊപ്പം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പദം ഒരു ദൈവനിയോഗമായി കാണുന്നുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് വ്യക്തിപരമായി കിട്ടിയ നേട്ടമായി കാണുന്നില്ല. വലിയ വിജയത്തിന് സഹായിച്ചത് എ ഐ സി സി ആണ്. ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ്. ഇന്ദിരാഭവനിൽ വി ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ സി പി എമ്മും നിശ്ചയിച്ചു. സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിനിടയിലാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇതോടെ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ സാന്നിധ്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. ഇതിൽ പിണറായിയെ കക്ഷി നേതാവായി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരും അധികാരമേൽക്കാനാണ് ഒരുക്കം. ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ അവസാന സംഘവും യാത്ര തിരിച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് 348 തീർത്ഥാടകരുമായി ഈ വർഷത്തെ അവസാനത്തെ ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്നും പറന്നുയർന്നത്. കണ്ണൂർ വിമാനത്താവളം വഴി 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ചത്. 13 സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. നീറ്റ് യു ജി ചോദ്യക്കടലാസ് ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേരെ കൂടി സി ബി ഐ അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7. മഹാരാഷ്ട്ര സ്വദേശികളായ ധനഞ്ജയ് ലോകണ്ടെ, മനീഷ വാമറെ എന്നിവരാണ് പിടിയിലായത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥരും പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളും നിരീക്ഷണത്തിലാണ്. വ്യാജരേഖ ചമച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ ഇടനിലക്കാരിൽ ഒരാൾ അറസ്റ്റിൽ. മറയൂർ സ്വദേശി ഡെബിൻ ജോസഫിനെയാണ് അമ്പലക്കോട് പോലീസ് ഇന്നലെ പുലർച്ചെ പുന്നമടയിലെ ഒരു സ്പായിൽ നിന്നും പിടികൂടിയത്. പുതുച്ചേരിയിൽ 5ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമിയും 2 മന്ത്രിമാരും അധികാരമേറ്റു. മുഖ്യമന്ത്രിക്കൊപ്പം എ നമശിവായം, മല്ലാടി കൃഷ്ണറാവു എന്നിവരും മന്ത്രിമാരായി അധികാരമേറ്റു. ആഗോള സംഘർഷങ്ങളും വ്യാപാര തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ നേരിടാൻ ബ്രിക്സ് രാജ്യങ്ങൾ പ്രായോഗികമായ വഴികൾ കണ്ടെത്തണമെന്ന് ഇന്ത്യ. സംഘർഷങ്ങൾ പരിഹരിക്കാൻ സംവാദത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ ഇന്ത്യ ആതിഥ്യം വഹിച്ച ബ്രിക്സ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി S.ജയശങ്കർ വ്യക്തമാക്കി. 2ാമതും US പ്രസിഡന്റായതിനു ശേഷം ആദ്യമായി ചൈന സന്ദർശിച്ച ഡൊണാൾഡ് ട്രംപിനോട് തായ്വാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് ഷീ ജിൻപിങ്. അങ്ങനെ സംഭവിച്ചാൽ ചൈന US ബന്ധം അപകടകരമായ പാതയിലേക്ക് പോകുമെന്നും സംഘർഷത്തിൽ പോലും കലാശിക്കുമെന്നും ഷീ പറഞ്ഞു. ചൈന പരമാധികാരം ഉന്നയിക്കുന്ന സ്വയംഭരണ ദ്വീപാണ് തായ്വാൻ. SSLC പരീക്ഷാ ഫലം ഇന്ന് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലെ PRD ചേംബറിൽ പ്രഖ്യാപിക്കും. THSLC, THLC ഹിയറിംഗ് ഇംപെയർഡ്, SSLC ഹിയറിംഗ് ഇംപെയർഡ്, AHSLC എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ 3031 കേന്ദ്രങ്ങളിലായി 417,497 പേർ പരീക്ഷ എഴുതിയിരുന്നു. ശബരിമലയിലെ യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി വാദം പൂർത്തിയാക്കി, വിധി പറയാനായി മാറ്റിവെച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിൽ 9-അംഗ ബെഞ്ച് 16 ദിവസം മാരത്തൺ വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. ഹർജിക്കാർക്ക് വാദവിവരങ്ങൾ സമർപ്പിക്കാൻ May 29 വരെ സമയം അനുവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ഡൽഹിയിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെയുണ്ടായ അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റിലും കനത്ത മഴയിലും മരിച്ചവരുടെ എണ്ണം 89 53 പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ വീടുകൾ തകർന്നു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, കണ്ണൂർ സർവകലാശാല, സെൽഫ് ഫിനാൻസിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9:30 മുതൽ കണ്ണൂർ ചേംബർ ഹാളിലാണ് തൊഴിൽ മേള നടക്കുക. 100-ലധികം തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. മട്ടന്നൂരിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് നഗരത്തിൽ ഇന്നു മുതൽ ഗതാഗത പരിഷ്കരണം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. നിയന്ത്രണങ്ങൾ വിജയകരമായാൽ ജൂൺ മുതൽ സ്ഥിരമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി സമിതി യോഗം തീരുമാനിച്ചിരുന്നു. കണ്ണൂർ റോഡിൽ പോലീസ് സ്റ്റേഷൻ വരെയും ഇരിട്ടി റോഡിൽ ഗാന്ധി റോഡ് വരെയുമാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കുക. തലശ്ശേരി റോഡിൽ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഭാഗത്തും ഡിവൈഡറുകൾ സ്ഥാപിക്കും. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. പ്രഥമാധ്യാപകർ, PTA പ്രസിഡന്റുമാർ, സ്കൂൾ മാനേജർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് യോഗം ചേർന്നത്. കായിക വാർത്തകൾ. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി യുവതാരം വൈഭവ് സൂര്യവംശി. IPLൽ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചതുകൊണ്ടാണ് 16-കാരനായ വൈഭവ് എ ടീമിലെത്തുന്നത്. തായ്ലാന്റ് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ PV സിന്ധുവും ലക്ഷ്യ സെന്നും ക്വാർട്ടർ ഫൈനലിൽ. പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ് തങ്കിരെഡി സഖ്യവും ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ പഞ്ചാബിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ്. ISL കിരീടം ലക്ഷ്യമിട്ട് 7 ടീമുകൾ. വളപട്ടണം ഫുട്ബോൾ അക്കാദമി നടത്തുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല അക്കാദമി കപ്പ് 26 U16 വിഭാഗത്തിൽ റോയൽ FA ധർമ്മശാല 1-3 ഗ്ലോബൽ FA തോൽപ്പിച്ച് ഫൈനലിൽ എത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
10: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
11: റേഡിയോ മലബാർ. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
12: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
11: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
13: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
11: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
13: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
11: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
13: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
11: മേഘാ കൊതേരി ആലപിച്ച കാവടി ചിന്തകൾ കാറ്റിൽ നിറയുന്ന ഇന്ന് തുടങ്ങുന്ന ഗാനം

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
3: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമായി.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്ക് നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യു ഡി എഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ നിയമനക്കത്ത് കൈമാറി. ഇന്നലെ വൈകിട്ട് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം സഖ്യകക്ഷികളുടെ അടക്കം പിന്തുണയറിയിക്കുന്ന MLA കത്തുകൾ സതീശൻ ഗവർണർക്ക് സമർപ്പിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. നിയുക്ത മുഖ്യമന്ത്രിക്ക് ഗവർണർ ആശംസകൾ നേർന്നു. കേരളത്തിന്റെ 24-ാമത് മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10-ന് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്നലെ വൈകിട്ട് കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് സതീശനെ നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല വിട്ടുനിന്നു. എന്നാൽ സതീശനെ പിന്തുണയ്ക്കുന്ന കത്ത് അദ്ദേഹം നേതൃത്വത്തിന് കൈമാറിയിരുന്നു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ASCC ജനറൽ സെക്രട്ടറി ദീപ ദാസ്മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. ASCC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗമാണ് അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായെങ്കിലും പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ തന്നെ നിയമിക്കാൻ സംസ്ഥാന സമിതി ഒറ്റക്കെട്ടായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. ഇന്ന് UAE പ്രധാനമന്ത്രി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിക്കായി UAE വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീംബിൻഷ് ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAE

പുറമെ നെതർലന്റ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ബ്രിക്സ് രാജ്യങ്ങൾ സുസ്ഥിര വികസനവും സാമ്പത്തിക ഭദ്രതയും ബഹുമുഖ പ്രശ്നപരിഹാരവും ശക്തിപ്പെടുത്താൻ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ വിദേശകാര്യ മന്ത്രിമാരോടും പ്രതിനിധി സംഘ തലവന്മാരോടും സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ സാമ്പത്തിക ശക്തികളായി മാറുന്ന രാജ്യങ്ങൾക്കിടയിൽ സഹകരണം വളർത്താനും ആഗോള ദക്ഷിണ മേഖലയുടെ ശബ്ദവും അഭിലാഷങ്ങളും ഉന്നയിക്കാനും ബ്രിക്സ് സുപ്രധാന വേദിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. നീറ്റ് പരീക്ഷ സുഗമമായും കാര്യക്ഷമമായും നടത്തുന്നതിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് യോഗം വിശദമായ ചർച്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, സിബിഎസ്ഇ ചെയർപേഴ്സൺ, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവയുടെ കമ്മീഷണർമാർ, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് സിബിഐ ഇന്നലെ രണ്ടുപേരെ കൂടി അറസ്റ്റ് ചെയ്തു. അഹല്യാനഗർ സ്വദേശി ധനഞ്ജയ് ലോഖണ്ഡെ, പൂനെ സ്വദേശി മനീഷ വാഗ്മാരെ എന്നിവരാണ് അറസ്റ്റിലായത്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിൽ ശക്തമായ കാറ്റിലും മഴയിലും മിന്നലിലും 111 പേർ മരിച്ചു. 200-ലേറെ പേർക്ക് പരിക്കേറ്റു. 100 കിലോമീറ്ററോളം വേഗത്തിൽ ആഞ്ഞടിച്ച കാറ്റിനൊപ്പം കനത്ത മഴയും ആലിപ്പുഴ വർഷവുമുണ്ടായി. റെയിൽപാളങ്ങളിലേക്ക് മരങ്ങൾ വീണ് പട്ന രാജധാനിയടക്കം നിരവധി ട്രെയിനുകൾ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. മഴയ്ക്കൊപ്പമുണ്ടായ ആലിപ്പുഴ വർഷവും പരക്കെ നാശനഷ്ടമുണ്ടാക്കി. ഒട്ടേറെ വീടുകൾ പാടെ തകർന്നു. മരങ്ങൾക്ക് താഴെ അഭയം തേടിയ നിരവധി പേർക്ക് മിന്നലേറ്റു. പ്രയാഗ്രാജ്, ഭഡോഹി, മിർസാപൂർ, ബത്തേപൂർ, വാരണാസി മേഖലയിലാണ് മഴയും കൊടുങ്കാറ്റും ഏറെ നാശമുണ്ടാക്കിയത്. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവിന് കേന്ദ്ര ഗവൺമെന്റ് പരിധി നിശ്ചയിച്ചു. ആഭരണ നിർമ്മാണത്തിന് ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാവുന്ന സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിമിതപ്പെടുത്തി. വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലാണ് ഉത്തരവിറക്കിയത്. ഇറക്കുമതി സ്വർണത്തിന്റെ പകുതിയെങ്കിലും ആഭരണങ്ങളാക്കി കയറ്റുമതി ചെയ്ത ശേഷമേ കൂടുതൽ സ്വർണം കൊണ്ടുവരാൻ അനുമതി നൽകൂവെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പരുത്തിയുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു. രാജ്യത്ത് തുണിത്തരങ്ങളും വസ്ത്രങ്ങളും കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഇടപെടണമെന്ന് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ വിജയ് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ അണ്ണാ ഡിഎംകെയിലെ പിളർപ്പ് പൂർണ്ണമായി. ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി എസ് പി വേലുസ്വാമി പക്ഷത്തിനെതിരെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് പരാതി നൽകി. സ്പീക്കർ ജെ സി ഡി പ്രഭാകറുമായി ചർച്ച ചെയ്ത് വിഷയത്തിൽ ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ടി വി കെ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യണമെന്ന വിപ്പ് അംഗീകരിക്കാതെ വേലുസ്വാമിയുടെ നേതൃത്വത്തിൽ 25 എംഎൽഎമാർ വോട്ട് ചെയ്തതോടെയാണ് അണ്ണാ ഡി എം കെയിൽ പിളർപ്പുണ്ടായത്. സംസ്ഥാനത്തെ എസ് എസ് എൽ സി പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് പി ആർ ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000-ലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ജൂൺ 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ഫിറ്റ്നസ് പരിശോധനയ്ക്ക് 17 പോയിന്റ് ചെക്ക്ലിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് പ്രത്യേകം വാങ്ങേണ്ടതാണ്. ആകാശവാണി ദേശീയതലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. 50 വർഷത്തിലേറെ ആകാശവാണിയുമായി പുലർത്തിവരുന്ന ബന്ധം അദ്ദേഹം അനുസ്മരിച്ചു. എഞ്ചിനീയറിംഗ് മേധാവി ആർ വാണി, പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ഐപിഎൽ ക്രിക്കറ്റിൽ ധർമ്മശാലയിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 8:30-ക്കാണ് മത്സരം. കോഴിക്കോട് ജില്ലാ പ്രീമിയർ ഡിവിഷൻ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോഴിക്കോട് സിറ്റി ജില്ലാ പോലീസ് ടീം ചാമ്പ്യൻമാരായി. പിലോട്ടൺ സ്പോർട്സ് എഫ് സിയാണ് റണ്ണേഴ്സ് അപ്പ്. തൊടുപുഴയിൽ യൂത്ത് ലീഗ് പ്രകടനത്തിനിടെ പ്രകോപനപരമായ മുദ്രാവാക്യം മുഴക്കിയതിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയെ യൂത്ത് ലീഗ് നേതൃത്വം സസ്പെൻഡ് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ മുദ്രാവാക്യം വിളിച്ചതിനാണ് നടപടി.

0: കണ്ണൂർ ജില്ലയിലെ നടുവിൽ ചപ്പാരപ്പടവ് ആലക്കോട് പഞ്ചായത്തുകളിൽ പലയിടങ്ങളിലും ഇന്നലെ വൈകിട്ട് ഉണ്ടായ മഴയിലും ശക്തമായ കാറ്റിലും വ്യാപക നാശനഷ്ടമുണ്ടായി. മരം വീണ് വീടുകൾക്ക് കേടുപറ്റി. റബ്ബർ വാഴ കവുങ്ങ് കൃഷിക്ക് നാശമുണ്ടായി. മലയോരത്ത് മഴയോടൊപ്പം ആലിപ്പഴ വർഷവുമുണ്ടായി. കനത്ത മഴയിൽ തലശ്ശേരി നഗരത്തിലെ കടകളിൽ വെള്ളം കയറി. മലപ്പുറം നിലമ്പൂർ മേഖലയിലും കനത്ത മഴ നാശമുണ്ടാക്കി. പലയിടത്തും മരം വീണ് ഗതാഗതവും വൈദ്യുതിയും തടസ്സപ്പെട്ടു. പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം നൽകി കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക്. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യ പരിപാലന പ്രവർത്തനങ്ങൾക്ക് കാവലാളായി മാറിയിരിക്കുകയാണ് ജീവനം ജൈവ വൈവിധ്യ സമിതി. പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ കാത്തുസൂക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ കുറ്റിക്കോൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവനം ജൈവ വൈവിധ്യ സമിതി വിജയകരമായ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹരിത കേരളം മിഷൻ വിഭാവനം ചെയ്യുന്ന പരിസ്ഥിതി പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾക്ക് സഹായകമാവുന്ന രീതിയിലാണ് കാസർകോട് കുറ്റിക്കോൽ ഗ്രാമപഞ്ചായത്തിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ച ജീവനം ജൈവ വൈവിധ്യ സമിതി കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. സംഘടനയ്ക്ക് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ മികച്ച ഗവൺമെന്റേതര ജൈവ വൈവിധ്യ സമിതിക്കുള്ള പുരസ്കാരവും ലഭിച്ചു.
0: കരിപ്പൂരിൽ നിന്ന് മൂന്നാമത്തെയും നാലാമത്തെയും ഹജ്ജ് വിമാനങ്ങൾ ഇന്നലെ രാത്രി ജിദ്ദയിലേക്ക് പോയി. വനിതാ തീർത്ഥാടകർ മാത്രമായിരുന്നു രണ്ട് വിമാനങ്ങളിലെയും യാത്രക്കാർ. മെഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരുടെ മൂന്നാമത്തെ വിമാനം നാളെ പുലർച്ചെ 12:20 പുറപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥർലേക്കർ നിയമനക്കത്ത് കൈമാറി. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. യുഡിഎഫ് നേതൃയോഗവും ഇന്ന്. സിപിഐഎം നിയമസഭാ കക്ഷി നേതാവായി പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ സന്ദർശനം ഇന്ന് തുടങ്ങും. റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ ഇന്നലെ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതതല യോഗത്തിൽ വിലയിരുത്തി. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫല പ്രഖ്യാപനം ഉച്ചകഴിഞ്ഞ് 3. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഹ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്യാരഭ്യ UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി ദേശാനാം ഷഡ് ദിവസീയ യാത്രായാം ഭവിഷ്യതി. പഞ്ചദേശയാത്രായാഃ പ്രഥമപദെ അദ്യ ശ്രീമോദി UAE ദേശം ഗമിഷ്യതി. യത്ര സഹ രാഷ്ട്രപതിന ഷേഖ് മുഹമ്മദ് ബിൻ ജായദ് അൽ നഹ്യാൻ ഇത്യനേന സഹ മിലിഷ്യതി. ദ്വിപക്ഷീയ വിഷയേഷു വിശേഷതഃ ഊർജ സഹകാര്യേ തഥൈവ പരസ്പര ഹിതസ്യ ക്ഷേത്രീയ അന്താരാഷ്ട്രീയ വിഷയേഷു ച ദ്വൌ നേതാരൌ വിചാരാണാം ആദാനപ്രദാനം കരിഷ്യതഃ. മേലനമിദം ഊർജ സുരക്ഷാ വിഷയ കേന്ദ്രീകൃതം ഭവിഷ്യതി ഇത്യപേക്ഷാ വർത്തതെ. പ്രധാനമന്ത്രിണ ശ്രീമോദിനാ പ്രോക്തം യത് അസ്മിൻ വർഷേ ഭാരതസ്യ അധ്യക്ഷതായാം ബ്രിക്സ് ഇതി ബഹുദേശീയ സംഘഃ ബഹുപക്ഷീയതാം സുദൃഢം കർത്തും സതത വികാസം പ്രവർദ്ധയിതും ആർത്ഥിക ശക്തിം പ്രവർദ്ധയിതും അധിക സമാവേശീയ വിശ്വവ്യവസ്ഥായാഃ നിർമ്മാണാർത്ഥം ച മിലിത്വാ കാര്യം കരിഷ്യതി. ഹ്യഃ നവദില്യാം ബ്രിക്സ് ദേശാനാം വിദേശമന്ത്രിഭിഃ പ്രതിനിധിമണ്ഡല പ്രമുഖൈഃ സഹ സംവാദം കുർവൻ ശ്രീമോദി അവദത് യത് ഉദയമാനാനാം അർത്ഥവ്യവസ്ഥാനാം മധ്യേ സഹകാര്യം പ്രവർത്തയിതും വൈശ്വിക ദക്ഷിണസ്യ ആകാംക്ഷാണാം വികാസായ ച ബ്രിക്സ് സംഘഃ മഹത്വപൂർണ മഞ്ചരൂപേണ ഉദ്ഭൂതഃ വർത്തതേ. കേന്ദ്ര സർവകാരേണ ഉക്തം യത് ദേശേ പര്യാപ്തം അസംസ്കരിത തൈലസ്യ LPG ഇതി ദ്രവീകൃത അനില ഇന്ധനസ്യ പ്രാകൃതിക അനിലേന്ധനസ്യ ച ഉപലബ്ധതാം സുനിശ്ചേതും പ്രഭാവി പദാനി ഗൃഹീതാനി സന്തി. ഹ്യഃ നവദില്യാം അന്തർമന്ത്രാലയസ്യ വൃത്താന്തസ്യ സമയേ പെട്രോളിയം പ്രാകൃതിക അനില മന്ത്രാലയസ്യ സംയുക്ത സചിവ പദാസീന സുജാത ശർമ അവദത് യത് ദേശേ സർവത്ര ഗൃഹോപയോഗി LPG ഇതി ദ്രവീകൃത അനില ഇന്ധനസ്യ ആപൂർത്തിഃ സുചാരുരൂപേണ പ്രചലതി. നീറ്റ് ഇതി ആഗാമി രാഷ്ട്രീയ പാത്രതാ സഹിത പ്രവേശ പരീക്ഷായാഃ സജ്ജതായാഃ പരീക്ഷാം കർത്തും സമീക്ഷാം കർത്തും കേന്ദ്രീയ ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനസ്യ നിവാസസ്ഥാനേ ഉച്ചസ്തരീയ സഭ ആയോജിത. സഭായാം നീറ്റ് പരീക്ഷായാഃ സുചാരുതയാ കുശലതയാ ച സഞ്ചാലനസ്യ വിവിധ പക്ഷേഷു വിസ്തൃത വിമർശാഃ കൃതാഃ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഹ അദ്യ ആന്ധ്രപ്രദേശസ്യ ശ്രീ സത്യസായി മണ്ഡലസ്യ പുട്ട്പർത്തി ഇത്യത്ര അനേക വൈമാനിക രക്ഷാ പരിയോജനാനാം ആധാരശിലാ സ്ഥാപന

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഏവർക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഇതര ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനും വേദപാഠശാലകളുടെ പരിപാലനത്തിനും വേണ്ടിയുള്ള സഹായധന വിതരണത്തിന് ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചു. ക്ഷേത്ര ധനസഹായത്തിനും വേദപാഠശാല സഹായധനത്തിനും വെവ്വേറെ അപേക്ഷിക്കണം. 200 രൂപ നിരക്കിൽ ഫീസ് നൽകേണ്ടതാണ്. ജൂൺ മാസം 14 വരെ ഓൺലൈൻ ലിങ്ക് മുഖേന ഫീസ് അടച്ച് അപേക്ഷ നൽകാം. ജൂൺ 30 ആവശ്യമായ രേഖകൾ ദേവസ്വം ഓഫീസിൽ നേരിട്ട് നൽകണം. വിശദവിവരങ്ങൾക്ക് ഗുരുവായൂർ ദേവസ്വം .in എന്ന വെബ്സൈറ്റും ഗുരുവായൂർ ദേവസ്വം ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാം. ഫോൺ നമ്പർ 0487255635. വിശ്വസംവാദ കേന്ദ്രം നൽകുന്ന PVK നെടുങ്ങാടി സ്മാരക മാധ്യമ പുരസ്കാരത്തിന് അപേക്ഷ ക്ഷണിച്ചു. പൗരബോധവുമായി ബന്ധപ്പെട്ട് ദൃശ്യമാധ്യമത്തിലെ വാർത്തയ്ക്ക് മലബാർ മേഖലയിലെ മാധ്യമപ്രവർത്തകർക്കാണ് ഈ വർഷം പുരസ്കാരം നൽകുന്നത്. 2025 മെയ് മുതൽ 2026 ഏപ്രിൽ വരെ പ്രക്ഷേപണം ചെയ്ത 1 മിനിറ്റിനും 3 മിനിറ്റിനും ഇടയിലുള്ള കണ്ടന്റുകളാണ് അയക്കേണ്ടത്. തൃശൂർ മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ളവർക്ക് ബയോഡേറ്റയും സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രവും സഹിതം ഈ മാസം 23 VSK@gmail.com എന്ന ഇമെയിലിൽ അയക്കാം. ഫോൺ നമ്പർ 8592-072-082. പടിയൂർ പഞ്ചായത്തിൽ മണ്ണിന്റെ ആരോഗ്യവും പോഷകഗുണങ്ങളും വർദ്ധിപ്പിക്കാൻ മണ്ണു പരിശോധന നടത്താൻ താൽപ്പര്യമുള്ള കൃഷിക്കാർ മണ്ണ് സാമ്പിൾ പടിയൂർ കൃഷിഭവനിൽ നാളേക്ക് മുൻപ് എത്തിക്കേണ്ടതാണ്. കർഷകന്റെ പേര്, മേൽവിലാസം, സ്ഥലത്തിന്റെ വിവരങ്ങൾ, ഏതൊക്കെ വിളകൾ ചെയ്യുന്നു തുടങ്ങിയ വിവരങ്ങൾ എഴുതിയ സാമ്പിൾ അടക്കം നൽകണമെന്നാണ് കൃഷി ഓഫീസർ അറിയിച്ചത്. കശുമാവ് കൃഷിവികസന ഏജൻസിയുടെ നേതൃത്വത്തിൽ പടിയൂർ കൃഷിഭവൻ വഴി കർഷകർക്ക് സൗജന്യമായി കശുമാവ് തൈകൾ വിതരണം ചെയ്യുന്നു. താൽപ്പര്യമുള്ള കർഷകർ പടിയൂർ കൃഷിഭവനിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. സാധാരണ രീതിയിൽ 1 ഏക്കറിൽ 80 തൈകൾ വരെ നട്ടുവളർത്താനാകും. അൾട്രാ ഹൈഡെൻസിറ്റി പ്ലാന്റിംഗ് രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് 1 ഏക്കറിൽ 160 തൈകൾ വരെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപേക്ഷയോടൊപ്പം കശുമാവ് വികസന ഏജൻസിയുടെ അപേക്ഷാ ഫോം, ആധാർ കാർഡ്, പകർപ്പ്, 2026-27 സാമ്പത്തിക വർഷത്തിലെ ഭൂനികുതി രസീത്,

0: ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കരാരടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് ജൂനിയർ റെസിഡന്റ് ട്യൂട്ടർ തസ്തികയിൽ നിയമനം നടത്തുന്നു. MBBSനൊപ്പം TCMC, KSMC രജിസ്ട്രേഷനുള്ളവർക്ക് അപേക്ഷിക്കാം. ഇന്ന് രാവിലെ 11 മണിക്ക് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. വിശദാംശങ്ങൾ gmckannoor.edu.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം 29 രാവിലെ 10:30. ഫോൺ നമ്പർ 9846661249. കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗം അറബിക് അധ്യാപകന്റെ സ്ഥിരം ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 ഹയർ സെക്കൻഡറി വിഭാഗം ഇംഗ്ലീഷ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം 28 സ്കൂൾ ഓഫീസിൽ നടക്കും. ചെറുകുന്ന് പഞ്ചായത്ത് 10 ആശാ വർക്കറെ നിയമിക്കുന്നു. ഇന്റർവ്യൂ 25 പകൽ 2 പഞ്ചായത്ത് ഓഫീസിൽ. സ്ത്രീകളാണ് അപേക്ഷിക്കേണ്ടത്. വാർഡിൽ സ്ഥിരതാമസമുള്ളവർക്ക് മുൻഗണന. SSLC പാസ്സായിരിക്കണം. പ്രായപരിധി 25 ഇടയിൽ. വിവാഹിതരായിരിക്കണം. ആശയവിനിമയ ശേഷിയും സാമൂഹ്യ സേവനത്തിൽ താൽപ്പര്യവുമുള്ളവരായിരിക്കണം. ഫോൺ നമ്പർ 0497283455. കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തിൽ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ, നഴ്സ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ താൽക്കാലിക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. അഭിമുഖം 22 രാവിലെ 9 സ്കൂളിൽ വെച്ച് നടക്കും. കൂടുതൽ വിവരങ്ങൾക്കായി www.thalassery.kvs.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തലശ്ശേരി ഹെർമൻ കുണ്ടട്ട് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. ഹിസ്റ്ററി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, മാത്തമാറ്റിക്സ് എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുള്ളത്. ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 55% കുറയാതെ ബിരുദാനന്തര ബിരുദവും UGC നെറ്റുമാണ് അടിസ്ഥാന യോഗ്യത. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം തലശ്ശേരി തിരുവങ്ങാടുള്ള ക്രൈസ്റ്റ് എഡ്യൂക്കേഷണൽ കോംപ്ലക്സിലെ കോളേജ് ഓഫീസിൽ 18 രാവിലെ 10 അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 89219 9274. പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ അഗ്രി CRP ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പയ്യാവൂർ പഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരും കുടുംബശ്രീ അംഗമോ കുടുംബശ്രീ കുടുംബാംഗമോ ആയ വനിതകൾക്ക് അപേക്ഷിക്കാം. കാർഷിക വൃത്തിയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം. അഭിമുഖം 21 പകൽ 11 പഞ്ചായത്ത് ഓഫീസിൽ. നടുവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ 179 ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. PSC അംഗീകരിച്ച യോഗ്യതയുള്ളവരാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ ബയോഡാറ്റ സഹിതം മെഡിക്കൽ ഓഫീസർക്ക് 21 മുൻപ് സമർപ്പിക്കണം. ഫോൺ നമ്പർ 9495553085. IHRD കീഴിൽ കല്യാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന EK നായനാർ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെക്ചർ തസ്തികകളിലെ താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള പാനൽ തയ്യാറാക്കാൻ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു. അതത് വിഷയങ്ങളിൽ BTech 1st ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. MCA 1st യോഗ്യതയുള്ളവർക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലെക്ചറർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. സ്കാൻ ചെയ്ത അസൽ സർട്ടിഫിക്കറ്റുകളും ബയോഡാറ്റയും mptc.ek.nayanar@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ നാളേക്കകം സമർപ്പിക്കണം. ഫോൺ നമ്പർ 85470050802. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്, സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന മൈഗ്രന്റ് സുരക്ഷാ പദ്ധതിയിൽ താൽക്കാലിക കൗൺസിലറെ നിയമിക്കുന്നു. സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ആന്ത്രപ്പോളജി എന്നിവയിൽ ബിരുദാനന്തര ബിരുദം, കൗൺസിലിംഗ് മേഖലയിൽ 1 പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത. അസൽ രേഖകളും പകർപ്പും സഹിതം 21 രാവിലെ 11 ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂയിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 7025706936. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ 11th നിലവിലുള്ള ആശാപ്രവർത്തകയുടെ ഒഴിവിലേക്കുള്ള അഭിമുഖം 20th പകൽ 11 കണിച്ചാർ PHCL നടക്കും. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: ജനസമക്ഷം.
0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി നാട്ടുവിശേഷം. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ 31st വരെ ലഭ്യമാകും. 14 മുതൽ 15 3 പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകളാണ് ഉപയോഗിക്കുന്നത്.

0: ക്കേണ്ടത്. കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഈ മാസം 19 നടത്തും. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കണ്ണൂർ ചാല തലശ്ശേരി റൂട്ടിലെ ചാല ഭാഗത്ത് താൽക്കാലിക ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കണ്ണൂർ ഭാഗത്തുനിന്ന് ചാല വഴി കൂത്തുപറമ്പിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല സ്റ്റേഷൻ സ്റ്റോപ്പിൽ നിന്ന് പുതിയ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ആസ്റ്റർമിംസ് ബേബി മെമ്മോറിയൽ ആശുപത്രി പരിസരത്ത് നിന്ന് വീണ്ടും കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് ഇറങ്ങി ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാത വഴി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകണം. തലശ്ശേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ആശുപത്രി പരിസരത്തു നിന്ന് നേരെ ദേശീയപാത വഴി തന്നെ പോകണം. കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന് ചാല വഴി കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് മിംസ് ആശുപത്രി ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴി ചെന്ന് അവിടെ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാതയ്ക്ക് മുകളിലൂടെ ചാല സ്റ്റേഷൻ സ്റ്റോപ്പ് ഭാഗത്തേക്ക് പോകണം. കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിന്റെ 4th എഡിഷൻ നാളെ സമാപിക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൗത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് 17th രാത്രി 11 വരെ അടച്ചിടും. 18th വേങ്ങാട് ഉറൂസെ ഉപ്പാവ ജൂൺ മാസം 5, 6, 7 വിവിധ പരിപാടികളോടെ നടക്കും. പയ്യന്നൂർ എടനാട് ഉമാമഹേശ്വര ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശം ഇന്ന് മുതൽ 20th വരെ നടക്കും. വേലിക്കകത്ത് പറമ്പ് വിഷ്ണുമൂർത്തി കതിവന്നൂർ വീരൻ ആരൂഢത്തിന്റെ 2026-29 വർഷത്തെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഈ മാസം 17th നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ യാത്ര.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15
1: 3.5 സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
0: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജ് യാത്രികരും അവരുടെ ബന്ധുക്കളും സംസാരിക്കുന്നു ഇപ്പോൾ.
3: എന്റെ പേര് ഡോക്ടർ രമ്യ. ഞാൻ കീഴല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇവിടെ നമ്മൾ എല്ലാ വർഷവും ഇവിടെ ഹജ്ജ് ക്യാമ്പ് നടത്തി വരുന്നു. നമ്മുടെ ആയുർവേദ വിഭാഗത്തു നിന്നുള്ള എല്ലാ സേവനവും നൽകി വരുന്നുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്നവർക്കുള്ള ഇപ്പൊ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പെട്ടെന്നുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ശ്വാസംമുട്ടൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളും, പിന്നെ ഇപ്പൊ യാത്രയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും, ഉറക്കക്കുറവ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വയറസ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഉള്ളൊരു പ്രതിരോധം വരുന്ന അസുഖമുള്ളവർക്കൊരു ചികിത്സാ രീതിയാണ് നമ്മളിപ്പോ ചെയ്തു തരുന്നത്. 3 ഇവിടെ നടന്നു പോകുന്നത്. ഉള്ള വോളണ്ടിയേഴ്സിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് കാണിച്ചത്.
4: ഞാൻ ദിവ്യ, GAD മാങ്ങാട്ടണം ഫാർമസിസ്റ്റാണ്. ഇവിടെ ഈ വർഷത്തെ ഹജ്ജ് ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. നമ്മളിവിടെ അത്യാവശ്യം മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വളണ്ടിയേഴ്സും യാത്രക്കാർക്കും വേണ്ട സേവനങ്ങളാണ് നൽകുന്നത്. അവർ അത്യാവശ്യം മരുന്നുകൾ ഉള്ളത് കൊടുക്കും. അല്ലാത്തത് വളണ്ടിയേഴ്സും മറ്റുള്ളവരോട് നമ്മൾ അടുത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അല്ലാതെ വരുന്ന ഇനിയിപ്പോൾ വേറെന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യും.
5: നമസ്കാരം. ഞാൻ മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ പ്രദേശത്തു നിന്ന് വരുന്ന ഒരു തീർത്ഥാടകനാണ് ഞാൻ. ഞാനും എൻ്റെ ഭാര്യയാണ്. ഇവിടെ ഹജ്ജ് ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഹാജിമാരെ സേവിക്കാനായി ഒരുപാട് പേര് ഇവിടെ നിലവിൽ പിന്നെ സന്നദ്ധ പ്രവർത്തകരായി ദൈവപ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തകർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു തീർത്ഥാടകൻ എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അതിഥികളായിട്ടാണ് നമ്മൾ തീർത്ഥാടകരെ ദൈവം അവിടെ വരവേൽക്കുക എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അതിഥിക്ക് കിട്ടുന്ന പരിഗണന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സേവനം ചെയ്യുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഏതായാലും ഇവിടുത്തെ സർക്കാരായാലും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളായാലും എയർപോർട്ട് അതോറിറ്റി ആയാലും മറ്റെല്ലാവരും ഈ ഹജ്ജ് ക്യാമ്പ് ഒരുക്കി തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എല്ലാ സന്തോഷവും പങ്കുവെക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തും.
6: മൊയ്തീൻ നടുവിൽ ഇനുമ്പോടെ മറ്റേ ഉമ്രക്കോ മറ്റേ കുറച്ചൊന്നും പോയിക്കൊന്നുമില്ല. പശ്ചിരി വരുന്നത് തന്നെ എൻ്റെ ഭാര്യയുണ്ട്, നല്ല ഇടപെടലും കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അജ് ഹൗസൊന്നുമില്ലല്ലോ, എന്നാൽ തൽക്കാലം ഉണ്ടാവശ്യമില്ലാന്നെങ്കിലും വളരെ കണ്ടീഷൻ തന്നെ തൃപ്തികരം. ചെയ്യണം പരിപാടിയൊക്കെ വളരെ ഉഷാറാണ്.

0: എന്റെ പേര് ഷമീർ എന്നാണ്. ഞാൻ വരുന്നത് കുടിക്കമട്ട. വന്ന മുതല് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. വന്നപാടെ തന്നെ ചെക്ക് ഇൻ ചെയ്തു, ലഗേജ് ഇട്ടു. ലഗേജ് ഇട്ടതിന് ശേഷം നമ്മൾ ക്യാമ്പിലേക്ക് വന്നു. ക്യാമ്പില് അവിടെ നമുക്ക് പിന്നെ ഉച്ച ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എല്ലാം നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരം, അസറിന്റെ സമയമായി, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപാടെ തന്നെ ചായന്റെ ഒരു ടൈമായി. ചായയും നല്ല പലഹാരങ്ങളുണ്ടായിരുന്നു, അത് കഴിച്ചു. നുസ്കിന്റെ കാർഡെല്ലാം കൊടുക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് എന്റെ വൈഫുണ്ട്, ഞാനും വൈഫുമാണ്. ഇപ്രാവശ്യം രാജ്യനെ കിട്ടിയത്. കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു, അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ലഗേജെല്ലാം പെട്ടെന്ന് ഇട്ടു. പിന്നെ ഫുഡും കൂടെ റെഡി ആയതുകൊണ്ട് അവിടെ ഫുഡും കഴിച്ചു. എല്ലാം കൊണ്ടും അറ്റ്മോസ്ഫിയർ നല്ല ഇതായിരുന്നു. അപ്പോൾ ചൂടും ഇല്ല, ഇപ്പോൾ കാലാവസ്ഥ നല്ല ഇതാണ്. ടെന്റിലും ചൂടൊന്നും അനുഭവിക്കുന്നില്ല, നല്ല കാറ്റുണ്ട്.
1: എൻ്റെ പേര് മുഹമ്മദ് അലി പരിയാരം, മട്ടന്നൂർ പരിയാരം. ഇൻഷാല്ലാ അജ്ജ് വന്നപ്പോൾ വളരെ നല്ല സഹകരണം കിട്ടിയത്. വളണ്ടിയേഴ്സ് ആയാലും ഇത് ക്യാൻറ്റീനിൽ ചായ നിസ്കരിക്കാൻ സൗകര്യം എല്ലാം ഉണ്ട്. വളരെ സന്തോഷമായി. ഇത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യയെ അവർക്കും എല്ലാം നല്ല സന്തോഷമാണ്.
2: ഞങ്ങൾ ഇവിടെ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. അതായത് ഈ ഹജ്ജിന് പോകുന്നവരെ യാത്രയാക്കാൻ വന്ന ഫാമിലീസ് ഉണ്ട്. നമുക്ക് അവരോട് എന്താണ്, ആരാണ് അവരുടെ, ആരാണ് ഹജ്ജിന് പോയിട്ടുള്ളത്, അവരുടെ ഒരു ഇപ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേരെന്താ?
3: ഫിദ. എവിടുന്ന് വരുന്നു?
4: നമ്മള് തലശ്ശേരി.
2: ആരാണ് ഹജ്ജിന്?
4: എന്റെ മദറാണ്. മദറും ഗ്രാൻഡ് മദറും അങ്കിളും ഉണ്ട്, മൂന്ന് പേര്.
2: അപ്പൊ നിങ്ങൾ എത്ര പേരാ യാത്രയാക്കാൻ വന്നിട്ടുള്ളത്?
4: എത്ര പേരാന്ന് വെച്ചാ കുറച്ച് പേരുണ്ട്, ഒരു 10-15 ആൾക്കാരുണ്ട്.
2: അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയുമ്പോഴേ എന്തായിരുന്നു?
4: കിട്ടിയെന്ന് അറിയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കുറെ നാളായിട്ട് അവര് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ.
2: അപ്പൊ ഇനി എത്ര ദിവസത്തേക്കുള്ള യാത്ര?
4: 45 days വരും.
2: അതുവരെ നിങ്ങൾ ഇവിടെ നിന്ന്
4: പ്രാർത്ഥന.
2: അതെ. ഇങ്ങനെ പോവാറുണ്ടോ ശരിക്കും കൊണ്ടാക്കാൻ? ഹജ്ജിന് പോകുന്നവർ ആദ്യമായിട്ടാണോ നിങ്ങൾ യാത്രയാക്കാൻ വരുന്നത്?
4: ഞാൻ ആദ്യമായിട്ടാണ്. യൂഷ്വലി ആൾക്കാർ പോവാറുണ്ട് ഇങ്ങനെ ഫാമിലി എല്ലാരും കൂടെ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ പോവാറുണ്ട്.
5: ഇതൊരു ലൈഫില് ഒരു പ്രാവശ്യമൊക്കെ അല്ലേ ഈ ഒരു ഹജ്ജിന് പോകുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും. അതൊരു ലക്കും കൂടിയാന്നല്ലേ നമ്മള് പറയുന്നത്. എന്റെ ഇപ്പൊ സിസ്റ്ററിലാണ് പോയിട്ടുള്ളത്. ഇപ്പൊ
6: എന്റെ പേര് ഹുസൈൻ, എന്റെ അനുജന്റെ ഭാര്യയാണ് പോയിരിക്കുന്നത്. എയർപോർട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മള് ബാംഗ്ലൂർ ആണ്, അപ്പം ഇടയ്ക്കൊക്കെ ഇവിടെ.
5: കാലിക്കറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സ്ട്രെസ് അല്ലേ. ഇതിപ്പോ നമുക്കൊരു ലോങ് ഡ്രൈവ്, അങ്ങനെ ഒരു ഫീലാ.
6: നമുക്കൊരു 3-5 hours ഒക്കെ വേണം ട്രാഫിക് ജാമിൽ വീട്ടില്.
5: ഒരാളെ യാത്ര ആക്കോന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ഡ്രൈവ്, ഒരു ട്രിപ്പ് പോലെ ഇങ്ങ് വന്ന് വളരെ ഈസി ആയിട്ട് തോന്നും.
2: ഉമ്മന്റെ പേരെന്താ?
7: അയച്ചു. മോന്റെ വാര്യ.
2: മകന്റെ വാര്യ. ഉമ്മ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു?
7: ഞാൻ കാലത്ത് പോയത്.
2: അധികം പ്രായമാവുന്നതിന് മുന്നേ പോയി.
7: പ്രായം മുന്നേ പോയി.
2: എങ്ങനെയുണ്ടായിരുന്നു?
7: നല്ല സുഖം.
2: അന്ന് ആരും ഒറ്റക്കാണോ പോയത്?
7: ആരോഗ്യം. ഇപ്പൊ അതുപോലെ ഒന്നല്ല. ഇപ്പൊ നല്ല സുഖം.
2: സൗകര്യങ്ങളുണ്ട്.
7: അന്നേരം സൗകര്യമില്ല. അന്നേരം സൗകര്യം കുറവായി.
8: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജ് യാത്രികരും അവരുടെ ബന്ധുക്കളുമാണ് ഇപ്പോൾ സംസാരിച്ചത്.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച മൂന്നര പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ യാത്ര.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: മൂന്നര പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.

0: ಆಕಾಶವಾಣಿ. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAEയിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഭാരത് സർക്കാരിനെ കൈ ഇഫക്റ്റീവ് സ്റ്റെപ്സ് ലിയെ ഹെ ജിസ്കെ ചലത്തെ ഹമാരെ പാസ് പെട്രോൾ, ഡീസൽ, LPG ഓർ നാച്ചുറൽ ഗ്യാസ് കെ പര്യാപ്ത സ്റ്റോക്സ് അവൈലബിൾ ഹെ. ഹമാരി റിഫൈനറീസ് ഓപ്റ്റിമം കപ്പാസിറ്റി പർ ഓപ്പറേറ്റ് കർ റഹി ഹെ ഓർ LPG പ്രൊഡക്ഷൻ ഭി ഇൻക്രീസ് കിയാ ജാ ചുക്കാ ഹെ. ഹമാരെ കിസി ഭി റിട്ടേൽ ഔട്ട്ലെറ്റ് പർ ഓർ LPG ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് പർ കോയി ഡ്രൈ ഔട്ട് റിപ്പോർട്ടഡ് നഹി ഹെ. സബ് ജഗാ പർ നോർമൽ ഓപ്പറേഷൻ ചൽ റഹേ ഹെ.
0: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആൻഡ് കവചിന്റെ 3-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
2: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
0: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, CBSE ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 ഇടങ്ങളിൽ റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയുക്ത മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് VD സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കായിരിക്കും പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. PHSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 വിക്കറ്റ് ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11-ാമത് സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തീ ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ 3-ാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കാവ്യശകലങ്ങളിലെ അക്ഷര സൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
3: കവിത്വം തുളുമ്പുന്ന പാട്ടെഴുത്തുകാരനുമായ ശ്രീ റഫീഖ് അഹമ്മദിന്റെ തോരാമഴ, വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം പോലെ എക്കാലത്തും മലയാളികളുടെ കണ്ണു നനയിച്ച കവിത.

ഉറ്റവരൊക്കെയും പോയിരുന്നു, മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു.

ഉമ്മ അപ്പോഴും തനിച്ചു നിൽക്കുകയാണ്. ഒരു പക്ഷേ ഉമ്മയുടെ ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കാം. കഥനഭാരത്താൽ അവർ ഒന്നും തന്നെ കാണുന്നില്ല, അറിയുന്നില്ല. വിജനത ഉമ്മയുടെ മനസ്സിനാണ്. അത് മാറ്റാൻ മകൾക്കല്ലാതെ മറ്റുള്ളവർക്ക് സാധിക്കില്ലെന്ന കവി കൽപ്പന എത്രമേൽ സുന്ദരമാണ്. ഉമ്മറക്കൽ പടിച്ചോട്ടിൽ

അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുറിഞ്ഞിപ്പൂച്ച. അവൾ അഴിച്ചിട്ട തേഞ്ഞ ചെരുപ്പിൽ മുഖമൊരുമി പുറത്തെ കല്ലുവെട്ടാങ്കുഴിക്കുള്ളിലേക്ക് പോകുന്നു. തെക്കെപ്പുറത്ത് അയക്കോലിലഴിച്ചിട്ട കുഞ്ഞുടുപ്പിൽ കാറ്റ് പതുക്കെ തട്ടി മരക്കൊമ്പിലേക്ക് തിരിക്കുന്നു. അവളുടെ വേർപാടിൽ സർവചരാചരങ്ങളും ദുഃഖിക്കുന്ന കാഴ്ച. ഉമ്മുക്കുലുസു.

പെട്ടെന്ന് വന്ന പെരുമഴ. ഉമ്മ ചിക്കനകത്ത് പാഞ്ഞുപോയി. വില്ലൊടിഞ്ഞിന്ന് എപ്പോഴും ചിണുങ്ങിടാറുള്ള പുള്ളിക്കുടയെടുത്ത് പള്ളിപ്പറമ്പിലേക്ക് പായുകയാണ്. കുടയാണോ അല്ല മകളാണോ ചിണുങ്ങിയത് എന്നത് വായനക്കാർ തീരുമാനിക്കട്ടെ. ഉമ്മ ഓടിപ്പോയി പള്ളിപ്പറമ്പിൽ പുതുതായി കുഴിച്ചിട്ട മണ്ണട്ടിമേലേക്ക്. തൻ്റെ മകൾ മരിച്ചാലും മഴ കൊള്ളരുതെന്ന നിർബന്ധ ബുദ്ധി കൊണ്ട് കുട കമിഴ്ത്തി വെക്കുന്നു.

0: മുക്കുലുസു മരിച്ചന്നു രാത്രി തൊട്ടിന്നോളമാമഴ തോന്നുമില്ല.
1: അന്നു പെയ്ത മഴ പിന്നീടൊരിക്കലും തോർന്നില്ല. ആ തോരാത്ത മഴയിൽ വായനക്കാരും പങ്കാളികളാകുന്നു. വൈലോപ്പിള്ളിയുടെ മാമ്പഴത്തിലെ അമ്മയുടെ ചെയ്തിയേക്കാൾ ഒരു പടി മേലെ കിടക്കുന്നു തോരാമഴയിലെ ഉമ്മയുടെ ചെയ്തികൾ. മകളുടെ വേർപാടിൽ ഉമ്മയുടെ ചെയ്തികളിൽ ദുഃഖം തളങ്കിട്ടി നിൽക്കുന്ന അനുഭവം, അത് അത്യന്തം വികാരഭരിതമാണല്ലോ.
2: കാവ്യശകലങ്ങളിലെ അക്ഷരസൗരഭം തേടി അനശ്വര കാവ്യങ്ങളിലൂടെ ഒരു യാത്ര. കവന കൗതുകങ്ങളിലെ കാവ്യസൗഗന്ധികങ്ങൾ വിടരുകയായി. കാവ്യസൗരഭം
3: തയ്യാറാക്കി അവതരിപ്പിച്ചത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപികയും മലയാളം അധ്യാപികയുമായിരുന്ന ശ്രീമതി എൻ സുധാമണി.
4: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 15 ശ്രീകൃഷ്ണാവതാരം, നാളെ മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
6: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
4: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
6: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
4: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
6: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
6: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
7: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം, ചിത്രം സർഗം, ബോംബെ രവിയുടെ സംഗീതം, യൂസഫ് അലി കെച്ചേരിയുടെ വരികൾ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630. കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
3: മോനെ
4: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
5: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടെ നിന്ന് വന്നു അഭിമാനബോധം?
6: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണെന്ന്, ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
7: അഭിനയത്തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ 2-ാം പകുതിയിലേക്ക്.
8: പാട്ടുചോലയിലും മലയടി വാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
9: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
10: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
7: മനസ്സ് കീറുന്ന വാക്ശരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
5: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരയെയും പണയം വെക്കുക. അഞ്ചിലരവകാശം മാത്രമുള്ള അങ്ങ് എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
11: 13 ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
12: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
11: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
12: അതേടാ,
7: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
10: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
6: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
7: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുരഗീതങ്ങൾ.
2: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇന്ന് മധുരഗീതങ്ങളിലൂടെ നമുക്ക് പ്രകാശത്തിന് പിന്നാലെ പോവാം, അതായത് വെളിച്ചത്തിന് പിന്നാലെ. അന്ധകാരത്തെ അകറ്റുന്ന പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായ വിളക്ക് എന്ന പദത്തെ ചുറ്റിപ്പറ്റിയുള്ള മലയാളത്തിലെ അനശ്വര ഗാനങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മലയാളിയുടെ വീട്ടകങ്ങളിൽ സന്ധ്യാനേരത്ത് തെളിയുന്ന നിലവിളക്ക് മുതൽ മനസ്സിന്റെ ഉള്ളിലെ സ്നേഹദീപം വരെ നമ്മുടെ കവികൾ എത്ര മനോഹരമായാണ് വരികളിൽ കോർത്തിണക്കുന്നത്. ഈ യാത്ര തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായത് 1965 പുറത്തിറങ്ങിയ ഒരു ക്ലാസിക് ഗാനത്തിലൂടെയാണ്. സത്യനും പ്രേം നസീറും അംബികയും അഭിനയിച്ച് SR പുട്ടണ്ണ സംവിധാനം ചെയ്ത ചേട്ടത്തി എന്ന സിനിമയിലേതാണ് ഈ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ഈണം കൊടുത്തത് MS ബാബുരാജ്. കേൾക്കാം, PB ശ്രീനിവാസും ജാനകി അമ്മയും ചേർന്ന് പാടിയ ഗാനം. വീടായാൽ വിളക്കു വേണം, വിളക്കിന് തിരി വേണം.

0: வீடாயால் விளக்கு வேணும், வீடாயால் விளக்கு வேணும்.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം ഉൾപ്പെടുന്ന ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ വിളക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം എന്ന ചിന്ത ആദ്യം ഓടിയെത്തും. പക്ഷേ ഇതോടൊപ്പം തന്നെ വിളക്കെപ്പോഴും ആഘോഷങ്ങളുടെ ഓർമ്മ കൂടിയാണ്. 1966 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണിയിലെ കാർത്തിക വിളക്ക് കണ്ടുപോരുമ്പോൾ എന്നെ കാമദേവൻ കൺമുനയാലെയ്തല്ലോ എന്ന ഗാനം അത്തരമൊരു മനോഹരമായ മുഹൂർത്തമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പി ഭാസ്കരൻ എന്ന മഹാനായ എഴുത്തുകാരന്റെ വരികളിൽ പ്രണയവും നർമ്മവും കുസൃതിയും ഒരേ പോലെ ചാലിച്ചിരിക്കുന്നു. ബി എ ചിദംബരനാഥ് ഈണം നൽകിയ ഈ ഗാനം ബി വസന്തയും സംഘവുമാണ് ആലപിച്ചത്. കാർത്തിക വിളക്കുകളുടെ ആ പ്രകാശത്തിനിടയിൽ വെച്ച് കാമദേവന്റെ കൺമുനിയേറ്റ പെൺകുട്ടിയുടെ വികാരം എത്ര ലളിതമായാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. മലബാറിന്റെ പശ്ചാത്തലത്തിലും ഇത്തരം വിളക്കുകളുടെയും കാവുകളുടെയും ആഘോഷങ്ങൾക്കിടയിൽ പൂത്തുലയുന്ന പ്രണയങ്ങൾ നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. പ്രകാശത്തോടൊപ്പം പ്രണയത്തിന്റെ മധുരവും വിളക്കിന്റെ ഐശ്വര്യവും ഒത്തുചേരുന്ന ഇന്നും പുതുമ മാറാത്ത ആ സുന്ദര ഗാനം ഇതാ നിങ്ങൾക്കായി.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇത് കേൾവിയുടെ വസന്തം. വിളക്ക് പലപ്പോഴും ആഘോഷങ്ങളുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ മറ്റു ചിലപ്പോൾ അത് അണഞ്ഞു പോകുന്ന പ്രതീക്ഷകളുടെയും വിരഹത്തിന്റെയും കൂടി അടയാളമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ വിരിഞ്ഞ വിളക്കെവിടെ വിജനതീരമേ വിളക്കെവിടെ, വീണടിയും കൂരിരുളിൽ കരയുന്നു ഭൂമി കരയുന്നു എന്ന ഗാനം അത്തരമൊരന്തരീക്ഷമാണ് നമുക്ക് മുന്നിൽ തുറക്കുന്നത്. എം കെ അർജുനൻ മാസ്റ്ററുടെ ആർദ്രമായ ഈണത്തിൽ സിഒ ആന്റോ പാടിയ ഈ ഒരു ഗാനം ഇന്നും സംഗീത പ്രേമികളുടെ ഇടയിൽ ഒരു തേങ്ങലായി അവശേഷിക്കുന്നു. വിജനതീരത്ത് ഒരു വഴിവിളക്കിനായി കീഴുന്ന മനുഷ്യന്റെ അവസ്ഥയും ചുറ്റും പെയ്യുന്ന ഇരുട്ടിന്റെ ഭീതിയും ഈ വരികളിൽ ഏവർക്കും അനുഭവിച്ചറിയാം. ഒരുപക്ഷെ പഴയ തറവാടുകളുടെ നിലവറകളിൽ അണഞ്ഞുപോയ വെളിച്ചം പോലെ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വിജനതീരങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ ആത്മാക്കളുടെ വിലാപം പോലെ ഈ ഗാനം നമ്മെ ചിന്തിപ്പിക്കും. മധുരഗീതങ്ങളുടെ ഈ നേരം ഇരുളിന്റെയും വെളിച്ചത്തിന്റെയും നിഗൂഢതകൾ ഓർമ്മിപ്പിക്കുന്ന ആ ഗന്ധർവഗാനം കേൾക്കാം. 1969 ശശികുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ റെസ്റ്റ് ഹൌസ് എന്ന സിനിമയിൽ നിന്നും.

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം,
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം,
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിന്റെ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ചിത്രം 1973 എ വിൻസെന്റ്, സംവിധാനം ചെയ്ത അച്ചാണി. പ്രേംനസീർ, വിൻസെന്റ്, നന്ദിത ബോസ്, അടൂർ ഭാസി തുടങ്ങിയ പ്രതിഭകളെല്ലാം ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഇതിൽ പി ഭാസ്കരൻ മാസ്റ്ററുടെ തൂലികയിൽ വിരിഞ്ഞ മുഴുതിങ്കൾ മണിവിളക്കണഞ്ഞു, ക്ഷമയന്റെ ഹൃദയത്തിലൊഴിഞ്ഞു, കാറ്റുവന്നു കഥകടച്ചു, കനകതാരം ഒന്നു ചിരിച്ചു. ജി ദേവരാജൻ മാസ്റ്ററുടെ അതിമനോഹരമായ സംഗീതത്തിൽ പി സുശീലമ്മയാണ് ഈ ഗാനം ആലപിച്ചത്. അപ്പോ ആകാശത്തിലെ മുഴുതിങ്കളാകുന്ന മണിവിളക്കണയുന്നതും കാറ്റുവന്ന് വാതിലടയ്ക്കുന്നതുമെല്ലാം ഈ അനശ്വര ഗാനത്തിലൂടെ ഒരു ചിത്രത്തിലെന്നതുപോലെ കണ്ടും കേട്ടും അനുഭവിക്കാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മലബാറിന്റെ മധുരസ്വരം. മധുരഗീതങ്ങളിലൂടെ മധുരസ്വരങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപിടി മനോഹരമായ നല്ല നല്ല പാട്ടുകൾ. വിളക്ക് എന്ന പദവുമായി ബന്ധപ്പെട്ട മധുരഗീതങ്ങളിലെ അടുത്ത മനോഹരമായ ഗാനത്തിലേക്ക് നമുക്ക് പോകാം. 1974 ബാബു നന്ദൻകോട് സംവിധാനം ചെയ്ത യൗവനം എന്ന ചിത്രത്തിലെ ഗാനമാണ്. മധു, രാഘവൻ, വിജയശ്രീ, റാണിചന്ദ്ര തുടങ്ങിയവരെല്ലാം അഭിനയിച്ച ഈ സിനിമ ഒരു ശ്രദ്ധേയ കുടുംബ ചിത്രമായിരുന്നു. നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്ത വിളക്ക് എന്ന പ്രമേയം പ്രണയത്തിന്റെ ലഹരിയും പ്രകൃതിയുടെ സൗന്ദര്യവുമായി എത്രത്തോളം അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് കാട്ടിത്തരുന്ന ഒന്നാണ് ഈ സിനിമയിലെ അടുത്ത ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ കണ്ണാടി വിളക്കുമായി, കാഞ്ചനക്കുടയുമായി പൗർണമി സുന്ദരി വന്നിറങ്ങി എന്ന വരികൾ ഒരു സ്വപ്നലോകത്തേക്കാണ് നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ലളിതവും എന്നാൽ ആർദ്രവുമായ സംഗീതത്തിൽ ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദം കൂടി ചേരുമ്പോൾ ആ പൗർണമി രാത്രിയുടെ ഭംഗി നമുക്ക് നേരിട്ട് അനുഭവിക്കാം. കണ്ണാടി വിളക്കുമായി വരുന്ന പൗർണമി സുന്ദരിയും വിണ്ണിലെ മണിയറയിൽ ഉറങ്ങുന്ന മിഥുനങ്ങളും എല്ലാം പ്രണയത്തിന്റെ അതിമനോഹരമായ ബിംബങ്ങളാണ്. കണ്ണാടിയിൽ എന്ന പോലെ പ്രകാശം പ്രതിഫലിപ്പിക്കുന്ന ആ വിളക്കിന്റെ ശോഭ ഈ വരികളിലൂടെ അനുഭവിച്ചറിയാം. മലയാള ചലച്ചിത്ര സംഗീതത്തിലെ ഒരു സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഇന്നും പ്രണയികളുടെ പ്രിയപ്പെട്ട ഗാനം ഇതാ നിങ്ങൾക്കായി.

0: പാവപ്പെട്ടവളാണ്, അങ്ങനെ ചതിക്കരുത്.
1: എന്നെ വിശ്വസിക്കൂ, നിന്നെ ഞാൻ കല്യാണം കഴിക്കും. എന്റെ സ്നേഹം നിഷ്കളങ്കമാണ്. പണവും പദവിയും എല്ലാം വലിച്ചെറിഞ്ഞ് ഞാൻ നിന്നോടൊപ്പം ഇറങ്ങി വരും.
2: കണ്ണാടി വിളക്കുമായി കാഞ്ചന കുടയുമായി പൗർണമി സുന്ദരി വന്നി.

മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1975 എ ബി രാജ സംവിധാനം ചെയ്ത ടൂറിസ്റ്റ് ബംഗ്ലാവ് എന്ന ചിത്രം. ഇതിലെ അതിമനോഹരമായ ഒരു ഗാനമാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രേംനസീർ, വിൻസെന്റ്, എം ജി സോമൻ, ജയഭാരതി, കവിയൂർ പൊന്നമ്മ, അടൂർ ഭാസി തുടങ്ങി മലയാള സിനിമയിലെ വമ്പൻ താരനിര തന്നെ ഒന്നിച്ച ഒരു സിനിമയായിരുന്നു ടൂറിസ്റ്റ് ബംഗ്ലാവ്. ഇതിൽ വിളക്ക് എന്ന വാക്കിനെ കലയുമായി, പ്രത്യേകിച്ച് നൃത്തവുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ് കളിവിളക്കിൻ മുന്നിൽ നിന്റെ കമലതള മുദ്ര കണ്ടു എന്ന് തുടങ്ങുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് അർജുനൻ മാസ്റ്റർ ഈണം നൽകി യേശുദാസാണ് ആലപിച്ചത്. ഇനി ഈ പാട്ട് കേട്ടുകൊണ്ട് കളിവിളക്കിന്റെ വെളിച്ചത്തിൽ ചടുലമായ മുദ്രകളോടെ നൃത്തം ചെയ്യുന്ന ഒരു കലാകാരിയെ നമുക്ക് സ്വപ്നം കാണാം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പാട്ടുകൾ ഇനിയും ഇനിയും ശ്രോതാക്കളെ കാത്തിരിക്കുന്നുണ്ട്. വിളക്ക് എന്ന പദവുമായി ബന്ധപ്പെട്ട മധുരഗീതങ്ങളിലെ അടുത്ത ഗാനം ഏറ്റവും എനർജറ്റിക്കും ആകർഷകവുമായ ഒരു ഗാനമാണ്.

1975 ശശികുമാർ സംവിധാനം ചെയ്ത ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രം. പ്രേംനസീർ, ജയഭാരതി, വിധുബാല, കെ പി ഉമ്മർ, അടൂർ ഭാസി തുടങ്ങിയവരെല്ലാം ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ ആഗാനം ഇങ്ങനെയായിരുന്നു: ശരറാന്തൽ വിളക്കിൻ ഇമവെട്ടി, ശരപ്പുളി മണികൾക്ക് ചിരിപൊട്ടി. ഇത് മലയാള ചലച്ചിത്ര സംഗീതത്തിലെ എന്നും ഓർമ്മിക്കപ്പെടുന്ന ഒരു നൃത്തഗാനം കൂടിയാണ്. എല്ലാർ ഈശ്വരിയും സംഘവും ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിൽ ശരറാന്തൽ വിളക്കിന്റെ മനോഹാരിത ആസ്വദിച്ചറിയാം. അറബിക്കഥകളുടെ പശ്ചാത്തലത്തിലേക്ക് ഒന്നെത്തി നോക്കുകയും ആവാം.

0: Casual, Boutique and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836, 9447-371-836, 8078-5022.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
2: കേൾവിയുടെ കേളിക്കൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ.

0: മധുര ഗീതങ്ങൾ
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മധുരഗീതങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നേരം മനോഹരമായ ഒരു പിടി ഗാനങ്ങൾ കേട്ടുകഴിഞ്ഞു. വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളിൽ അടുത്തതായി ഇത്തിരി സങ്കടം നൽകുന്ന ഒരു പാട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 1985 പി കെ ജോസഫ് സംവിധാനം ചെയ്ത സ്നേഹിച്ച കുറ്റത്തിന് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. പ്രേംനസീർ, എം ജി സോമൻ, സീമ, ശുഭ, രതീഷ് തുടങ്ങിയവരെല്ലാമാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് എ ടി ഉമ്മർ ഈണം കൊടുത്ത് യേശുദാസ് ആലപിച്ച ഗാനം ഇങ്ങനെയാണ്: അമ്പല വിളക്കുകൾ അണഞ്ഞു, ചുറ്റും അന്ധകാരം കൊണ്ട് നിറഞ്ഞു, പ്രകാശത്തിനായി കൊതിക്കുന്ന മനസ്സിന്റെ തേങ്ങലായി മാറിയ ആ ഗാനം ഇപ്പോൾ കേൾക്കാം മധുരഗീതങ്ങളിലൂടെ. ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. ഇനിയും ഗാനങ്ങൾ ശ്രോതാക്കളെ കാത്തിരിക്കുന്നുണ്ട്. വിളക്ക് എന്ന പദവുമായി ബന്ധപ്പെട്ട മധുരഗീതങ്ങളിലെ മനോഹരമായ മറ്റൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 1989 MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ എക്കാലത്തെയും വലിയ ക്ലാസിക്കുകളിൽ ഒന്നായ ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ഗാനം. മമ്മൂട്ടി, സുരേഷ് ഗോപി, ഗീത, ക്യാപ്റ്റൻ രാജു, ബാലൻ കെ നായർ തുടങ്ങിയ മഹാരഥന്മാർ അണിനിരന്ന ഈ ചിത്രം മലയാള സിനിമയുടെ യശസ് ഉയർത്തിയ ഒന്നായിരുന്നു. ഈ സിനിമയിലെ വിളക്ക് എന്ന പദം വരുന്ന ഗാനമേതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ആ ഗാനം കേൾക്കുമ്പോൾ തന്നെ മലബാറിന്റെ വീരചരിത്രവും അംഗത്തട്ടുകളും ഏവരുടെയും മനസ്സിൽ തെളിഞ്ഞുവരും. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി കുറിച്ച വരികൾ ഇങ്ങനെയായിരുന്നു: കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്ന മരം പൂത്തുലഞ്ഞതാണോ. ബോംബെ രവി എണ്ണം കൊടുത്ത് ചിത്രയാണ് പാടിയത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1991 എ ശ്രീകുമാർ സംവിധാനം ചെയ്ത ചക്രവർത്തി എന്ന ചിത്രം. സുരേഷ് ഗോപി, സുകുമാരൻ, കസ്തൂരി, ശാന്തിമൂർത്തി തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം പ്രണയവും വേദനയും നിറഞ്ഞ ഒന്നായിരുന്നു. ബിച്ചു തിരുമലയുടെ വരികൾക്ക് PC സുഷി ഈണം കൊടുത്ത് യേശുദാസാണ് ആലപിച്ചത്. വരികളിങ്ങനെയാണ്: മേശവിളക്കിന്റെ നേർത്ത വെളിച്ചവും, നീയും ഞാനും, പിന്നെ കുറേയേറെ മോഹങ്ങളും.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 15 ശ്രീകൃഷ്ണാവതാരം, നാളെ മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
0: റേഡിയോ മലബാറിലൂടെ മധുരഗീതങ്ങളിലൂടെ വിളക്ക് എന്ന പദം വരുന്ന അടുത്ത ഗാനം കേൾക്കാം. ചിത്രം 1992 ദി ഓണറബിൾ പങ്കുണ്ണി നായർ. നിർഭാഗ്യവശാൽ ഈ ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല, പക്ഷേ ഇതിലെ 3 ഗാനങ്ങൾ വളരെ മനോഹരമായിട്ടുള്ളവയാണ്. 3 ഗാനങ്ങൾക്കും കൈതപ്രം വരികൾ എഴുതി സുനിൽ ഭാസ്കറാണ് ഈണം കൊടുത്തത്. നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് തങ്ക വിളക്കാണമ്മ നെഞ്ചിലെ മന്ത്രക്കനിവാണമ്മ എന്ന ഗാനമാണ്. പാടിയത് MG ശ്രീകുമാർ, ഭാവന രാധാകൃഷ്ണൻ, മാസ്റ്റർ ജയറാം, ബേബി കവിത എന്നിവരാണ്.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് മധുരഗീതങ്ങളുടെ നേരമാണ്. വിളക്ക് എന്ന പദം വരുന്ന ഒട്ടനവധി ഗാനങ്ങൾ നമ്മൾ കേട്ടു. അടുത്ത ഗാനം 1994 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത് രഘുവരൻ, ശ്രീവിദ്യ, വിനീത്, സിദ്ധിഖ്, തിലകൻ തുടങ്ങിയവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദൈവത്തിന്റെ വികൃതികൾ എന്ന സിനിമയിൽ നിന്നുമാണ്. മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും മികച്ച നടി, മികച്ച തിരക്കഥ, മികച്ച വസ്ത്രാലങ്കാരം എന്നിങ്ങനെയുള്ള നിരവധി പുരസ്കാരങ്ങൾ നേടിയ ചിത്രമായിരുന്നു ഇത്. എം മുകുന്ദന്റെ നോവലിന് മുകുന്ദനും ലെനിൻ രാജേന്ദ്രനും ചേർന്ന് പൂർണ്ണ രൂപം കൊടുത്ത തിരക്കഥയെ ആധാരമാക്കിയിട്ടാണ് സൗപർണിക മൂവി ആർട്സിന്റെ ബാനറിൽ ഈ ചിത്രം നിർമ്മിച്ചത്. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ മാഹിയിലെ ഫ്രഞ്ച് സദസ്സുകളിൽ മായാജാലം കാട്ടി ഹർഷോന്മാദം സൃഷ്ടിക്കുന്ന അൽഫോൻസ് അച്ഛന്റെ ജീവിത ദുരന്തത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ഈ ജീവിതത്തോടൊത്തു നിൽക്കുന്ന ഒരുപിടി ഗാനങ്ങളും ഈ സിനിമയിലുണ്ട്. പക്ഷേ ശ്രോതാക്കൾക്ക് സുപരിചിതം വി മധുസൂദനൻ നായർ വരികളെഴുതി മോഹൻ സിത്താര ഈണം കൊടുത്ത ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ എന്ന് തുടങ്ങുന്ന കവിതയാണ്. ഇന്ന് മധുരഗീതങ്ങളിൽ വിളക്ക് എന്ന പദം വരുന്ന ഗാനം ഉൾക്കൊള്ളിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ മറ്റൊരു ഗാനം, ഞാൻ ഈ രാത്രിയെ സ്നേഹിക്കുന്നു, അവൾ എനിക്കേകുന്നു സ്വപ്നങ്ങൾ, അഴകുറ്റ സ്വപ്നങ്ങൾ എത്ര ബാക്കി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഉഷ ഉദുപ്പാണ് പാടിയത്. ഈ ഗാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് ഭാഷയെയും മലയാള ഭാഷയെയും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ ഗാനം എഴുതിയിട്ടുള്ളത്. ONV കുറുപ്പിനൊപ്പം ഉഷ ഉദുപ്പും ചേർന്ന് വരികളെഴുതി എൽ വൈദ്യനാഥൻ ഈണം കൊടുത്തു.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിളക്ക് എന്ന പദം വരുന്ന ഒരുപിടി മധുര മനോഹര ഗാനങ്ങൾ ഇന്നത്തെ മധുരഗീതങ്ങളിലൂടെ നമ്മൾ കേട്ടു. അതെല്ലാവരും ആസ്വദിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വിളക്കുകൾ പോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനും സ്വയം പ്രകാശമായി മാറാനും ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മധുരഗീതങ്ങളിൽ മറ്റു പാട്ടുവിശേഷങ്ങളുമായി അടുത്ത ദിനങ്ങളിൽ കേട്ടുമുട്ടാം. അതുവരെ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് റേഡിയോ മലബാർ 89.6 FM, കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ, മലബാറിന്റെ മധുരസ്വരം.
1: മധുര ഗീതങ്ങൾ.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. തുടർന്ന് നാട്ടിലെ പാട്ട്, ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 കായികം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. 12:45 നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ. 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 ടോപ്കോ ചുലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്നു വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാവിശേഷങ്ങൾ. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പത്രവിശേഷം ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ കേരളത്തിൻ്റെ 24-ാമത്തെ മുഖ്യമന്ത്രിയായി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന 13-ാമത്തെ നേതാവാണ്. 11 ദിവസം

0: അവകാശത്തെ തർക്കങ്ങൾക്കും അനിശ്ചിതത്വത്തിനും ഒടുവിലാണ് മുഖ്യമന്ത്രിയെ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിച്ചത്. താൻ അടിയുറച്ച പാർട്ടിക്കാരനാണെന്നും അതിനാൽ വി ഡി സതീശനെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുത്തതിനെ സർവാത്മന സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണെന്നും കെ സി വേണുഗോപാൽ. കേരളത്തിലെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫിനെ അധികാരത്തിലേറ്റിയത്. ഈ പദവി വ്യക്തിപരമായി കിട്ടിയതല്ല, പുതിയ കേരളം സൃഷ്ടിക്കാനും പുതുയുഗത്തിന് തുടക്കമിടാനും കഠിനാധ്വാനം ചെയ്യും. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും പൊതുപ്രവർത്തനത്തിൻ്റെയും നിർവചനം തിരുത്തും. അത് ജനങ്ങൾക്കു വേണ്ടിയുള്ള കഠിനാധ്വാനവും അർപ്പണബോധത്തോടെ നടത്തുന്ന പ്രവൃത്തിയുമാണെന്ന് നിർവചിക്കുമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി നിശ്ചയിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനത്തിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. വീണ്ടും അവഗണിക്കപ്പെട്ടതിനാൽ താനിനി മന്ത്രിസഭയിലേക്കില്ലെന്നും ചെന്നിത്തല രാഹുൽ ഗാന്ധിയെ അറിയിച്ചെന്നാണ് വിവരം. കേരള മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങ് സെക്രട്ടേറിയറ്റിന് പിന്നിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കും. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എല്ലാ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സമ്പൂർണ്ണ ക്യാബിനറ്റിനാണ് ശ്രമം. മുഖ്യമന്ത്രി കൂടാതെ കോൺഗ്രസ് മന്ത്രിമാർ ആരൊക്കെയാകണം എന്നതിൽ ഇന്ന് ചർച്ചകൾ ആരംഭിക്കും. കേന്ദ്ര നിരീക്ഷകർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുള്ളതിനാൽ തിങ്കളാഴ്ചക്കുള്ളിൽ ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കും. മുഖ്യമന്ത്രിയും കോൺഗ്രസ് ഘടകകക്ഷി മന്ത്രിമാരും ഉൾപ്പെടെ 21 മന്ത്രിമാരാകും ഉണ്ടാവുക. ഇന്നലെ രാത്രി 7 മണിയോടെ വി ഡി സതീശൻ, കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി എന്നിവർ ലോക്ഭവനിലെത്തി സർക്കാരുണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചുള്ള കത്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കൈമാറി. മന്ത്രിസഭാ അംഗങ്ങളുടെ പട്ടിക തിങ്കളാഴ്ച നൽകാമെന്നും ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ തുടക്കത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കരുതെന്നും സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടുമുറുക്കി ഉടുക്കേണ്ടി വരുമെന്നും അതിനുള്ള സാവകാശം വി ഡി സതീശന് നൽകണമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി. മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം തന്നെ സന്ദർശിക്കാനെത്തിയ സതീശനൊപ്പം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പദം ഒരു ദൈവനിയോഗമായി കാണുന്നുവെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത് വ്യക്തിപരമായി കിട്ടിയ നേട്ടമായി കാണുന്നില്ല. വലിയ വിജയത്തിന് സഹായിച്ചത് എ ഐ സി സി ആണ്. ആ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ്. ഇന്ദിരാഭവനിൽ വി ഡി സതീശൻ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് തീരുമാനിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ സി പി എമ്മും നിശ്ചയിച്ചു. സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നതിനിടയിലാണ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. ഇതോടെ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ സാന്നിധ്യത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. ഇതിൽ പിണറായിയെ കക്ഷി നേതാവായി നിശ്ചയിക്കാൻ തീരുമാനിച്ചു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പുറമെ 20 മന്ത്രിമാരും അധികാരമേൽക്കാനാണ് ഒരുക്കം. ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടകരുടെ അവസാന സംഘവും യാത്ര തിരിച്ചതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഇന്നലെ ഉച്ചയോടെയാണ് 348 തീർത്ഥാടകരുമായി ഈ വർഷത്തെ അവസാനത്തെ ഹജ്ജ് വിമാനം കണ്ണൂരിൽ നിന്നും പറന്നുയർന്നത്. കണ്ണൂർ വിമാനത്താവളം വഴി 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി യാത്ര തിരിച്ചത്. 13 സർവീസുകളാണ് കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. നീറ്റ് യു ജി ചോദ്യക്കടലാസ് ചോർന്നതുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേരെ കൂടി സി ബി ഐ അറസ്റ്റ് ചെയ്തു. ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയി. മഹാരാഷ്ട്ര സ്വദേശികളായ ധനഞ്ജയ് ലോകണ്ടെ, മനീഷ വാമറെ എന്നിവരാണ് പിടിയിലായത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉദ്യോഗസ്ഥരും പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളും നിരീക്ഷണത്തിലാണ്. വ്യാജരേഖ ചമ്മച്ച് അവയവ വിൽപ്പന നടത്തിയ കേസിൽ ഇടനിലക്കാരിൽ ഒരാൾ അറസ്റ്റിൽ. മറയൂർ സ്വദേശി ഡെബിൻ ജോസഫിനെയാണ് അമ്പലക്കോട് പോലീസ് ഇന്നലെ പുലർച്ചെ പുന്നമടയിലെ ഒരു സ്പായിൽ നിന്നും പിടികൂടിയത്. പുതുച്ചേരിയിൽ 5ാം തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമിയും 2 മന്ത്രിമാരും അധികാരമേറ്റു. മുഖ്യമന്ത്രിക്കൊപ്പം എ നമശിവായം, മല്ലാടി കൃഷ്ണറാവു എന്നിവരും മന്ത്രിമാരായി അധികാരമേറ്റു. ആഗോള സംഘർഷങ്ങളും വ്യാപാര തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ നേരിടാൻ ബ്രിക്സ് രാജ്യങ്ങൾ പ്രായോഗികമായ വഴികൾ കണ്ടെത്തണമെന്ന് ഇന്ത്യ. സംഘർഷങ്ങൾ പരിഹരിക്കാൻ സംവാദത്തിൻ്റെയും നയതന്ത്രത്തിൻ്റെയും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ ഇന്ത്യ ആതിഥ്യം വഹിച്ച ബ്രിക്സ് രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. 2ാമതും യു എസ് പ്രസിഡന്റായതിനു ശേഷം ആദ്യമായി ചൈന സന്ദർശിച്ച ഡൊണാൾഡ് ട്രംപിനോട് തായ്വാന്റെ കാര്യത്തിൽ ഇടപെടരുത് എന്ന് മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് ഷീ ജിൻപിങ്. അങ്ങനെ സംഭവിച്ചാൽ ചൈന യു എസ് ബന്ധം അപകടകരമായ പാതയിലേക്ക് പോകുമെന്നും സംഘർഷത്തിൽ പോലും കലാശിക്കുമെന്നും ഷീ പറഞ്ഞു. ചൈന പരമാധികാരം ഉന്നയിക്കുന്ന സ്വയംഭരണ ദ്വീപാണ് തായ്വാൻ. എസ് എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് 3 മണിക്ക് സെക്രട്ടേറിയറ്റിലെ പി ആർ ഡി ചേംബറിൽ പ്രഖ്യാപിക്കും. ടി എച്ച് എസ് എൽ സി, ടി എച്ച് എൽ സി, ഹിയറിംഗ് ഇംപെയർഡ്, എസ് എസ് എൽ സി ഹിയറിംഗ് ഇംപെയർഡ്, എ എച്ച് എസ് എൽ സി എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ 3031 കേന്ദ്രങ്ങളിലായി 417,497 പേർ പരീക്ഷ എഴുതിയിരുന്നു. ശബരിമലയിലെ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീംകോടതി വാദം പൂർത്തിയാക്കി, വിധി പറയാനായി മാറ്റിവെച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ അധ്യക്ഷതയിൽ 9-അംഗ ബെഞ്ച് 16 ദിവസം മാരത്തൺ വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത്. ഹർജിക്കാർക്ക് വാദവിവരങ്ങൾ സമർപ്പിക്കാൻ 29 മെയ് വരെ സമയം അനുവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന് പിന്നാലെ ഡൽഹിയിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പറഞ്ഞു. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെയുണ്ടായ അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റിലും കനത്ത മഴയിലും മരിച്ചവരുടെ എണ്ണം 89 53 പേർക്ക് പരിക്കേറ്റു. ഒട്ടേറെ വീടുകൾ തകർന്നു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ്, കണ്ണൂർ സർവകലാശാല, സെൽഫ് ഫിനാൻസിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 9:30 മുതൽ കണ്ണൂർ ചേംബർ ഹാളിലാണ് തൊഴിൽ മേള നടക്കുക. 100-ലധികം തൊഴിൽദാതാക്കൾ മേളയിൽ പങ്കെടുക്കും. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. മട്ടന്നൂരിൽ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് നഗരത്തിൽ ഇന്നു മുതൽ ഗതാഗത പരിഷ്കരണം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. നിയന്ത്രണങ്ങൾ വിജയകരമായാൽ ജൂൺ മുതൽ സ്ഥിരമായി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നഗരത്തിലെ പ്രധാന റോഡുകളിൽ ഡിവൈഡറുകൾ സ്ഥാപിക്കാൻ ട്രാഫിക് റെഗുലേറ്ററി സമിതി യോഗം തീരുമാനിച്ചിരുന്നു. കണ്ണൂർ റോഡിൽ പോലീസ് സ്റ്റേഷൻ വരെയും ഇരിട്ടി റോഡിൽ ഗാന്ധി റോഡ് വരെയുമാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കുക. തലശ്ശേരി റോഡിൽ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഭാഗത്തും ഡിവൈഡറുകൾ സ്ഥാപിക്കും. പുതിയ അധ്യയന വർഷം തുടങ്ങാനിരിക്കെ മട്ടന്നൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരുക്കങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. പ്രഥമാധ്യാപകർ, പി ടി എ പ്രസിഡന്റുമാർ, സ്കൂൾ മാനേജർമാർ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് യോഗം ചേർന്നത്. കായിക വാർത്തകൾ. ശ്രീലങ്കയിൽ നടക്കുന്ന ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി യുവതാരം വൈഭവ് സൂര്യവംശി. ഐ പി എല്ലിൽ തകർപ്പൻ ബാറ്റിംഗ് കാഴ്ചവെച്ചതുകൊണ്ടാണ് 16-കാരനായ വൈഭവ് എ ടീമിലെത്തുന്നത്. തായ്ലാന്റ് ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും ലക്ഷ്യ സെന്നും ക്വാർട്ടർ ഫൈനലിൽ. പുരുഷ ഡബിൾസിൽ ചിരാഗ് ഷെട്ടി, സാത്വിക് സായ്രാജ്, തങ്കിരെഡി സഖ്യവും ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ പഞ്ചാബിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ്. ഐ എസ് എൽ കിരീടം ലക്ഷ്യമിട്ട് 7 ടീമുകൾ. വളപട്ടണം ഫുട്ബോൾ അക്കാദമി നടത്തുന്ന കണ്ണൂർ കാസർഗോഡ് ജില്ലാതല അക്കാദമിക് കപ്പ് 26 U16 വിഭാഗത്തിൽ റോയൽ എഫ് എ ധർമ്മശാല 1-3 3 ഗോളുകൾക്ക് ഗ്ലോബൽ എഫ് എയെ തോൽപ്പിച്ച് ഫൈനലിൽ എത്തി. പത്രവിശേഷമാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
3: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
3: ദക്ഷ

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ പാലോട്ടുപള്ളി മട്ടന്നൂർ. കുട്ടികളിലെ സംസാര ചലന പെരുമാറ്റ പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
0: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നാട്ടിലെ പാട്ടിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നാട്ടിലെ പാട്ടിൽ ഞങ്ങളുള്ളത് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. ബാക്കി വിശേഷങ്ങൾ ഇതാ കേട്ടോളൂ.
1: ഞങ്ങള് ഇവിടെ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയാണ്. അതായത് ഹജ്ജിന് പോകുന്നവരെ യാത്രയാക്കാൻ വന്ന ഫാമിലീസ് ഉണ്ട്. നമുക്ക് അവരോട് അവരുടെ ആരാണ് ഹജ്ജിന് പോയിട്ടുള്ളത്, ഇപ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേരെന്താ?
2: ഫിദ.
1: ഫിദ എവിടുന്ന് വരുന്നു?
2: നമ്മള് തലശ്ശേരി.
1: ആരാണ് ഹജ്ജിന്?
2: എന്റെ മദറാണ്. മദറും ഗ്രാൻഡ് മദറും അങ്കിളും ഉണ്ട്, മൂന്ന് പേര്.
1: ഓക്കെ, അപ്പൊ നിങ്ങൾ എത്ര പേരാ യാത്രയാക്കാൻ വന്നിട്ടുള്ളത്?
2: എത്ര പേരാന്ന് വെച്ചാ കുറച്ച് പേരുണ്ട്, ഒരു 10-15 ആൾക്കാരുണ്ട്.
1: ഓക്കെ, ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിന്ന് അറിയുമ്പോഴേ എന്തായിരുന്നു?
2: കിട്ടിന്ന് അറിയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കുറെ നാളായിട്ട് അവര് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ.
1: എന്താ ചെയ്യുന്നത്?
2: ഞാന് ആർക്കിടെക്റ്റ് ആണ്, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. രണ്ട് മക്കളുണ്ട്, ചെറിയ മോനുണ്ട്, അപ്പൊ വർക്ക് ചെയ്യുന്നില്ല.
1: അപ്പൊ ഇനി എത്ര ദിവസത്തേക്കുള്ള യാത്ര?
2: 45 ഡേയ്സ് വരും.
1: അപ്പൊ അതുവരെ നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥന?
2: അതെ,
1: അങ്ങനെയാണ്.
2: അതെ,
1: ഇങ്ങനെ പോവാറുണ്ടോ ശരിക്കും കൊണ്ടാക്കാൻ? ഹജ്ജിന് പോകുന്നവർ ആദ്യമായിട്ടാണോ നിങ്ങൾ യാത്രയാക്കാൻ വരുന്നത്?
2: ഞാൻ ആദ്യമായിട്ടാണ്. യൂഷ്വലി ആൾക്കാർ പോവാറുണ്ട് ഇങ്ങനെ ഫാമിലി എല്ലാരും കൂടെ.
1: ഞങ്ങൾ 3 വർഷമായി ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്നുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അവിടെ ബസ്സിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പുറത്തു നിൽക്കുന്നത് കണ്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ
2: ഇങ്ങനെ ഫാമിലിയിൽ യൂഷ്വലി പോവാറുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ പോവാറുണ്ട്.
3: ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടെ പോകും. ഇതൊരു ലൈഫ് ലൈഫില് ഒരു പ്രാവശ്യമൊക്കെ അല്ലേ ഈ ഒരു ഹജ്ജിന് പോകുന്ന പറയുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും. അതൊരു ലക്കും കൂടിയാന്നല്ലേ നമ്മള് പറയുന്നത്.
1: സംസാരിച്ചപ്പോ ഒരുപാട് പേര്
3: എന്റെ ഇപ്പൊ സിസ്റ്ററിലാണ് പോയിട്ടുള്ളത്. ഇപ്പോ
1: നമ്മള്
3: തലശ്ശേരി.
1: 45 ദിവസം കഴിഞ്ഞിട്ടാണ്
3: അവര് തിരിച്ചു.
1: സാറിന്റെ പേര്?
4: എന്റെ പേര് ഉസ്സേ. എന്റെ അനുജന്റെ ഭാര്യയാണ് പോയിരിക്കുന്നത്.
1: നിങ്ങൾ ഇവിടെ എയർപോർട്ടിൽ മുന്നേ വന്നിട്ടുണ്ടോ?
4: എയർപോർട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മള് ബാംഗ്ലൂരാണ്, അപ്പൊ നമ്മള് ഇടയ്ക്കൊക്കെ ഇവിടെ
3: നമ്മളിപ്പോ കാലിക്കറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സ്ട്രെസ് അല്ലേ. ഇതിപ്പോ നമുക്കൊരു ലോങ് ഡ്രൈവ് അങ്ങനെ ഒരു ഫീലാ.
4: നമുക്കൊരു 3-5 അവേഴ്സ് ഒക്കെ വേണം ട്രാഫിക് ജാമില് വീട്ടില്.
3: ഒരാളെ യാത്ര ആക്കുമെന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ഡ്രൈവ്, ഒരു ട്രിപ്പ് പോലെ ഇങ്ങ് വന്ന് വളരെ ഈസി ആയിട്ട് തോന്നും.
1: അപ്പൊ പോകുന്നവരൊക്കെ നമുക്ക് പ്രാർത്ഥന കൊടുക്കാം.
3: ഓക്കെ, താങ്ക് യു.
1: ഉമ്മന്റെ പേരെന്താ? ഉമ്മന്റെ ആരാ ഇവിടെ പോയത്?
5: മോന്റെ ഭാര്യ.
1: മകന്റെ ഭാര്യ. ഉമ്മ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു?
5: ഞാൻ കാലത്തെ പോയത്.
1: ആണോ? ചെറുത്. അധികം പ്രായമാവുന്നതിന് മുന്നേ പോയി?
5: പ്രായം മുന്നേ പോയി.
1: ആണോ? എങ്ങനെയുണ്ടായിരുന്നു?
5: നല്ല സുഖം.
1: അന്നാരും ഒറ്റക്കാണോ പോയത്?
5: ആരോഗ്യം
1: ഒറ്റക്കാ.
5: ഇപ്പൊ അതുപോലെ ഒന്നല്ല, ഇപ്പൊ നല്ല സുഖം.
1: സൗകര്യങ്ങളുണ്ട്.
5: അന്നേരം സൗകര്യമില്ല, അന്നേരം സൗകര്യം കുറവായി. ആങ്ങളുടെ കൂടെ.
1: അതെ, ആളുടെ ഇരുന്ന് കൂടെ
5: അങ്ങനെ
1: പോയതാണല്ലേ. ഓക്കെ, അപ്പൊ പിന്നെ ഇവര് എന്താ പറയാ, ഇപ്പൊ ഇത്രയും ഇതുകൊണ്ട് നമുക്ക് ഒട്ടും പേടിക്കണ്ട, എല്ലാ സൗകര്യവും കിട്ടും.
5: 10 മക്കളുണ്ട്.
1: എല്ലാരും
5: എഞ്ചിനീയറാണ്.
1: എല്ലാരും മക്കളുടെ അടുത്തും പോയിട്ടുണ്ടോ?
5: എല്ലാ
1: സ്ഥലവും സന്ദർശിച്ചു.
5: എല്ലാരും സ്വന്തം വീട്.
1: ഉമ്മാന്റെ കല്യാണം എത്ര വയസ്സിലാ കഴിഞ്ഞ?
5: എനക്ക 17 വയസ്സ്.
1: 17 വയസ്സില്ലേ? പിന്നെ ആന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു പരിപാടിയിലെ കൂടി ഉമ്മക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ ഈ പരിപാടിയിലെ കൂടി വെച്ച് തരും. ഈ ഒരു റേഡിയോയിലെ കൂടി ഏത് പാട്ടൊക്കെ കേൾക്കണ്ടേ? സിനിമ കാണലുണ്ടോ? TVയിലെ സിനിമ കാണലുണ്ടോ? ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞേ, ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട്.
6: പഴയ പാട്ട്, പഴയ പാട്ട് കുഞ്ഞാക്കെല്ലാം പാടി
5: കൊടുക്കുന്നേ. മണിമത്ത് മതി വന്നപ്പോ മാനെ, നിന്റെ മനമിന്ന് കൊളിരേകും ദേവാനെ.

0: കുഞ്ഞോനോറങ്ങിക്കരാലോ എരിമുല്ലപ്പൂവിൻ്റെ മണമല്ല കുഞ്ഞു റങ്ങിക്കൊരാലോ.
1: ഈ പാട്ട് എല്ലാരും കേട്ടതായിരിക്കൂലേ അല്ലേ? ഉമ്മ ഈ പാട്ട് എല്ലാവർക്കും പാടി തന്നില്ല. ഇനി നമുക്ക് കൊച്ചുമക്കളെ വിശേഷങ്ങൾ കേൾക്കാം. മോളസിന്റെ പേരെന്താ?
2: അല്ലായ.
3: അല്ലായ
1: എന്താ ശരി?
3: അല്ലായ.
1: അലായ ആരെ പേരിട്ടേ അറിയോ? മോള് പേരാരെ ഇട്ടേ?
3: ആരെ പേരിട്ടേ?
1: അലായ എന്നാരാ പേരിട്ടേ? ഉമ്മയാണോ? ഉമ്മ ഇഷ്ടമായോ പേര്? ഒരു പാട്ട് പാടിത്തരുമോ എനിക്ക്?
2: Rani Rani, hey Papa, eating sugar, oh Papa, apni amma, ah ah ah.
1: Oh, Diwali. What are you doing?
4: Leiba.
1: Leiba. Ella la la yana le. Leiba na yeh the class le.
4: Tenthil.
1: Tenthil. Pe exam hai yeh the.
4: Ella la.
1: Eni tenthil. Eni tenthil le kani the schoola.
4: PKM. Kadathir.
1: കടവത്തൂരാണ്. ഓക്കെ, എങ്ങനെ ഉണ്ട്? ട്യൂഷൻ ഒക്കെ പോകുന്നുണ്ടോ?
4: ഇല്ല, തുടങ്ങണം.
1: തുടങ്ങണം. എന്താവാനാണ് ആഗ്രഹം?
4: ടീച്ചർ.
1: ടീച്ചർ? ടീച്ചർ ആവണം എന്ന് തോന്നുന്നു. ആരെങ്കിലും റോൾ മോഡൽ ആയിട്ടുണ്ടോ?
4: ഉപ്പുണ്ട്.
1: ഉപ്പ ടീച്ചറാണ്. സബ്ജക്ട് എടുക്കുന്നത്
4: അറബിക്.
1: ആഹാ, അപ്പൊ ഉപ്പേനെ കണ്ടിട്ടാണ്. ഓക്കെ, ഒരു മനോഹരമായ ഒരു പാട്ട്.
4: പാട്ടുകളറിയില്ല.
1: എന്നാൽ നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കാം. ഏത് പാട്ടാ കേൾക്കണ്ടേ?
4: എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. പാട്ടിഷ്ടാണ്.
1: പാട്ടിനോട് ഇഷ്ടമുണ്ട്. ഓക്കെ, അപ്പൊ ഏത് ഒരു പാട്ട്? ഏതെങ്കിലും ഒരു പാട്ട് ചോദിച്ചോ.
4: എമ്പുരാൻ.
1: എമ്പുരാനിലെ പാട്ട്. ഓക്കെ, എമ്പുരാനിലെ പാട്ട് വെച്ചുതരാവേ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അപ്പൊ ഇനി നമ്മള് വിശേഷം പറ
1: പറയും. ക്ലാസ് ജൂണില്.
0: ജൂണിൽ അതുവരെ എങ്ങനെയാണ്? ഇപ്പൊ കുറച്ചല്ലേ ഉള്ളു അല്ലേ? ഇത്ര ദിവസം വെക്കേഷനിൽ എങ്ങനെയാ സമയം ചെലവഴിക്കും?
1: കളിക്കും.
0: കളിക്കാൻ വീട്ടിലാണോ?
1: അടുത്തുള്ള വീട്ടിൽ കളിക്കും.
0: കളിക്കും. അടിപൊളിയായിട്ട് ആണോ? പാട്ടെല്ലാം പാടും?
1: പാട്ട് തീരാറില്ല.
0: പാട്ട് തീരെ അറിയില്ല. ആസ്വദിക്കുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ പേരെന്ന് പറഞ്ഞേ?
1: മുഹമ്മദ്, ഹിയാനെ, പിന്നെ യാസീനെ, പിന്നെ രണ്ട് മുഹമ്മദ് ഉണ്ട്. പിന്നെ അയാനെ.
0: എല്ലാരും ക്ലാസ്സിലുള്ളത് തന്നെയാണ്?
1: അടുത്തുള്ള
0: ക്ലാസ്സിലെ
1: അലിബിയർ.
0: സ്ഥലം
1: പാറക്കട.
0: പാറക്കട അലിബിയർ.
1: തലശ്ശേരി അങ്ങോട്ട്.
0: ഉമ്മാന്റെ ഉപ്പാന്റെ പേരെന്ന്?
1: മുംതാസ്.
0: ഉമ്മാന്റെ ഒരു മുംതാസ്.
1: റഫീഖ്.
0: അവരെന്താ ചെയ്യുന്നത്?
1: ഉപ്പ എഞ്ചിനീയർ, ഉമ്മ ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ്. ഉപ്പ നാട്ടിൽ തന്നെയാണോ നല്ല? ഉപ്പയാണോ ഉമ്മയാണോ വഴക്ക് പറയാ?
1: അങ്ങനെ അറിയില്ല.
0: എന്തേലും പറയില്ല?
1: അങ്ങനെ അറിയില്ല.
0: വികൃതി കളിക്കലുണ്ടോ?
1: ചെറുങ്ങനെ
0: ചെറുങ്ങനെ. ആരോടാ വീട്ടിൽ അടി കൂടും?
1: ഏട്ടനോട്.
0: എന്തും പറഞ്ഞിട്ട് അടിയാക്ക? ഏട്ടനെന്താണെന്നിങ്ങനെ നോക്കുന്നുണ്ടല്ലേ. ഓക്കെ, മോനാണ് ഇഷ്ടമുള്ള ഒരു പാട്ട് ഈ പരിപാടിയിലെ കൂടി വെച്ചേരാ. ഏത് പാട്ട കേക്കണ്ടേ?
1: ദില്ല ഷാഫി.
0: കൊല്ലത്തിന്റെ പിള്ളേർക്ക് ഭയങ്കര ഫാനാ ഷാഫി കൊല്ലം അല്ലേ? കഴിഞ്ഞ ദിവസം റേഡിയോയിൽ കുറെ കുട്ടികൾ വന്നു, അവരൊക്കെ പറയുന്നത് ഷാഫി കൊല്ലത്തിന്റെ പാട്ടുകളാണ്. ഷാഫി കൊല്ലത്തിന്റെ മനോഹരമായ പാട്ട് ഇതാ മോന് വേണ്ടിയിട്ട് നമ്മൾ കേൾപ്പിക്കും കേട്ടോ.

0: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
1: മോളുടെ പേര്
2: ഹൈറ.
1: ഹൈറ, ഓക്കെ. അതിന്റെ അർത്ഥം എന്തെങ്കിലും ഹൈറക്ക്?
2: ബ്ലെസ്സിംഗ്. അങ്ങനെ
1: ബ്ലെസ്സിംഗ്. എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഇപ്പൊ 8th ല്.
1: 8th ല്? ഏത് സ്കൂളില്?
2: ഞാൻ SAHSS.
1: SAHSS എന്താ സാറേ?
2: ഉമ്മത്തൂര്.
1: അത് എവിടെയാ വരുന്നത്? തലശ്ശേരിക്കട്ട്?
2: ഈ നാദാപുരം അറിയാവാ?
1: കക്കട്ടങ്ങോട്ട്. കക്കട്ടങ്ങോട്ട്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ക്ലാസ്?
2: നല്ല സാർ.
1: കാരണം മൊത്തം സിലബസ് മാറിയതല്ലേ? സിലബസ് നല്ല പുതിയൊരു പാറ്റേണിലേക്ക്. CBSE ആണോ? കേരള സിലബസ്
2: മാറിയിട്ടുണ്ട്.
1: എന്താവണം?
2: എങ്ങനെ
1: ലക്ഷ്യമുണ്ടോ മനസ്സിൽ?
2: ഞാൻ അങ്ങനെ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല,
1: ചിന്തിച്ചിട്ടില്ല.
2: ഇല്ല,
1: പിന്നെ ഫിക്സ് ആവാനായിട്ടില്ല. ഒരു ഒരു 10th ക്ലാസ് ആവുമ്പോഴേക്കും ആവും. എങ്ങനെയായിരുന്നു വെക്കേഷൻ സ്പെൻഡ് ചെയ്തത്?
2: വെക്കേഷൻസ് ഇങ്ങനെ ഫാമിലിനോട് പുറത്തു പോവാ, അങ്ങനെയല്ലേ? തന്നെ
1: അങ്ങനെ കുറച്ച് യാത്രകൾ ചെയ്തു. ഇങ്ങനെ ഹജ്ജിന് യാത്രയാക്കാൻ വേണ്ടിട്ട് വന്നു. അങ്ങനെ യാത്രയാക്കുന്നത് നമുക്കൊരു പുണ്യ കാര്യല്ലേ?
2: വിശ്വസിക്കുന്നുണ്ടോ?
1: പാട്ട് പാടാ?
2: ഞാൻ പാട്ട് പാടൂല.
1: സ്കൂളിൽ നിന്നും പരിപാടിക്ക് പങ്കെടുക്കാം?
2: പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട്, പക്ഷെ പാട്ട് നിൽക്കാറില്ല.
1: നിൽക്കാറ്
2: സ്പീച്ച് അങ്ങനത്തെ.
1: ഇപ്പൊ ഒരു ടോപ്പിക്ക് വന്നാൽ സ്പീച്ച് പറയാൻ പറ്റുമോ?
2: ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ രസാക്കാം.
1: രസാക്കാം. ഒരു പാട്ട് കേൾക്കാനുള്ള അവസരം. ഏത് പാട്ട് കേൾക്കാം?
2: എനിക്കാ പറയാതെ പറയുമെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, കടുങ്കാപ്പി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
1: അപ്പോ അടിച്ചു പൊളിക്കുക. ലക്ഷ്യങ്ങൾ 10th ക്ലാസ് ആകുമ്പോഴേക്കും വരട്ടെ.
2: ഓക്കെ,
1: ഓൾ ദി ബെസ്റ്റ്.
2: താങ്ക് യു.

0: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: അനിയൻ കുട്ടീനോട് അടിയാക്കുന്ന ചേട്ടൻ കുട്ടി പേരെന്താ?
2: അൻഫസ്.
1: അൻഫസ്. അൻഫസ് ഏത് ക്ലാസ്സിലാ?
2: 9th.
1: അപ്പൊ നിങ്ങള് ഫാമിലിയിൽ തന്നെ എല്ലാരും ഒരേ സ്കൂളാണോ പഠിക്കുന്നത്? എല്ലാരും വേറെ വേറെ സ്കൂൾ. ഏത് സ്കൂളാണ്?
2: കടവത്തൂർ പി കെ.
1: ഓക്കെ. വീടിന്റെ അടുത്താണോ സ്കൂള്? എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പഠനം?
2: പഠനം പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല.
1: കുഴപ്പമില്ല. എന്താ ആവണം എന്ന് ആഗ്രഹം?
2: അങ്ങനെയൊന്നുമില്ല, തീരുമാനിച്ചിട്ടില്ല.
1: തീരുമാനിച്ചിട്ടില്ല. അപ്പൊ ഏച്ചി പറഞ്ഞതുപോലെ, ഏച്ചിയാണോ അനിയത്തിയാണോ ഇപ്പൊ എന്നോട് സംസാരിച്ച?
2: അനിയത്തി
1: പറഞ്ഞ പോലെ തീരുമാനിച്ചില്ല, തീരുമാനം വരുന്നേ ഉള്ളൂ.
2: ഓക്കെ.
1: പിന്നെ പാട്ടുപാടോ? പാട്ട് പാടുന്നില്ല.
2: പാട്ട്
1: പാടുന്നു
2: പറയുന്നില്ല.
1: പാട്ടും പാടില്ല.
2: പാട്ടൊട്ട് പറഞ്ഞുണ്ട.
1: അറിഞ്ഞൂടാ. പാട്ട് കേൾക്കാൻ ഇഷ്ടമുണ്ടോ? സിനിമ ആണല്ലോ.
2: ഇപ്പൊ
1: ലാസ്റ്റ് ചെയ്യുന്ന സിനിമ ഏതാ?
2: വായ
1: വാഴാണ്ടു. പാട്ടില്ലേ വാഴയില്? ഏത് പാട്ടാണ് ഇഷ്ടപ്പെട്ടതിൽ?
2: കട്ടോർമ്മയൊന്നുമില്ല.
1: ഒരു കൂടപ്പിറപ്പിന്റെ എന്തോ ഒരു സംഭവം. ആ പാട്ട് കേൾപ്പിച്ചാലോ? അപ്പോ അടിച്ചു പൊളിച്ചിട്ട് അടുത്ത വർഷം ഉഷാറാക്കുക. അടുത്ത നെക്സ്റ്റ് കഴിഞ്ഞാല് 10th അല്ലേ?
2: 10th.
1: കേരള സിലബസ് ആണോ സീരിയസ്?
2: കേരള സിലബസ്.
1: ഓക്കെ. എങ്ങനെ പുതിയ ഇപ്പം സിലബസ് ഒക്കെ മാറിയില്ലേ? എന്താ തോന്നി? എന്തെങ്കിലും പരീക്ഷക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടായിരുന്നു?
2: കുറച്ച് ടഫ്
1: ആയിരുന്നു.
2: വേറെ വർഷമില്ല.
1: അടുത്ത വർഷം നമ്മളേക്ക് മേക്കപ്പോ.
2: അപ്പോൾ
1: ബെസ്റ്റ്.
2: താങ്ക് യു.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദബീജകളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഞങ്ങളിപ്പോ കണ്ണൂർ എയർപോർട്ടിലാണ് ഉള്ളത്. വേറെ ഒന്നല്ല, നമ്മളെ ഹജ്ജ് ക്യാമ്പിൽ വന്നതാണ്. അപ്പൊ ഇവിടെ നമ്മളെ ഹജ്ജ് ക്യാമ്പിൽ ഹജ്ജിന് യാത്രയാക്കാൻ വേണ്ടിയിട്ട് വന്ന ഫാമിലി ഉണ്ട്. അപ്പൊ അതില് ചേച്ചിയുടെ പേര്
2: സാജിദ.
1: വീട് എവിടെയാ?
2: തലശ്ശേരി.
1: തലശ്ശേരി. ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ആരാ പോകുന്നത്? ആരാ?
2: ബ്രദറിന്റെ ഭാര്യ.
1: അവരുടെ മക്കള്?
2: അതാണ് ഒന്നിത്, രണ്ടാം കുട്ടിയാണ്.
1: നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നെ?
2: അതെ അതെ.
1: അപ്പൊ ഓക്കെ. വേഗം പറഞ്ഞു. പാടുവോ?
2: പാടൂല.
1: പാട്ട് ഇഷ്ടമാണോ?
2: പാട്ട് ഇഷ്ടം.
1: കേൾക്കാൻ ഇഷ്ടമാണ്. ഏത് പാട്ടാണ് നമ്മൾ ഈ പരിപാടിയിലൂടെ കേൾക്കേണ്ടത്?
2: അത് ഏതും കേൾക്കും.
1: എനിക്കിഷ്ടമുള്ള ഒരു പാട്ട് വെച്ചേ.
2: ഓക്കെ.
1: അപ്പൊ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നല്ലോണം പ്രാർത്ഥിക്കാം. നമുക്ക്
2: താങ്ക് യു.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ട്.

0: നാട്ടിലെ പാട്ടില് ഇപ്പൊ കളിച്ച് മതിച്ച് തളർന്ന് വന്നൊരാളുണ്ട്. പേര് ചോദിക്കാം, പേര് പറയോ.
1: അനഗ്.
0: അനഗ്, ആരാ ഈ പേരിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
1: ആ ചോദിച്ചിട്ടുണ്ട്.
0: ആരോട് ചോദിച്ചു? അമ്മേനോടോ അച്ഛനോടോ?
1: അമ്മേനോട്.
0: എന്നാലും അമ്മയെന്നാ പറയല്?
1: മറിയു അച്ഛനായിട്ട് ഈ പേര്.
0: എന്നാലും അച്ഛനോട് ചോദിച്ചിട്ടില്ല എന്തിനു പേരിട്ടെന്ന്?
1: ഇല്ല.
0: അനഗിൻ അനഗ് എന്നുള്ള പേര് ഇഷ്ടാന്നോ?
1: ആ.
0: വീട്ടിൽ നിന്നെന്താ വിളിക്കുക?
1: കണ്ണൻ.
0: കണ്ണാന്ന് വിളിക്കൂ? അപ്പൊ സ്കൂളിന്നോ?
1: സ്കൂളിന്ന് അനഗ്.
0: അനഗ് തന്നെ വിളിക്കൂ? ഓക്കെ. ഏത് സ്കൂളിലാ പഠിക്കുന്നേ?
1: ഞാൻ മട്ടന്നൂർ ജി പി.
0: എത്രാം ക്ലാസ്സില്?
1: ഇനി ആറാം ക്ലാസ്സിലേക്ക് പോണം.
0: പോവണം. പഠിക്കുക നന്നായിട്ട്. അത്യാവശ്യം നാണോ അല്ലെങ്കിൽ സൂപ്പർ ആയിട്ട് പഠിക്കുന്ന?
1: അത്യാവശ്യം.
0: ക്ലാസ്സിലാരെ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നേ?
1: ക്ലാസ്സിലാ ആദിദേവ്.
0: ആദിദേവ്. ആരെ ബെസ്റ്റ് ഫ്രണ്ട്?
1: ദർശിക്.
0: ദർശിക്. ഒറ്റൊരാളേ ഉള്ളൂ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്?
1: അല്ല.
0: പിന്നെ?
1: പിന്നെ ധ്യാനെ, അൻവിനെ, പിന്നെ ആദിനാഥ്, ഹരിറാം.
0: ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സാ? പെൺകുട്ടികൾ ആരും ഇല്ല ഫ്രണ്ട് ആയിട്ട്? അതെന്താ? അതെന്താ അങ്ങനെ?
1: ഞാൻ ബോയ്സിനോടെ ആവില്ല.
0: മിണ്ടല്ലോ? അപ്പൊ പെൺകുട്ടികൾ ആരും വന്ന് മിണ്ടുവില്ല? നിങ്ങളോട് ആരോടും മിണ്ടൂല? അത് നിങ്ങളെ ദേഷ്യത്തില?
1: നമ്മളങ്ങനെ മിണ്ടൂല.
0: ഓ ഓ, രണ്ട് സെക്ഷനാ അല്ലേ? ആൺകുട്ടികള് വേറെയും പെൺകുട്ടികള് വേറെ അല്ലേ? കഴിഞ്ഞ വർഷം ആരായിരുന്നു ക്ലാസ് ടീച്ചർ?
1: കഴിഞ്ഞ വർഷം നമ്മളെ സ്നേഹ ടീച്ചർ.
0: സ്നേഹ ടീച്ചർ. ഏത് സബ്ജക്റ്റാ ടീച്ചർ എടുത്തെടുത്ത്?
1: ടീച്ചർ മലയാളം.
0: സൂപ്പർ ആയിട്ട് എടുക്കുക. ആര് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സില്?
1: അനുസരി ടീച്ചർ.
0: ഏത് സബ്ജക്റ്റ് എടുക്കുന്നത്?
1: ഇംഗ്ലീഷ്.
0: അപ്പൊ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെന്താവൂല്ല അങ്ങനെ? അനുസരി ടീച്ചർ ഇഷ്ടമായോണ്ടാന്ന് ഇംഗ്ലീഷ് കൂടുതൽ ഇഷ്ടം?
1: ഇംഗ്ലീഷ്
0: പൊതുവെ ഇഷ്ട. കണക്ക് ഇഷ്ടാന്നോ?
1: കണക്ക് നല്ല പാടുണ്ട്.
0: നല്ല പാടുണ്ട്. കണക്ക് പഠിക്കാൻ കുറച്ച് കണക്കാണല്ലേ? എന്നിട്ട് ടഫായി വരുമ്പോൾ ആരോടെ ചോദിക്കുക? ടീച്ചറോട് ചോദിക്കുവോ അല്ല വീട്ടിൽ വന്നിട്ട് അമ്മേനോട് അച്ഛനോട് ചോദിക്കുവോ?
1: ടീച്ചറോട്.
0: ടീച്ചർ പറഞ്ഞുതരുക? എത്ര തവണ വേണ്ടെങ്കിലും പറഞ്ഞുതരൂ?
1: ചോദിക്കുന്ന അത്രയും പറഞ്ഞുതരും.
0: ഓക്കെ. എങ്ങനെ ഉണ്ടേനും കഴിഞ്ഞ പരീക്ഷയും ചോദ്യങ്ങളും ഉത്തരങ്ങളെല്ലാം?
1: കുഴപ്പമില്ല.
0: ചോദ്യം സൂപ്പർ ആയിന്, ഉത്തരം ഇച്ചിരി വിഷമം. എല്ലാത്തിനും എഴുതിനാ?
1: എഴുതീനി.
0: അടിപൊളിയായിട്ട് എഴുതി. ഓക്കെ. സ്കൂളില് വേറെ എന്തൊക്കെ പരിപാടിക്കാ നിക്കല്?
1: സ്കൂള് ഞാൻ വിത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ വേണ്ടിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടിട്ട് സ്കൂളിൽ നിന്നിനി.
0: ശാസ്ത്രം വിളക്കാ?
1: എന്നിട്ടോ? എന്നിട്ട് എ ഗ്രേഡ്.
0: ഉപജില്ലയിൽ എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായി. എന്തേനും പരിപാടി? എന്തേനും
1: പരിപാടി? ഇങ്ങനെ വിത്തിനെ കുറിച്ചിട്ട് ഇങ്ങനെ പലതരം വേരുകള് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട്.
0: അത് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്താന്നുള്ളത്. എനിക്ക് നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുത്താ. ഒറ്റക്കേ ഉണ്ടായിരുന്നല്ലോ അല്ല കൂടെ ആരും കണ്ടേനുവാ?
1: കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു.
0: ആര്?
1: ധ്യാനി.
0: എന്റെ ജഡ്ജസ് വന്നേരം കൊറേ ചോദ്യം ചോദിച്ചാ.
1: രണ്ടു മൂന്ന് ഇഷ്ടം.
0: സിമ്പിൾ ആയിനുവാ? എന്നിട്ട് എ ഗ്രേഡ് മേടിച്ചിട്ട് വന്നില്ലേ. പിന്നെ പാട്ട് പാടുക?
1: പാട്ട് ഇല്ല.
0: ഇല്ല. ഡാൻസ് കളിക്കുക?
1: ഇല്ല.
0: ക്രിക്കറ്റ് കളിക്കുക? അതിഷ്ടാണ് അല്ലേ.
1: പിന്നെ ഫുട്ബോൾ?
0: അത് രണ്ടും ഇഷ്ട. പാട്ട് കേക്കുക എന്നാല്? എങ്ങനെയുള്ള പാട്ടാ ഇഷ്ടം കേക്കേ? പഴയ പാട്ടാണോ പുതിയ പാട്ടാണോ?
1: മണിച്ചാട്ടന്റെ.
0: കലഭമണിയുടെ പാട്ട്? നാടൻ പാട്ടാ ഇഷ്ടോ? എന്നാ പിന്നെ രണ്ടു വരി നമുക്ക് പാട്ട് തന്നൂടെ.
1: അതറിയില്ല.
0: അതറിയില്ല. സ്കൂളില് കലോത്സവത്തിനെല്ലാം പാട്ട് പാടലുണ്ടാ? കലോത്സവത്തിന് എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കലുണ്ട?
1: കലോത്സവത്തിന്?
0: ഈ വിത്തിന്റെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക്? ചിത്രം വര,
1: ചന്ദനത്തിരി
0: നിർമ്മാണം. എന്നിട്ട് നിർമ്മിച്ചു കിട്ടീനാ? കറക്റ്റ് ആയിട്ട് ചന്ദനത്തിരി തന്നെ ആയി വന്നിനാ?
1: ചന്ദനത്തിരി തന്നെ ആയിട്ട് വന്നിനി.
0: എന്തെല്ലാന്ന് ചന്ദനത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കല്?
1: ചന്ദനത്തിരിക്ക് ഓരോ ഇങ്ങനെ ലിക്വിഡ് ഉണ്ട്. പിന്നെ കുറച്ച് പൊടി, കരിമ്പൊടി, മരപ്പൊടി എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അത് ഒരു നല്ല പലകയില് വെച്ചിട്ട് അതിനൊരു സ്റ്റിക്ക് ഉണ്ടാവും നീളത്തില്. എന്നിട്ട് ഈ കരിമ്പൊടിയും പിന്നെ മരപ്പൊടിയും കുറച്ച് വെള്ളത്തില് നല്ലോണം ഉരുട്ടിട്ടാക്കിയിട്ട് കുറച്ചെടുത്ത് ഈ ചന്ദനത്തിരിന്റെ സ്റ്റിക്കിൽ വെച്ച് ഉരുട്ടിയിട്ട് നല്ലോണം ആയി കിട്ടീനി.
0: കിട്ടീനെ? അതെന്നേരം അതിനകത്ത് ആ ലിക്വിഡിന്റെ അളവ് കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാലും മൊത്തം നമ്മൾ ഉപ്പുമാവാക്കുന്നല്ലേ?
1: അത് ലിക്വിഡ് ആദ്യം തന്നെ ചേർക്കൂല, എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആക്കി കൊടുക്കും.
0: അങ്ങനെ ആക്കുള്ളൂ? അന്നേരം കറക്റ്റ് ആ സ്റ്റിക്കിന് ഒട്ടി നിക്കുക? അത് അല്ല അടർന്ന് വീഴുവോ?
1: ഒട്ടി നിക്കും.
0: ചിലപ്പോ ഒട്ടാൻ വേണ്ടിട്ട് പശയിലോട്ട് ഒട്ടിക്കലുണ്ട്?
1: അതൊന്നുമില്ല.
0: കറക്റ്റ് ആയിട്ട് കിട്ടലുണ്ട്? ഓക്കെ. വീട്ടിൽ ആക്കി കൊടുക്കലുണ്ട് അമ്മക്ക്?
1: ഇല്ല.
0: മത്സരത്തിന് മാത്ര. ചന്ദനത്തിരി ആക്കാൻ അറിഞ്ഞിട്ടും വീട്ടിൽ അമ്മക്കാക്കി കൊടുക്കില്ല? ചന്ദനത്തിരി മണക്കുണ്ട്, പിന്നെന്താ അമ്മക്ക് ആക്കി കൊടുക്കാത്ത? മരിച്ചിട്ട സാരമില്ല, പോട്ടെ. സിനിമ കാണലുണ്ടോ? തിയേറ്ററിൽ പോയിട്ട്?
1: തിയേറ്ററിൽ പോയിട്ട് കാണില്ല.
0: ടി വി. സിനിമ കാണാനാന്നോ ഇഷ്ടം പാട്ട് കേൾക്കാനോ?
1: അത് സിനിമ.
0: സിനിമ. ഏത് സിനിമ നടനെ ഇഷ്ടം?
1: വിജയ്.
0: അമ്പടാ, വിജയിന്റെ ഏത് സിനിമ ഇഷ്ടോ?
1: വിജയിന്റെ കുരുവി.
0: കുരുവേ ഇഷ്ടോ? ഇപ്പൊ ഒരു പാട്ട് പറഞ്ഞാല് ആ പാട്ട് കേൾപ്പിച്ചു.
1: ചാലക്കുടി ചന്തക്കു
0: കലാഭവമണിന്റെ പാട്ട്. ഈ പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് നമ്മള് കേൾപ്പിച്ചു കൊടുക്കണ്ടേ?
1: അച്ഛനും അമ്മക്കും പിന്നെ ഏച്ചിക്കും.
0: ഏച്ചിക്കു എല്ലാരും അവിടെ ഇരുന്ന് കേക്കട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
2: നാട്ടിലെ പാട്ടിൽ നമ്മോടൊപ്പം ഉള്ളത്
3: സയൻ.
2: സയൻ, ഈ പേര് ആരായിട്ടത്?
3: അച്ഛൻ.
2: ആ, ഇതിന്റെ അർത്ഥം അറിയോ?
3: അതൊന്നും അറിയില്ല.
2: നല്ല പേര്. സയൻ എന്നാ വീട്ടിന്ന് വിളിക്കുന്നത്?
4: സായു.
2: സായു എന്നാ വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
4: ആറില്.
2: ആറില്. ഏത് സ്കൂള്?
4: മട്ടല്ലൂർ ഹയർ സെക്കൻഡറി.
2: ഹയർ സെക്കൻഡറിയിൽ എന്തെല്ലാണ് ആക്ടിവിറ്റീസ്?
4: അങ്ങനെയൊന്നുമില്ല.
2: അങ്ങനെയൊന്നുമില്ല. പാട്ടൊക്കെ പാടുവോ? പാട്ടൊന്നും പാടില്ല. വേറെ ഡ്രോയിങ് കാര്യങ്ങളൊന്നും ഇല്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടണ്ടാ? പാട്ട് കേൾക്കാറുണ്ട്. ഓക്കെ. എന്താണ് കളി? ക്രിക്കറ്റ് ആണോ ഇഷ്ടം, ഫുട്ബോൾ ആണോ ഇഷ്ടം?
4: രണ്ടും കളിക്കും.
2: രണ്ടും കളിക്കും. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ കൂടെ കളിക്കാൻ?
4: ഇല്ല,
2: ഒറ്റക്കാണോ വിളിക്കുന്നേ?
4: സച്ചിനെപ്പ
2: കളിക്കുന്നേ. ഓക്കെ. സിനിമയൊക്കെ കാണാൻ താല്പര്യമുണ്ടോ? സിനിമ കാണാറുണ്ടോ?
4: കാണാറുണ്ട്.
2: തിയേറ്ററിൽ പോയി കാണാറുണ്ടോ?
4: ഇല്ല,
2: തിയേറ്ററിൽ പോയി കാണാറുണ്ട്. ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? മോഹൻലാൽ. അതൊന്ന് ഇത്ര ആലോചിക്കാൻ, പെട്ടെന്ന് ഓർമ്മ കിട്ടാനിട്ടാണോ? മോഹൻലാലിന്റെ ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?
4: പുലിമുരുകൻ.
2: അതിൽ പുലി ഉള്ളതുകൊണ്ടാണോ അതോ മോഹൻലാൽ ഉള്ളതുകൊണ്ടാണോ?
4: രണ്ടുള്ളതുകൊണ്ട്
2: അല്ലെ. ഓക്കെ. ഇത് നാട്ടിലെ പാട്ട് എന്ന പ്രോഗ്രാമാണ്. മോൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയുകയാണെങ്കിൽ വെച്ചു തരാം. ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
4: തൂക്കി
2: ചുവന്ന കരങ്ങളുടെ വാഴാറ്റൂലെ പാട്ട്, അതാണ് കേൾക്കേണ്ടത്. രണ്ടുപേര് പാടുന്നോ? അറിയില്ല. പാടാനൊന്നും അറിയില്ല, പക്ഷെ കേൾക്കണം അല്ലെ. ക്രിക്കറ്റിന്റെ ആളാണ് അല്ലെ, പക്ഷെ ഒറ്റയ്ക്ക് കളിക്കാൻ ആളുള്ളൂ എന്ന് മാത്രം. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നല്ലായിരുന്നു അല്ലെ. സ്കൂളിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? ഒരു ഫ്രണ്ടിന്റെ പേര് പറഞ്ഞ
4: അശ്വിൻ.
2: അശ്വിൻ. ഓക്കെ. അപ്പൊ ഇത് ഈ പാട്ട് അശ്വിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, താങ്ക് യു.

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പുല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാക്കുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
2: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
2: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
2: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
4: ഏതന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു
5: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവി ദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
6: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
7: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
2: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ 2-ാം പകുതിയിലേക്ക്.
4: പാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
8: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
9: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
2: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
6: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരനെയും പണയം വെക്കുക. ചിലരവകാശം മാത്രമുള്ള അങ്ങ് എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
10: 13 ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായുള്ള അച്ഛൻ
11: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
10: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
11: അതേടാ,
2: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
9: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
7: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
2: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കർ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
1: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
0: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
1: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
0: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
1: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
0: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
1: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
0: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742-473-630, 0490-2473-630.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
0: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
1: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
0: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
1: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
0: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ്, മലയാളം മീഡിയം ക്ലാസുകൾ.
1: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 04902473630.
2: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2020.

0: 9495617500 9405841192 ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
1: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.

കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ദശാവതാര ചന്ദനച്ചാർത്തും 2026 മെയ് 7 മുതൽ 17 വരെ സമുചിതമായി നടത്തപ്പെടുകയാണ്. ബ്രഹ്മശ്രീ തൊട്ടാമറ്റം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ കരവിരുതുകളാൽ ശ്രീലകത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാകുന്ന ഭക്തിനിർഭരമായ 11 ദിനങ്ങളിലും ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യം ക്ഷണിക്കുന്നു. ഇന്ന് മെയ് 15 ശ്രീകൃഷ്ണാവതാരം, നാളെ മെയ് 16 കൽക്കി, മെയ് 17 വിശ്വരൂപം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

0: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യു പി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.

സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ൽ ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. കായികം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ കായികത്തിലേക്ക് സ്നേഹസ്വാഗതം. കായികത്തിൽ ഇന്ന് ചില ഐ പി എൽ വിശേഷങ്ങൾ കേൾക്കാം.

ഐ പി എൽ സീസണിന്റെ തുടക്കത്തിലെ വിജയക്കുതിപ്പിന് ശേഷം തുടർച്ചയായ നാലാം തോൽവി ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ബോളർമാരുടെ പ്രകടനത്തെ കുറ്റപ്പെടുത്തി പഞ്ചാബ് കിങ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ രംഗത്തെത്തിയിരുന്നു. ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ 3 വിക്കറ്റിനാണ് പഞ്ചാബിന്റെ തോൽവി. മത്സരത്തിന്റെ 90% സമയവും വിജയപ്രതീക്ഷ കൈയടക്കി വെച്ച പഞ്ചാബിൽ നിന്ന് അത് തട്ടിയെടുക്കാൻ ഡൽഹിക്കു വേണ്ടി വന്നത് വെറും 3 ഓവറുകൾ. അവസാന 4 ഓവറിൽ 5 വിക്കറ്റ് കയ്യിലിരിക്കെ 53 റൺസായിരുന്നു ഡൽഹിയുടെ വിജയലക്ഷ്യം. എന്നാൽ 1 ഓവറും 3 വിക്കറ്റും ബാക്കിയാക്കി ഡൽഹി വിജയത്തിലേക്ക് അടിച്ചു കയറി. സ്കോർ പഞ്ചാബ് 20 ഓവറിൽ 5 വിക്കറ്റിന് 210, ഡൽഹി 19 ഓവറിൽ 7 വിക്കറ്റിന് 216. തോൽവിക്ക് പിന്നാലെ ടീമിലെ പ്രധാന സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന് 1 ഓവർ പോലും നൽകാതിരുന്ന ശ്രേയസിന്റെ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു. ശ്രേയസ് കാണിച്ചത് വിഡ്ഢിത്തം എന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ദൊഡ്ഡ ഗണേഷ് പറഞ്ഞു. ചഹലിന് ബോൾ ചെയ്യാൻ ഒരവസരവും ലഭിച്ചില്ല. ദൈവമേ, ചഹലിനെ പോലൊരു ചാമ്പ്യൻ ബൗളർക്ക് ആ ഇടം കയ്യൻ ബാറ്റർമാരിൽ നിന്ന് ഒരു പിഴവ് പോലും വരുത്തിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നത് വിഡ്ഢിത്തമാണ്. ഏത് ദിവസവും സ്റ്റോയിനിസിനേക്കാൾ വിക്കറ്റ് എടുക്കാൻ കൂടുതൽ സാധ്യതയുള്ളത് ചാഹലിനാണ്. ഈ അസംബന്ധമായ മാച്ചപ്പ് കളി എപ്പോഴാണ് അവസാനിക്കുക? ദൊഡ്ഡ ഗണേഷ് കുറിച്ചു. മാർക്കസ് സ്റ്റോയിനിസ്, യാഷ് ടാക്കൂർ, ബെൻ ഡ്വാർഷ്യൂസ്, മാർക്കോ യാൻസൻ എന്നിവരെല്ലാം ഓവറിൽ 11 റൺസിന് മുകളിൽ വിട്ടുകൊടുത്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി 11-ൽ ഉണ്ടായിരുന്ന ചഹലിന് അവസരം നൽകാൻ ശ്രേയസ് കൂട്ടാക്കിയില്ല. ഒരു സ്പിന്നർ ഒരു മത്സരത്തിൽ പൂർണ്ണമായും ഉപയോഗിക്കപ്പെടാതെ പോകുന്നത് വളരെ അപൂർവമാണ്. മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കെയ്ഫും മത്സരത്തിൽ ഡൽഹി ക്യാപ്റ്റൻ അക്ഷർ പട്ടേലോ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരോ ഒരു സ്പിൻ ബോളറെ പോലും ഉപയോഗിക്കാത്തതിൽ ഞെട്ടൽ രേഖപ്പെടുത്തി. ധരംശാലയിൽ DCയും പഞ്ചാബും സ്പിന്നർമാരെ ഉപയോഗിക്കാത്തത് അത്ഭുതപ്പെടുത്തുന്നു. 2023 മുതൽ ഈ ഗ്രൗണ്ടിൽ പേസർമാരെക്കാൾ മികച്ച ഇക്കണോമി സ്പിന്നർമാർക്കാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. പരിചയ സമ്പന്നരായ മാച്ച് വിന്നർമാരായ അക്ഷർ പട്ടേലും ചഹലും മത്സരത്തിൽ ഒരു പന്ത് പോലും എറിയാത്തത് കുഴപ്പിക്കുന്നതാണ്, കെയ്ഫ് പറഞ്ഞു. മത്സരത്തിന് ശേഷമുള്ള പ്രസന്റേഷൻ ചടങ്ങിലും ചഹലിന് പന്തു നൽകാത്തത് സംബന്ധിച്ച് ശ്രേയസിനു നേരെ ചോദ്യമുയർന്നു. ലെഗ് സ്പിന്നർക്ക് ഒരവസരം നൽകുന്നതിനെക്കുറിച്ച് താൻ ചിന്തിച്ചിരുന്നെന്നും എന്നാൽ പന്ത് സ്വീം ചെയ്യുന്നതിനാൽ പേസർമാരുമായി തുടരാൻ തീരുമാനിക്കുകയായിരുന്നെന്നും താരം സമ്മതിച്ചു. തീർച്ചയായും എന്റെ മനസ്സിൽ ആ ചിന്ത ഉണ്ടായിരുന്നു, പക്ഷേ പന്ത് സീം ചെയ്യുന്ന രീതിയും അത് സീമർമാരെ സഹായിക്കുന്ന രീതിയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൃത്യമായ ലൈനിലും ലെങ്ത്തിലും ബോൾ ചെയ്തിരുന്നെങ്കിൽ വിക്കറ്റ് വീഴ്ത്താൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇത്തവണയും നമുക്കതിന് കഴിഞ്ഞില്ല, ശ്രേയസ് അയ്യർ പറഞ്ഞു. പഞ്ചാബിന്റെ സ്പിൻ ബോളിംഗ് കോച്ച് സായിരാജ് ബഹുതുലയെ മത്സരശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ ചഹലിനെ പന്തെറിയിക്കാതിരുന്നത് ന്യായീകരിച്ചു. ടൈം ഔട്ട് സമയത്ത് സ്പിന്നർമാരെ കൊണ്ട് ബോൾ ചെയ്യിക്കുന്നതിനെക്കുറിച്ച് തീർച്ചയായും ആലോചിച്ചിരുന്നു, പക്ഷേ പന്ത് സീം ചെയ്യുന്നുണ്ടായിരുന്നു എന്നും സാഹചര്യങ്ങൾ ഫാസ്റ്റ് ബോളർമാർക്ക് അനുയോജ്യമായിരുന്നു എന്നുമാണ് ഞാൻ കരുതുന്നത്. അതിനാൽ ഫാസ്റ്റ് ബോളർമാരെ തന്നെ തുടരാനും വിക്കറ്റുകൾ എങ്ങനെ നേടാമെന്ന് നോക്കാനുമുള്ള തീരുമാനം വളരെ പെട്ടെന്നുണ്ടായ ഒന്നായിരുന്നു. തുടക്കത്തിൽ നമുക്ക് വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരു പാർട്ണർഷിപ്പ് മത്സരം ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കുകയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു, സായിരാജ് ബഹുദലെ പറഞ്ഞു. അഞ്ച് കപ്പിന്റെ ആനന്ദം അയവിറക്കി 5 വർഷം തള്ളി നീക്കിയ ടീം എന്നായിരുന്നു ഐ പി എൽ 19-ാം സീസണിന് മുന്നോടിയായി മുംബൈ ഇന്ത്യൻസ് കേട്ട പ്രധാന വിമർശനം. 2020

18 ഓവർ എറിഞ്ഞ സ്പിന്നർ അല്ലാഗസൻഫർ വിട്ടു നൽകിയത് 12 റൺസ്. അതോടെ 2 ഓവറിൽ ബംഗളൂരുവിന് ജയിക്കാൻ 18 റൺസ് വേണ്ട സാഹചര്യത്തിലാണ് ബുംറ തന്റെ അവസാന ഓവർ എറിയാനെത്തുന്നത്. 3 റൺസ് മാത്രം വിട്ടു നൽകിയ ബുംറ പ്രതീക്ഷ കാത്തു. എന്നാൽ അവസാന ഓവറിൽ 15 റൺസ് പ്രതിരോധിക്കാൻ യുവതാരം രാജ് ബാവയ്ക്കു സാധിച്ചില്ല. 3 വൈഡും 1 നോബോളുമാണ് അവസാന ഓവറിൽ രാജ് എറിഞ്ഞത്. ഒരു കാലത്ത് റിക്കി പോണ്ടിംഗ് മുതൽ കൈറൻ പൊള്ളാട് വരെയുള്ള ലോകോത്തര ഫീൽഡർമാരാൽ സമ്പന്നമായിരുന്ന മുംബൈ ടീം ഇന്ന് ഫീൽഡിംഗിൽ തീർത്തും ദുർബലമാണ്. സീസണിൽ 11 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ നിർണായകമായ 8 ക്യാച്ചുകളാണ് മുംബൈ ഫീൽഡർമാർ നഷ്ടപ്പെടുത്തിയത്. ഒരു കാലത്ത് IPLലെ തന്നെ ഏറ്റവും മികച്ച സ്കൗട്ടിംഗ് ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റേത്. ജസ്പ്രീത് ബുംറ, പാണ്ഡ്യ സഹോദരന്മാർ, സൂര്യകുമാർ യാദവ്, ഇഷാൻ കിഷൻ, തിലക് വർമ്മ എന്നിവരെയെല്ലാം ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് കണ്ടെത്തി IPLലൂടെ വളർത്തിക്കൊണ്ടുവന്നത് മുംബൈയാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുതുമുഖങ്ങളെയും മികച്ച ആഭ്യന്തര താരങ്ങളെയും കണ്ടെത്തുന്നതിൽ മുംബൈക്ക് പിഴയ്ക്കുന്നു. ഈ സീസണിൽ മുംബൈ പരീക്ഷിച്ച ഡാനിഷ് മാലേവാർ, ക്രിഷ് ഭഗത്, റോബിൻ മിൻസ്, രാജ് ബാവ തുടങ്ങിയവരെല്ലാം നിരാശപ്പെടുത്തി. മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ അവസാന പന്തിൽ നേടിയ ആവേശ വിജയത്തിനു പിന്നാലെ IPL പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു താരം ടിം ഡേവിഡിനെതിരെ നടപടി. താരത്തിന് മാച്ച് ഫീയുടെ 30% പിഴയും 2 ഡീമെറിറ്റ് പോയിന്റുമാണ് ചുമത്തിയത്. റായ്പൂരിലെ ഷഹീദ് വീർ നാരായൺ സിംഗ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നടന്ന RCBയുടെ നാടകീയമായ 2 വിക്കറ്റ് വിജയത്തിന് പിന്നാലെയുള്ള വൈകാരികമായ ആഘോഷങ്ങൾക്കിടെയാണ് നടപടിക്ക് ആധാരമായ സംഭവം അരങ്ങേറിയത്. വിജയത്തിന് പിന്നാലെ RCB ഡഗ് ഔട്ട് ആഘോഷത്തിൽ ആറാടിയപ്പോൾ ടിം ഡേവിഡ് കൈകൊണ്ട് അശ്ലീല ആംഗ്യം കാണിക്കുന്നത് ക്യാമറകളിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഇതോടെയാണ് IPL ഗവേണിംഗ് കൗൺസിൽ നടപടി സ്വീകരിച്ചത്. അശ്ലീലമോ പ്രകോപനപരമോ അപമാനകരമോ ആയ ആംഗ്യം കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട IPL പെരുമാറ്റച്ചട്ടത്തിലെ Article 2.6 ടിം ഡേവിഡ് ലംഘിച്ചതായി കണ്ടെത്തി. ടിം കുറ്റം സമ്മതിക്കുകയും മാച്ച് റഫറി അമിത് ശർമ്മ ഏർപ്പെടുത്തിയ ശിക്ഷ അംഗീകരിക്കുകയും ചെയ്തുവെന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നു. മത്സരത്തിൽ ടിം ഡേവിഡ് ഗോൾഡൻ ഡക്കായി പുറത്തായിരുന്നു. ആവേശം അതിന്റെ എല്ലാ അതിർവരമ്പുകളും കടന്ന IPLലെ സൂപ്പർ പോരാട്ടത്തിലാണ് മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 2 വിക്കറ്റിന്റെ ത്രില്ലർ ജയം സ്വന്തമാക്കിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ മുംബൈ തിലക് വർമ്മയുടെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് നേടി. മറുപടി ബാറ്റിംഗിൽ കൃണാൽ പാണ്ഡ്യയുടെ 46 പന്തിൽ 73 റൺസ് എന്ന ബലത്തിൽ തിരിച്ചടിച്ച ബംഗളൂരുവിനെ അവസാന 2 ഓവറിൽ 3 വിക്കറ്റ് കയ്യിലിരിക്കെ 18 റൺസായിരുന്നു ആവശ്യം. എന്നാൽ ജസ്പ്രീത് ബുംറ എറിഞ്ഞ 19 ഓവറിൽ പിറന്നത് 3 റൺസ് മാത്രം. അതോടെ യുവ പേസർ രാജ് ബാവയുടെ അവസാന ഓവറിൽ വേണ്ടത് 15 റൺസ്. ആദ്യ പന്ത് വൈഡ്, പിന്നാലെ നോബോൾ. അടുത്ത പന്തിൽ സിംഗിൾ, പിന്നാലെ വീണ്ടും വൈഡ്. ഒരു ബൈറൺ കൂടി ഓടിയെടുത്തതോടെ 5 പന്തിൽ വേണ്ടത് 10 റൺസ്. അടുത്ത പന്തിൽ റൺ നേടാൻ റൊമാരിയോ ഷെപ്പേഡിന് സാധിച്ചില്ല. 3ാം പന്തിൽ ഷെപ്പേഡ് 11 പന്തിൽ 4 റൺസ് എന്ന നിലയിൽ ഔട്ടായതോടെ 3 പന്തിൽ വേണ്ടത് 10 റൺസ്. സ്ട്രൈക്കിൽ ഭുവനേശ്വർ കുമാർ, 2 പന്തിൽ 7 റൺസ് നോട്ട് ഔട്ട്. അടുത്ത പന്ത് വൈഡ്, 4ാം പന്തിൽ ഭുവി 6 നേടിയതോടെ 2 പന്തിൽ ജയിക്കാൻ വേണ്ടത് 3 റൺസ്. 5ാം പന്തിൽ സിംഗിൾ നേടിയ ഭുവി സ്ട്രൈക്ക് റാസിക് ദറിനു കൈമാറി. അവസാന പന്തിൽ 2 റൺസ് ഓടിയെടുത്ത ഇരുവരും ചേർന്ന് ബംഗളൂരുവിന് സമ്മാനിച്ചത് ആവേശ ജയം. സ്കോർ മുംബൈ 20 ഓവറിൽ 7 വിക്കറ്റിന് 166 റൺസ്, ബംഗളൂരു 20 ഓവറിൽ 8 വിക്കറ്റിന് 167. തോൽവിയോടെ മുംബൈ പ്ലേ ഓഫ് കാണാതെ പുറത്തായി. പ്രിയ ശ്രോതാക്കളെ, ചില IPL വിശേഷങ്ങളായിരുന്നു കായികത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: ഇതോടുകൂടി ഇന്നത്തെ കായികം ഇവിടെ പൂർണ്ണമാകുന്നു. കായികം
1: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
2: മോനെ
3: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
4: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
5: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാര്യന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
6: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
7: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ ഹതസ്ഥിതന്റെ ആയിത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
2: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ല മക്കളെ.
8: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ കൊതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
6: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
4: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരയെയും പണയം വെക്കുക. ചിലർ അവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
9: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായുള്ള അച്ഛൻ.
10: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
9: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
10: അതേടാ,
6: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
8: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി.
5: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
6: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
2: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
0: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
3: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
0: 29 മുതൽ June 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: അമൃതാംശു കലചൂടും പുരിജടാശകലം അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
0: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
2: ദക്ഷിണ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. നീറ്റ് പുനഃപരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. IPL ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. അടുത്ത മാസം 14 പരീക്ഷാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. NTA തീരുമാനത്തോട് പ്രതികരിച്ച വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെന്റ് ആദ്യം മുൻഗണന നൽകുന്നതെന്നും അവരുടെ കാര്യങ്ങൾക്ക് അർഹമായ പരിഗണന ഉണ്ടായേക്കുമെന്നും ന്യൂഡൽഹിയിൽ പറഞ്ഞു. അടുത്ത വർഷം മുതൽ നീറ്റ് യു ജി പരീക്ഷ ഇപ്പോഴത്തെ OMR സംവിധാനത്തിൽ നിന്ന് കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കി മാറ്റും. ഭാവിയിലെ കൃത്രിമങ്ങൾ ഒഴിവാക്കാൻ പരീക്ഷാ സമ്പ്രദായം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലും പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. അർഹരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭ്യമാകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്നാണ് ഗവൺമെന്റിന്റെ കൃത്യമായ നിലപാടെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. സെക്രട്ടേറിയറ്റ് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നാണ് പ്രഖ്യാപനം നടത്തുന്നത്. പരീക്ഷാഫലം ഔദ്യോഗിക വെബ്സൈറ്റുകളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 417,000 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ സന്ദർശനം ഇന്ന് യുഎഇയിലേക്ക് യാത്ര തിരിച്ച പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രിക്കായി യുഎഇയിൽ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുണ്ടെന്ന് UAE അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം ബിൻ ഇബ്രാഹിം അൽ ഹാഷിമി പറഞ്ഞു. ഊർജ്ജ സുരക്ഷ ചർച്ചയിൽ പ്രധാന വിഷയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. UAEക്ക് പുറമെ നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതവും CNGക്ക് 2 പെട്രോളിയം കമ്പനികൾ വർദ്ധിപ്പിച്ചത്. രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ച നടപടി ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. എണ്ണക്കമ്പനികൾ നഷ്ടം മറയാക്കിയാണ് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 വീതം വർദ്ധിപ്പിച്ചതെന്നും പിണറായി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാന മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിലായിരിക്കും യോഗം. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. UDF നേതൃയോഗവും ഇന്ന് ചേരും. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ വീട്ടിലെത്തി സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വാടക വീട്ടിലെത്തിയാണ് സതീശൻ പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. UDF ചെയ്തതുപോലെ LDF സത്യപ്രതിജ്ഞ ബഹിഷ്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം സംസ്ഥാന നേതൃത്വം വിലയിരുത്തി വരികയാണ്. പരാജയത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്നും പാർട്ടി ഘടകങ്ങളിൽ അതെല്ലാം ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അഴീക്കോടൻ മന്ദിരത്തിൽ ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, സാങ്കേതികവിദ്യ, പ്രാദേശിക സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിലും സഹകരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു കൂടിക്കാഴ്ച. 2 പ്രസിഡന്റായ ശേഷം ട്രംപ് ചൈന സന്ദർശിക്കുന്നത് ഇതാദ്യമായാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വാതന്ത്ര്യസമര സേനാനി സുഖ്ദേവ് ഥാപ്പറിന്റെ ജന്മവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ധൈര്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായ സുഖ്ദേവ് ജീവിതം മുഴുവൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമർപ്പിച്ചുവെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ 14 ജില്ലകളിൽ ഇന്ന് കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. തീരങ്ങളിൽ മണിക്കൂറിൽ 60 വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് സ്വദേശിയായ 19 രോഗം സംശയിക്കുന്നത്. നിലവിൽ 9 മറ്റൊരു കുട്ടിയും ചികിത്സയിലുണ്ട്. രോഗത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പരിശോധന ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്ര പൂർത്തിയായി. ഫ്ളൈ അതിൽ എയർലൈൻസ് ആണ് ഇത്തവണ ഹജ്ജ് സർവീസ് നടത്തിയത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: 348 തീർത്ഥാടകരുമായാണ് അവസാന ഹജ്ജ് വിമാനം ഇന്നലെ കണ്ണൂരിൽ നിന്ന് പറന്നുയർന്നത്. ഇതോടെ കണ്ണൂർ വിമാനത്താവളത്തിലെ ഹജ്ജ് ക്യാമ്പ് സമാപിച്ചു. ഈ മാസം 6 മുതൽ 4519 തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മത്തിനായി കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത്. ജിദ്ദയിലേക്ക് 13 സർവീസുകളാണ് ഫ്ലൈ അദീൽ എയർലൈൻസ് നടത്തിയത്. ഹജ്ജ് ക്യാമ്പിന്റെ സമാപന ചടങ്ങ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ പി പി മുഹമ്മദ് റാഫി അധ്യക്ഷനായി.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. മക്കാവുവിലെ 11th സാന്റ വേൾഡ് കപ്പിൽ വനിതാ 52 kg വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുങ്ങോവിനെയാണ് അപർണ പരാജയപ്പെടുത്തിയത്. അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ജില്ലയിലെ ജലവിനോദങ്ങൾക്ക് തിരക്കേറുന്നു. ഹൈഡൽ ടൂറിസം സെന്ററുകളിലാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
2: കത്തി നിൽക്കുന്ന വേനൽ ചൂടിലും അവധി ആഘോഷമാക്കുകയാണ് സഞ്ചാരികൾ. ഇടുക്കിയിലേക്ക് മല കയറിയെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ പ്രിയം ജലവിനോദങ്ങളാണ്. ഇതോടെ ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകൾ സഞ്ചാരികളാൽ സജീവമായി. മലയോരത്തേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് പൊന്മുടി ഡാം ആൻഡ് ഡെയിൽ ടൂറിസം സെന്റർ. വൈദ്യുതി ഉൽപാദനത്തിന്റെ ഭാഗമായി ആനയിറങ്കൽ ഡാം തുറന്നുവിട്ടിരിക്കുന്നതിനാൽ പന്നിയാർപുഴയും പൊന്മുടി ഡാമും ജലസമൃദ്ധമാണ്. പച്ചപ്പിൽ നിറഞ്ഞു നിൽക്കുന്ന വനസമാനമായ അന്തരീക്ഷത്തിന് നടുവിലെ തടാകത്തിലെ ബോട്ട് യാത്ര ഏറെ ആസ്വാദ്യകരമെന്ന് സഞ്ചാരികളും പറയുന്നു. പൊന്മുടിയിൽ ബോട്ടിംഗ് മാത്രമല്ല കുട്ടികൾക്കുള്ള പാർക്കും പ്രകൃതി മനോഹാരിത ആസ്വദിച്ച് നടക്കുവാനും വിശ്രമിക്കുവാനും ഒക്കെയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
0: ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചിത്രകഥാകാരൻ കണ്ണാടി വിശ്വനാഥന്റെ സംസ്കാരം രാവിലെ പാലക്കാട് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിൽ നടത്തി. ഒരു കാലഘട്ടത്തിൽ ചിത്രകഥകളെ ജനകീയമാക്കുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ചത് കണ്ണാടി വിശ്വനാഥനായിരുന്നു. CID മൂസ, ഇരുമ്പ് കൈ മായാവി തുടങ്ങിയ നിത്യഹരിത ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളുടെ സൃഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. തപസ്യ കലാസാഹിത്യവേദിയുടെ 50th വാർഷികോത്സവ സമാപന പരിപാടികൾ കോഴിക്കോട്ടെ പ്രമുഖ തമിഴ് നോവലിസ്റ്റും സാംസ്കാരിക പ്രവർത്തകനുമായ RN ജോയ് ഡിക്രൂസ് ഉദ്ഘാടനം ചെയ്തു. ബംഗാളി സംഗീതജ്ഞൻ ഡോക്ടർ സ്വപൻ മുഖോപാധ്യായ മുഖ്യാതിഥിയായി. തപസ്യ വർക്കിംഗ് പ്രസിഡന്റ് പ്രൊഫസർ PG ഹരിദാസ്, ഭാരതീയ വിചാരകേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ, നോവലിസ്റ്റ് PR നാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാകവി അക്കിത്തം ജന്മശതാബ്ദിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാവ്യവിചാരം പരിപാടിയിൽ കവി പ്രൊഫസർ V മധുസൂദനൻ നായർക്ക് മഹാകവി അക്കിത്തം പുരസ്കാരം സമർപ്പിക്കും. തുടർന്ന് കവി PP ശ്രീധരൻ ഉണ്ണിയുടെ അധ്യക്ഷതയിൽ സെമിനാറും ഉണ്ടായിരിക്കും. ആകാശവാണി ദേശീയ തലത്തിൽ പ്രക്ഷേപണം ആരംഭിച്ചതിന്റെ 90th വാർഷികത്തിന്റെ ഭാഗമായി കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച സാഹിത്യോത്സവം ലെഗസി 2026 സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. എഞ്ചിനീയറിംഗ് മേധാവി R വാണി, പ്രോഗ്രാം മേധാവി KV ശരത് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോഴിക്കോട് ആകാശവാണിയുടെ 77th പിറന്നാൾ ദിനത്തിലാണ് സാഹിത്യോത്സവം സമാപിച്ചത്. ശബരിമലയിൽ ഇടവമാസ പൂജകൾക്ക് പുലർച്ചെ തുടക്കമായി. തീർത്ഥാടകർക്ക് രാത്രി 10 ദർശനത്തിന് അവസരമൊരുക്കിയിരിക്കുന്നത്. മാസപൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടക്കും. ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ഈ മാസം 31 എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും ലഭ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 14-15 ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്കാണ് സൗജന്യമായി ഒറ്റ ഡോസ് വാക്സിനേഷൻ ലഭ്യമാക്കുന്നത്. ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് February 28 ആരംഭിച്ച രാജ്യവ്യാപക ക്യാമ്പയിന്റെ ഭാഗമായാണ് വാക്സിനേഷൻ. കോഴിക്കോട് മാതൃഭൂമി ഓഫീസിൽ കടന്നുകയറി സുരക്ഷാ ജീവനക്കാരനെ ഉൾപ്പെടെ ആക്രമിക്കുകയും ന്യൂസ് ബ്യൂറോയുടെ വാതിലും കമ്പ്യൂട്ടറും തകർക്കുകയും ചെയ്തയാളെ പോലീസ് പിടികൂടി. കല്ലായി സ്വദേശി യാസിൻ അറാഫത്തിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി June 1 ആരംഭിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം അറിയിച്ചു. പദ്ധതി ആരംഭിക്കുന്നതിന് നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ കെട്ടിടങ്ങളുടെയും പരിസരത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പുനഃപരീക്ഷ June 21 നടത്തുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്ത വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുമെന്നും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. SSLC പരീക്ഷാഫലം ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചു. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ഇന്ന് തുടക്കമാകും. LDF ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഐ പി എൽ ക്രിക്കറ്റിൽ വൈകിട്ട് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: ആകാശവാണി.

0: ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 12:45 നാട്ടുവിശേഷം, 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 1 റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകുന്നേരം 5 ചലച്ചിത്രഗാനങ്ങൾ, 5:30 ടോപ്കോ ചുള്ളരി മട്ടന്നൂർ അവതരിപ്പിക്കുന്നു വിശുദ്ധിയുടെ തീർത്ഥാടനം, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാവിശേഷങ്ങൾ, 5:45 ആർദ്രഗീതങ്ങൾ, 6 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 സന്ധ്യാഗീതങ്ങൾ, രാത്രി 7 ഹരിതസമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സർഗജാലകം, 8 ചലച്ചിത്രഗാനങ്ങൾ, 8:30 റേഡിയോ എയ്റ്റ് സ്കൂൾ, 9 ഗാനലയം, 10 സ്മൃതിഗീതങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. നാട്ടുവിശേഷം. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് 14 പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ നൽകുന്ന HPV വാക്സിൻ ഈ മാസം 31 വരെ ലഭ്യമാകും. 14 മുതൽ 15 3 പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകളാണ് ഉപയോഗിക്കേണ്ടത്. കുറ്റ്യാട്ടൂർ മഹാശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനാഘോഷം ഈ മാസം 19 നടത്തും. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കണ്ണൂർ ചാല തലശ്ശേരി റൂട്ടിലെ ചാല ഭാഗത്ത് താൽക്കാലിക ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കണ്ണൂർ ഭാഗത്തുനിന്ന് ചാല വഴി കൂത്തുപറമ്പിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല സ്റ്റേഷൻ സ്റ്റോപ്പിൽ നിന്ന് പുതിയ ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ആസ്റ്റർമിംസ് ബേബി മെമ്മോറിയൽ ആശുപത്രി പരിസരത്ത് നിന്ന് വീണ്ടും കണ്ണൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡിലേക്ക് ഇറങ്ങി ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാത വഴി കൂത്തുപറമ്പ് ഭാഗത്തേക്ക് പോകണം. തലശ്ശേരിയിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ആശുപത്രി പരിസരത്തുനിന്ന് നേരെ ദേശീയപാത വഴി തന്നെ പോകണം. കൂത്തുപറമ്പ് ഭാഗത്തുനിന്ന് ചാല വഴി കണ്ണൂർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ ചാല ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്ന് മിംസ് ആശുപത്രി ഭാഗത്തേക്ക് സർവീസ് റോഡ് വഴി ചെന്ന് അവിടെ നിന്ന് ദേശീയപാതയിലേക്ക് പ്രവേശിച്ച് ചാല അമ്പലം സ്റ്റോപ്പിലെ അടിപ്പാതയ്ക്ക് മുകളിലൂടെ ചാല സ്റ്റേഷൻ സ്റ്റോപ്പ് ഭാഗത്തേക്ക് പോകണം. കൈരളി ഇന്റർനാഷണൽ കൾച്ചറൽ ഫെസ്റ്റിന്റെ 4 എഡിഷൻ നാളെ സമാപിക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ സൗത്ത് സ്റ്റേഷനുകൾക്കിടയിലെ തലശ്ശേരി കണ്ണൂർ ലെവൽ ക്രോസ് 17 രാത്രി 11 വരെ അടച്ചിടും. 18 വേങ്ങാട് ഉറൂസെ ഉപ്പാവ ജൂൺ മാസം 5, 6, 7 വിവിധ പരിപാടികളോടെ നടക്കും. പയ്യന്നൂർ എടനാട് ഉമാമഹേശ്വര ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശം 1 20 വരെ നടക്കും. വേലിക്കകത്ത് പറമ്പ് വിഷ്ണുമൂർത്തി കതിവന്നൂർ വീരൻ ആരൂഢത്തിന്റെ 2026-29 വർഷത്തെ വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും ഈ മാസം 17 നടക്കും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ.
0: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ +1 വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ.
0: 10, 12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം.
1: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
0: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
1: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം.
0: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ.
1: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
0: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.

0: बिंदु विनोद। പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.J. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച.

0: നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
2: नई परीक्षा की तिथि घोषणा किया है. 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
1: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ചിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSL

എൽസി AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ, PRD ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684-ലും നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 1,17,400 രൂപയും ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600-ലേറെ ഡ്രോണുകളും 50-ഓളം മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇഷ്ടഗാനങ്ങളിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കുന്ന നമ്പർ ഇതാണ്: 04902 97 0896. ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ഹലോ, നമസ്കാരം.

0: ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഞാൻ വിജേഷ് ആണ്.
0: ആഹാ, വിജേഷേട്ടൻ കൊറേ ആയല്ലേ വിളിച്ചിട്ട്. എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? എവിടെയുള്ളത്? വീട്ടിലാണോ ഉള്ളത്? വീട്ടിലല്ലേ ഉള്ളത്? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ വിജേഷേട്ടാ? വീട്ടിലല്ലേ ഉള്ളത് എന്ന് കേൾക്കുക. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: സൂര്യഗായത്രി എന്ന സിനിമയിലെ മോഹൻലാലിന്റെ തമ്പുരു കുളിർ ചൂടിയോ എന്ന ഗാനമുണ്ട്.
0: യേശുദാസും ചിത്ര ചേച്ചിയും പാടിയ പാട്ട് അല്ലേ? ഓക്കെ, ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം?
1: മോഹൻലാലിന്റെ എല്ലാ പാട്ടിലും ഇഷ്ടമാണ്. അതുകൊണ്ട്
0: മോഹൻലാലാണോ ഇഷ്ടപ്പെട്ട നടൻ? ഓക്കെ, ഏറ്റവും ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ് തിയേറ്ററിൽ പോയിട്ട്? മോഹൻലാൽ സിനിമ
1: സിനിമകളൊന്നും അങ്ങനെ കാണില്ല,
0: കുറവാണ്. ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഏതാണ് മോഹൻലാലിന്റെ?
1: എല്ലാ സിനിമ നല്ല ഇഷ്ടം
0: തന്നെയാണ്. ഓ, അത് ഞങ്ങളും കൂടുതലായിട്ടും കണ്ടിട്ടുണ്ട്. മണിച്ചിത്ര താഴ്, നാടോടിക്കാറ്റ്, അതുപോലെ വരവേൽപ്പ്, ഈ സിനിമ, ദേവാസുരം,
1: ഇതൊക്കെ
0: അതെ മല ഏറ്റവും കണ്ടാലും കണ്ടാലും മടുപ്പ് തോന്നാത്ത സിനിമയാണ്. പക്ഷെ കിരീടം, ചെങ്കോൽ എന്നുള്ള സിനിമയൊക്കെ എനിക്ക് അധികം കാണാൻ പറ്റില്ല. ഭയങ്കര സങ്കടമായ സിനിമയാണല്ലോ. അതെ, പക്ഷെ ഒരു തവണയേ കാണാൻ പറ്റൂ, രണ്ട് മൂന്ന് തവണ നമുക്ക് കാണാൻ പറ്റില്ല. ചിത്രമൊക്കെ നമുക്ക് ഒരുപാട് തവണ കാണാൻ പറ്റിയ സിനിമയാണ്. അപ്പൊ നമുക്ക് ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? മധുരവാണി ഗ്രൂപ്പിലെ എല്ലാവർക്കും. പിന്നെ ഡാൻസിന്റെ ക്ലാസ് ഇപ്പോഴും പ്രാക്ടീസ് ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ടോ? അപ്പൊ പോണോ? എല്ലാ ദിവസവും പോണോ? ഓക്കെ, നാദബ്രഹ്മത്തിലല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം?
1: ഓക്കെ
0: ഓക്കെ, താങ്ക് യു, ഇനിയും വിളിക്കാം.
1: ഓക്കെ.

0: ടോപ്കോ ജ്വല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:30 വൈകിട്ട് 5:30.
1: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
0: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
1: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 3.5 പതിറ്റാണ്ടുകളായി.
0: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
0: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
1: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ. സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
3: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
3: ഫോൺ 7999447-6836,
2: 9447-371-836,
3: 8078-502-836.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? ശോഭേച്ചി വട്ടിപ്പുറത്ത് നിന്ന് അല്ലേ? ഓക്കെ, ഇന്ന് ഏത് പാട്ടാ ശോഭേച്ചി കേൾക്കേണ്ടത്? ആ പാട്ടാണ് കേൾക്കേണ്ടത്. എന്താ കാറ്റും മഴയൊന്നും വേണ്ടേ ശോഭേച്ചി? കാറ്റും മഴയൊന്നും വേണ്ടേ? പിന്നെ പെയ്യരുത് ഇപ്പോൾ എന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ശരി എന്നാ.

0: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകുവിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CPSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീശങ്കര, ഫോൺ നമ്പർ 9742473630, 0490247360. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ്, വിശുദ്ധിയുടെ തീർത്ഥാടനം. എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
0: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
2: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
2: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
2: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുകുന്നിലും.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
4: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, നമസ്കാരം, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? പ്രേമേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം?
5: എന്ത് വിശേഷം?
4: ഓക്കെ, നല്ല മഴ കിട്ടും ഇന്നലെ?
5: ഇല്ല, നമുക്ക് ഇന്നിടെ ഒരു മഴ കിട്ടിയല്ലോ.
4: ഓ, അത് ശരി. അതിനുശേഷം അങ്ങനെ പെയ്തില്ല അല്ലേ?
5: ഇല്ല ഇല്ല, ഇന്ന് പെയ്യും തോന്നുന്നു, മഴക്കാലുണ്ട്.
4: ആഹാ, ഇന്ന് ഏത് പാട്ടാ പ്രേമേച്ചി കേൾക്കേണ്ടത്?
5: പദ്മവ്യൂഹത്തില് സിന്ദൂര കിരണവുമായി, അങ്ങനെ
4: പാട്ടാണ് കേൾക്കേണ്ടത്.
5: ഓ,
4: പാട്ട് പാടുന്നോന്ന്?
5: ഇല്ല, പാട്ട് അത് അത്ര ഓർമ്മയില്ല. ഇത് നല്ല പാട്ടാണ്.
4: ആഹാ, നല്ല പാട്ടാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത് ഇപ്പൊ?
5: ഇപ്പൊ ഞാനും ഇന്നും ഭർത്താവിടി ഉണ്ട്. ഇന്നും പ്രേമേട്ടൻ.
4: മനസ്സിലായി.
5: ആ, പ്രേമേട്ടൻ പുറത്തു
4: പോയിട്ടുണ്ട്.
5: പ്രേമേട്ടൻ ഇത് അടുത്തടുത്ത് വിളിക്കുന്ന ഇഷ്ടമല്ല,
4: കൊറച്ച് ഗ്യാപ്പ് വരണം.
5: അന്നോട് പറയും എല്ലാരും വിളിച്ചോട്ടെ, നീ വിട്ടുകൊടുക്ക.
4: പക്ഷെ പ്രേമേച്ചി കുറച്ചായില്ലേ വിളിച്ചിട്ട്?
5: ആ, ഞാൻ വിളിച്ചിട്ട് പോട്ടെ. പക്ഷെ കഴിഞ്ഞ ആഴ്ച മക്കളെ വിളിച്ചിരുന്നു.
4: ഓക്കെ, മക്കളെ പേരെന്തായിരുന്നു?
5: ആയുഷി, ആൻഷി.
4: ആയുഷി. ആ, ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട്. ഭക്ഷണൊക്കെ ആയോ പ്രേമേച്ചി?
5: ഭക്ഷണായി.
4: എന്താണ് സ്പെഷ്യല്?
5: സ്പെഷ്യലായിട്ടൊന്നുമില്ല.
4: കൊറേയായോ അപ്പൊ വ്രതത്തില്?
5: വ്രതം അവര് 10 ദിവസമായി.
4: ആ,
5: ഇനിയിപ്പോ 7 ദിവസം പിന്നെ വേറെ വെപ്പ്.
4: വേറെ വെപ്പ്. ആ,
5: നാളെയാണത് തുറക്കോ.
4: ഓക്കെ. അവരുടെ അപ്പൊ അമ്പലം എവിടെയാ? അത് മനസ്സിലായി. കൊട്ടിയൂരേക്ക് പോകുന്ന അറിയാല, നിങ്ങളെ വീട്ടിന്റെ അടുത്താണോ അമ്പലം? നിക്കാറുണ്ടോ? കഴിഞ്ഞല്ലോ നിന്ന്. എന്താ ചെയ്യുന്നേ? മട്ടന്നൂര്. ഓക്കെ. അപ്പൊ നേമുള്ള കഞ്ഞിയൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാ.
5: ഓക്കെ.
4: പ്രേമിച്ച് പോവാറുണ്ടോ?
5: ഒരു ദിവസം ആ ഞാൻ തുടങ്ങിയ പിന്നെ എടുത്തോ നമ്മള് വീട്ടിൽ നിന്ന് കാണു. ആ ഒരു ദിവസം വാ.
4: ഓക്കേ നമ്മള് വരാം.
5: ചാവശ്യം ഉസ്കൂലെടുക്ക ബസ് ഇറങ്ങുവാ. പിന്നെ ആടുന്ന മടത്ത കേറിയില്ല, അതൊരു ആറേഴ് ദിവസം കഴിഞ്ഞാൽ മടത്ത കേറും.
4: എത്ര പേരുണ്ട്?
5: അതെ നാളെ അറിയോ?
4: നാളെ അറിയോ. ഓക്കേ ഓക്കേ.
5: ആ അതെന്ന് വെച്ചാ വേറെ വെപ്പിന് അന്നേ നമ്മള് എല്ലാരും കാണും.
4: ചാവശ്ശേരി സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്.
5: സ്കൂളിന്റെ അടുത്ത് ഇറങ്ങിയിട്ട് ആവുമ്പം പിന്നെ സത്യേഷന്റെ റോഡുണ്ട് അവിടുന്ന്.
4: അയ്യോ കോ എന്തോന്നും നമുക്ക് എന്താ ചോദിച്ചപ്പോ

0: കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ഏദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
3: മോനെ
4: വിഷമിക്കരുതേട്ട, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
5: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടെ നിന്ന് വന്നു അഭിമാനബോധം?
6: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണെന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
7: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.

0: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ ഹതസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
1: മക്കളെ, കാമാർത്തി തീർക്കാൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
2: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ ഉപദിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
3: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
4: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരനെയും പണയം വെക്കുക. ചിലർ അവകാശം മാത്രമുള്ള അങ്ങ് എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
5: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായുള്ള അച്ഛൻ.
6: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
5: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
6: അതേടാ,
3: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
2: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
7: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
3: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
8: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
9: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കാം. വിളിക്കുന്ന നമ്പർ ഇതാണ്: 0409029789896. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
10: ഹലോ, നമസ്കാരം.
11: നമസ്കാരം, ഇതാരാണ്?
10: ഇത് അഭിലാഷ് പരിപ്പാടിയാണ്.
11: ആ അഭിലാഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
10: ഇങ്ങനെ പോകുന്നു.
11: എവിടെയുള്ളത്? വീട്ടിലാണോ ഉള്ളത്?
10: ആ, ഞാൻ വീട്ടിലാണ്.
11: മഴയൊക്കെ നന്നായിട്ട് കിട്ടിയോ?
10: മഴ കിട്ടി, നല്ല മഴ കിട്ടിയിരുന്നു. ഇന്നും മഴ പെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാന്ന് തോന്നുന്നു.
11: അതെ, ഇന്ന് നല്ല മഴ പെയ്യാനുള്ള സാധ്യത കണ്ടു വരുന്നുണ്ട് അല്ലേ?
10: അതെ അതെ.
11: ഓക്കേ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
10: ഇന്ന് ചിത്രകൂടം എന്ന് പറഞ്ഞൊരു സിനിമയല്ലേ, ശ്രീരാഗം ഹരിരാഗം കാതോർത്ത് നിൽക്കുന്ന യാമം എന്ന് പറഞ്ഞ പാട്ടാ വേണ്ടത്. അത് അധികം കേൾക്കാതെ പോയ ഒരു അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു പാട്ടാണ്. ആ, നല്ല അതിന്റെ ആലാപന രീതി, നല്ലൊരു എന്താ പറയാ, നമുക്ക് ഒരു ആസ്വാദ്യകരമായ ഒരു ആലാപന രീതി എന്ന് പറയാം.
11: പാട്ട് പാടുന്നുണ്ട്?
10: വേണ്ട, അത് വേണ്ട.
11: അതൊരു
10: ഫീമെയിൽ വോയിസ് ഉള്ള പാട്ടാണ്.
11: വേറെ ഏതെങ്കിലും പാട്ട് പാടുന്നു?
10: ഇല്ല, വേണ്ട, തൽക്കാലം വേണ്ട.
11: പ്രിപ്പയർ ആയിട്ടില്ലെന്ന് തോന്നല്ലേ?
10: ഇത്തരൊന്നല്ല, പെട്ടെന്ന് കിട്ടിയതാണ്.
11: ഓക്കേ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ?
10: ഇല്ല, ഞാൻ കണ്ടിട്ടില്ല.
11: ഓക്കേ,
10: സിനിമയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല തോന്നുന്നു. പാട്ടും ഒന്നും
11: ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല.
10: ഇല്ല, അതിന്റെ മ്യൂസിക് എസ്ടി വെങ്കടേഷാണ്.
11: ഓക്കേ, ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
10: ഇത് റേഡിയോ മലബാറിന്റെ എല്ലാ ശ്രോതാക്കൾക്കും. പിന്നെ നമ്മള് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റാണി ചേച്ചി,
11: റാണി വർഗീസ്.
10: പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസം വിവാഹവാർഷികം ആഘോഷിച്ച ബാബു ഏട്ടൻ, ബാബു ആണിക്കേരി, അദ്ദേഹത്തിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
11: ഓക്കേ, അപ്പൊ റാണി ചേച്ചിക്കും ബാബുവേട്ടനും ഒക്കെ വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇന്നലത്തെ സന്ദേശം കേട്ടിട്ടില്ലേ?
10: കേട്ടിരുന്നു.
11: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
10: ഓക്കെ, താങ്ക് യു.

0: സത്യതയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
1: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി യുപി ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
1: അഞ്ചാം തരം മുതൽ പത്താം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗ ഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
4: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്തത ഭഞ്ജ.
3: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
5: ഹിമഗിരി സുതയുടെ പതിയുടെ പദതളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
3: മെയ് 29 മുതൽ ജൂൺ 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
4: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ദക്ഷിണ

0: കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ദശാവതാര ചന്ദന ചാർത്തും ഈ മാസം 17-ാം തീയതി വരെ സമുചിതമായി നടത്തപ്പെടുന്നു. ഭാഗവതരത്നം ബ്രഹ്മശ്രീ പൊല്ലൂർ മണ്ണ മണിവർണ്ണൻ നമ്പൂതിരിയാണ് ഈ വർഷത്തെ സപ്താഹാചാര്യൻ. ശ്രീലക്കത്ത് ദശാവതാര രൂപങ്ങൾ അലങ്കൃതമാക്കുന്ന ഭക്തി നിർഭരമായ 11 ദിനങ്ങളിലും പങ്കാളികളാവാൻ എല്ലാ ഭക്തജനങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഉത്സവാഘോഷത്തോടനുബന്ധിച്ച് 16-ാം തീയതി കുചേലോപാഖ്യാനം, ശ്രീകൃഷ്ണ കുചേല സതീർത്ഥി സംഗമം, സർവൈശ്വര്യ പൂജ, 17-ന് യജ്ഞസമർപ്പണം. ഏവരെയും കല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026 വോയിസ് ഓഫ് 87 ഒരുക്കുന്ന ദീർഘദൂര ഓട്ട മത്സരം ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് മെയ് 17 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഫ്ലാഗ് ഓഫ് ചെയ്യും. രജിസ്ട്രേഷന് www.voiceof87.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മത്സരത്തിനു ശേഷം നടക്കുന്ന സാംസ്കാരിക സദസ്സിലും അനുബന്ധ പരിപാടികളിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 9072758904, 9497471130, 9495617500, 9405841292. ചിറ്റാരിപ്പറമ്പ് മാരത്തോൺ 2026.
2: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
3: റേഡിയോ മലബാർ ഇഷ്ടഗാനങ്ങളിലെ അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ
3: ഹലോ, ഇഷ്ടഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്?
4: വട്ടിപ്പുറത്തുനിന്ന്
3: ചന്ദ്രേച്ചിയാണോ?
4: ഓക്കെ,
3: എന്തൊക്കെയുണ്ട് വിശേഷം?
4: നല്ല
3: വിശേഷം.
4: മഴയല്ലേ?
3: അതെ. പോയിട്ടില്ലേ ഇന്ന്?
4: ഇല്ലപ്പാ, പോയിട്ടില്ല. നമ്മളെ വീട്ടിന്റെ അടുത്ത് ഇന്നലെ ഒരു മരിച്ചിനെ.
3: ഓ, അത് ശരി.
4: ഇതുകൊണ്ട് എല്ലാം തൊഴിലുറപ്പ് ഒന്നുമില്ല.
3: തൊഴിലുറപ്പ് കഴിഞ്ഞോ? സമയം കഴിഞ്ഞു.
4: കഴിഞ്ഞിട്ട് കൊറേയായില്ല.
3: ഓ, അത് ശരി. ഏത് പാട്ടാ ചന്ദ്രേച്ചി ഇന്ന് കേൾക്കണ്ടേ? ചന്ദ്രിക എന്നുള്ള വരി കേൾക്കണ്ടിട്ടാണോ? ഓക്കെ. ഭക്ഷണൊക്കെ തയ്യാറായോ? കഴിച്ചോ? ഗീതേച്ചിനെയോ ഒക്കെ കണ്ടിനോ?
4: ഗീതേച്ചിനെ ആ കാണലി നേരത്തെ കോൾ ചെയ്ത് വെച്ച് നമ്മളെ പരിഗണിക്കുന്നില്ല എന്നല്ലേ കത്തലെഴുതിയിട്ട് പ്രതികരണം ഒന്ന് കാണിക്കുന്നില്ല. ഒന്നും കൂടി എഴുതിയോക്കട്ടെ, നോക്കുക. നോക്കിന്നു
3: പ്രതികരണത്തിലൊന്നും കണ്ടിട്ടില്ല ചേച്ചി?
4: ഇല്ല, നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അച്ഛന് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ
3: അയച്ചിട്ടില്ല. അയച്ചിട്ടില്ല, അയച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും പരിഗണിക്കും, നോക്കാതിരിക്കേയില്ല.
4: അല്ല, നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് അവരെ ഫോണിൽ കാണും പറഞ്ഞു.
3: അതെ, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളത് പ്രതികരണം വായിക്കും, പക്ഷെ നിങ്ങൾ ആഴ്ചയായി വരാത്തത്.
4: ഇല്ല, രണ്ടു മൂന്നാഴ്ച.
3: അത് ശരി, എഴുതാതിരിക്കരുത്. ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്തായാലും അത് വായിക്കുന്നതായിരിക്കും.
4: ഞാൻ പറഞ്ഞു, ഞാൻ പരാതി പറയാം.
3: ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ വായിക്കാത്തെ.
4: അതെ.
3: ഓക്കെ, അപ്പൊ ചന്ദ്രേച്ചി ഈ പാട്ട് കേൾപ്പിക്കാം. ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ട്?
4: ഡെഡിക്കേറ്റ് അല്ല, നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും, തൊഴിലുറപ്പിന്റെ എല്ലാവർക്കും, റേഡിയോ മലബാറിലെ എല്ലാവർക്കും.
3: ഓക്കെ,
4: എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും.
3: ഓക്കെ, അപ്പൊ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾപ്പിക്കാം.
4: ഓക്കെ.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
1: നാടോടി കഥകൾ. റേഡിയോ മലബാർ ഇഷ്ട ഗാനങ്ങളിലെ ലാസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഇഷ്ട ഗാനങ്ങളിലേക്ക് സ്വാഗതം. ഇതാരാണ്? കുറുങ്കളം. അതെ,
2: സബ്സ്റ്റേഷൻ റോഡ്.
1: ഓക്കെ ഓക്കെ. ശ്രീധരൻ ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
2: ആ, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. പക്ഷെ ഇത് എന്റെ നമ്പറല്ല, നമ്മുടെ ചങ്ങായി രഞ്ജിന്റെ നമ്പറാണ്. അവൻ അധികം വിളിക്കുന്നത് രഞ്ജി കയലൂരി.
1: ആ, മനസ്സിലായി മനസ്സിലായി. അപ്പൊ ശ്രീധരൻ രഞ്ജിയേട്ടൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നേ.
2: ആ, ഓൻ വിളിച്ചത് ഞാൻ എടുത്തു.
1: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: എന്തല്ല, അപ്പൊ ഇങ്ങനെ പോകും. നമ്മള് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുക, മഴ വരാൻ നോക്കുന്നുണ്ട്.
1: എവിടെയാണ് വർക്ക്? ചാവശ്ശേരി തന്നെയാണോ?
2: ആ, ചാവശ്ശേരി തന്നെ, കുറുങ്ങാളെ തന്നെ.
1: രഞ്ജിട്ടനോട് അന്വേഷണം പറഞ്ഞേക്ക്. വീട്ടിലാരൊക്കെയുള്ളത് ശ്രീതേട്ടാ?
2: വീട്ടിലൊക്കെ അച്ഛൻ, അമ്മ, രണ്ട് അനിയന്മാര്, ഭാര്യ, എല്ലാവരും.
1: ഭാര്യയുടെ പേരെന്താണ്?
2: പ്രിയ.
1: പ്രിയ എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ പ്രിയച്ചി?
2: ഒന്നുമില്ല
1: ഒന്നുമില്ല, വീട്ട് ഹൗസ് വൈഫാണ്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
2: പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന ഭാര്യയാണെന്ന് പറ്റില്ലേ?
1: പൂന്തിങ്കളാണ് എന്റെ ഭാര്യ. അങ്ങനെയാണോ പ്രിയച്ചി? അല്ലേ, കുറച്ച് ദേഷ്യൊക്കെ
2: ഉണ്ടാവും.
1: ഐശ്വര്യച്ചിക്ക്
2: വേണ്ടിട്ടാണ്.
1: അത് ശരി. അപ്പൊ രഞ്ജിത്തേട്ടൻ പറഞ്ഞു എന്റെ ഭാര്യക്ക് വേണ്ടിട്ടൊന്ന് കേൾപ്പിക്കണേ പാട്ടെന്ന്, അല്ലേ? അപ്പൊ പ്രിയച്ചിക്ക് വേണ്ടേ?
2: എല്ലാവർക്കും വേണ്ടി.
1: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: അതിന്റെ ഭക്ഷണം കഴിച്ചില്ല, കഴിക്കാൻ പോകാം.
1: കഴിക്കാൻ പോകുന്നത്രേ. ഓക്കെ, മഴയാണെങ്കിൽ നിങ്ങളെ പരിപാടിയൊക്കെ അവിടെ നിർത്തേണ്ടി വരുവോ, സ്റ്റോപ്പ് ആക്കേണ്ടി വരുവോ?
2: അങ്ങനെ ഉള്ളിലുണ്ടല്ലോ.
1: നിങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നോ?
2: ഇല്ല, നമ്മള് രണ്ടു
1: മൂന്ന് പേര്. ആ, രഞ്ജിത്തിന്റെ പറഞ്ഞ ഓർമ്മയുണ്ട്.
2: അതെ.
1: ഓക്കെ, ണ്ടോ?
2: ഹലോ
1: ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കൊറച്ചായിന്നല്ലേ വിളിച്ചിട്ട്?
2: ആഹാ,
1: അപ്പൊ ഇന്ന് ഐശ്വര്യച്ചിക്ക് വേണ്ടിട്ടാണ് പാട്ട്.
2: അതിവര് വിളിക്കാൻ മതി, വിളിച്ചു കൊടുത്തോ?
1: ആ, അതുകൊണ്ട് അപ്പഴ ഭാര്യക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, അല്ലേ? ഓക്കെ. അവരെവിടെ വർക്ക് ചെയ്യുന്നേ?
2: കുറുങ്കളം.
1: കുറുങ്കളം. ആ, ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം രഞ്ജിത്തേട്ടാ.
2: ചന്ദ്രനല്ല,
1: അല്ല, ഇത് സൂര്യയാണ്.
2: ഓക്കെ,
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: ശരി.
1: ഓക്കെ ശരി, എന്നാ വീണ്ടും വിളിക്കാം.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഫുട്ബോൾ പാപ്പയാ, ഇനിമേ പാരു.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗിരീഷ് നാരായണൻ, പൂർണ്ണ എബ്രഹാം എന്നിവർ ആലപിച്ച ഗാനം. ചിത്രം അംഗരാജ്യത്തെ ജിമ്മന്മാർ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: വേദന സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ. പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
0: മോനെ
2: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
3: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
4: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
5: അഭിനയ തികവിൻ്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിൻ്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിൻ്റെ സംഘർഷഭരിതമായ രണ്ടാം പകുതിയിലേക്ക്.
1: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
6: മക്കളെ, കാമാർത്തി തീർക്കാൻ പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ല മക്കളെ.
7: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
5: മനസ്സ് കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
3: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരനെയും പണയം വെക്കുക. അഞ്ചിലൊരു അവകാശം മാത്രമുള്ള അങ്ങ് എന്തധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയ വസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
8: പതിമൂന്ന് ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
9: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
8: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
9: അതേടാ,
5: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
7: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് അപ്പോയത്. കാട്ടുവാസികളോടെന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലി.
4: ഒരു പക്ഷെ യോദ്ധാവ് എന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിന് മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
5: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
10: സപ്തതിയുടെ നിറവിൽ സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
11: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
10: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
11: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
10: അക്കാഡമിക് മികവിനൊപ്പം കലാ കായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
11: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
10: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
11: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
10: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
11: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
10: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
11: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
12: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം 15 പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ല.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
0: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജ് യാത്രികരും അവരുടെ ബന്ധുക്കളും സംസാരിക്കുന്നു ഇപ്പോൾ.
2: എന്റെ പേര് ഡോക്ടർ രമ്യ. ഞാൻ കീഴല്ലൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ്. ഇവിടെ നമ്മൾ എല്ലാ വർഷവും ഇവിടെ ഹജ്ജ് ക്യാമ്പ് നടത്തി വരുന്നു. നമ്മൾ ആയുർവേദ വിഭാഗത്തിൽ നിന്നുള്ള എല്ലാ സേവനവും നൽകി വരുന്നുണ്ട്. ഈ വർഷവും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുന്നവർക്കുള്ള ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പെട്ടെന്നുള്ള രോഗങ്ങൾക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള മരുന്നുകളും, പിന്നെ ഇപ്പോൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും, ഉറക്കക്കുറവ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വൈറസ് ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പ്രതിരോധം വരുന്നു. അസുഖമുള്ളവർക്കൊരു ചികിത്സാ രീതിയാണ് നമ്മളിപ്പോൾ ചെയ്തു തരുന്നത്. 3 ഷിഫ്റ്റുകളിലായിട്ടാണ് ഇവിടെ നടന്നു പോകുന്നത്. ഉള്ള വോളണ്ടിയേഴ്സിന് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ അവരാണ് ഇപ്പോൾ കാണിച്ചത്.
3: ഞാൻ ദിവ്യ, ജി ഡി മാങ്ങാട്ടണം ഫാർമസിസ്റ്റാണ്. ഇവിടെ ഈ വർഷത്തെ ഹജ്ജ് ഡ്യൂട്ടിക്ക് വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ വർഷവും ഉണ്ടായിരുന്നു. നമ്മളിവിടെ അത്യാവശ്യം മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വളണ്ടിയേഴ്സും യാത്രക്കാർക്കും വേണ്ട സേവനങ്ങളാണ് നൽകുന്നത്. അവർ അത്യാവശ്യം മരുന്നുകൾ ഉള്ളത് കൊടുക്കും. അല്ലാത്തത് വളണ്ടിയേഴ്സും മറ്റുള്ളവരോട് നമ്മൾ അടുത്തുള്ള സ്ഥാപനങ്ങളിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്യാറുണ്ട്. അല്ലാതെ വരുന്ന ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങൾ വരികയാണെങ്കിൽ ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യും.
4: നമസ്കാരം, ഞാൻ മലപ്പുറം സ്വദേശിയാണ്. മലപ്പുറം ജില്ലയിലെ ചേലേമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ പ്രദേശത്തു നിന്ന് വരുന്ന ഒരു തീർത്ഥാടകനാണ് ഞാൻ. ഞാനും എൻ്റെ ഭാര്യയാണ്. ഇവിടെ ഹജ്ജ് ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഹാജിമാരെ സേവിക്കാനായി ഒരുപാട് പേര് ഇവിടെ നിലവിൽ പിന്നെ സന്നദ്ധ പ്രവർത്തകരായി ദൈവപ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തകർക്കെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഒരു തീർത്ഥാടകൻ എന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അതിഥികളായിട്ടാണ് നമ്മൾ തീർത്ഥാടകരെ ദൈവം അവിടെ വരവേൽക്കുക എന്നാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അതിഥിക്ക് കിട്ടുന്ന പരിഗണന ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ സേവനം ചെയ്യുന്ന എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഞാൻ. ഏതായാലും ഇവിടുത്തെ സർക്കാരായാലും ഇവിടുത്തെ മറ്റ് സംവിധാനങ്ങളായാലും എയർപോർട്ട് അതോറിറ്റി ആയാലും മറ്റെല്ലാവരും ഈ ഹജ്ജ് ക്യാമ്പ് ഒരുക്കി തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ എല്ലാ സന്തോഷവും പങ്കുവെക്കാൻ കൂടി അവസരം ഉപയോഗപ്പെടുത്തും.
5: മൊയ്തീൻ നടുവിൽ ഇനുമ്പോടെ മറ്റേ ഉമ്രക്കോ മറ്റേ പുറത്തൊന്നും പോയിട്ടൊന്നുമില്ല. ഫസ്റ്റിൽ വരുന്നതായിരുന്നു. എൻ്റെ ഭാര്യയുണ്ട്, നല്ല ഇടപെടൽ കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ ഹജ്ജ് ഹൗസൊന്നുമില്ലല്ലോ, എന്നാൽ തൽക്കാലം ഉണ്ടായിട്ടുണ്ടാകുന്നെങ്കിൽ വളരെ കണ്ടീഷൻ തന്നെ തൃപ്തികരം. ചെയ്യണം പരിപാടിയൊക്കെ വളരെ ഉഷാറാണ്.

0: എൻ്റെ പേര് ഷമീർ എന്നാണ്. ഞാൻ വരുന്നത് കുടിക്കമട്ട. വന്ന മുതല് നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. വന്നപാടെ തന്നെ ചെക്ക് ഇൻ ചെയ്തു, ലഗേജ് ഇട്ടു. ലഗേജ് ഇട്ടതിന് ശേഷം നമ്മൾ ക്യാമ്പിലേക്ക് വന്നു. ക്യാമ്പിൽ അവിടെ നമുക്ക് പിന്നെ ഉച്ച ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എല്ലാം നല്ല രസമുണ്ടായിരുന്നു, ടേസ്റ്റായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നിസ്കാരം, അസറിൻ്റെ സമയമായി, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപാടെ തന്നെ ചായൻ്റെ ഒരു ടൈമായി. ചായയും നല്ല പലഹാരങ്ങളുണ്ടായിരുന്നു, അത് കഴിച്ചു. നുസ്കിൻ്റെ കാർഡെല്ലാം കൊടുക്കുന്നുണ്ട്. ആ വീട്ടിൽ നിന്ന് എൻ്റെ വൈഫുണ്ട്, ഞാനും വൈഫുമാണ്. ഇപ്രാവശ്യം അജിനെ കിട്ടിയത്. കാര്യങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിരുന്നു, അധികം വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. ലഗേജെല്ലാം പെട്ടെന്ന് തന്നെ ഇട്ടു. പിന്നെ ഫുഡും കൂടെ റെഡി ആയതുകൊണ്ട് അവിടെ ഫുഡും കഴിച്ചു. എല്ലാം കൊണ്ടും അറ്റ്മോസ്ഫിയർ നല്ല ഇതായിരുന്നു. അപ്പോൾ ചൂടും ഇല്ല, ഇപ്പോൾ കാലാവസ്ഥ നല്ല ഇതാണ്. ടെൻറ്റിലും ചൂടൊന്നും അനുഭവിക്കുന്നില്ല, നല്ല കാറ്റുണ്ട്.
1: എൻ്റെ പേര് മുഹമ്മദ് അലി പരിയാരം, മട്ടന്നൂർ പരിയാരം. ഇൻഷാല്ല അജ്ജി വന്നപ്പോൾ വളരെ നല്ല സഹകരണം കിട്ടിയത്. വളണ്ടിയേഴ്സ് ആയാലും ഇത് ക്യാൻറ്റീനിൽ ചായ നിസ്കരിക്കാൻ സൗകര്യം എല്ലാം ഉണ്ട്. വളരെ സന്തോഷമായി. ഇത് എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. എൻ്റെ ഭാര്യയുണ്ട്, ഭാര്യയെ അവർക്കും എല്ലാം നല്ല സന്തോഷമാണ്.
2: ഞങ്ങൾ ഇവിടെ ഇതുവരെ കാണാത്തൊരു കാഴ്ചയാണ്. അതായത് ഈ ഹജ്ജിന് പോകുന്നവരെ യാത്രയാക്കാൻ വന്ന ഫാമിലീസ് ഉണ്ട്. നമുക്ക് അവരോട് എന്താണ്, ആരാണ് അവരുടെ, ആരാണ് ഹജ്ജിന് പോയിട്ടുള്ളത്, അവരുടെ ഒരു ഇപ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. പേരെന്താ?
3: ഫിദ. എവിടുന്ന് വരുന്നു?
4: നമ്മള് തലശ്ശേരി.
2: ആരാണ് ഹജ്ജിന്?
4: എന്റെ മദറാണ്. മദറും ഗ്രാൻഡ് മദറും അങ്കിളും ഉണ്ട്, മൂന്ന് പേര്.
2: അപ്പൊ നിങ്ങൾ എത്ര പേരാ യാത്രയാക്കാൻ വന്നിട്ടുള്ളത്?
4: എത്ര പേരാന്ന് വെച്ചാ കുറച്ച് പേരുണ്ട്, ഒരു 10-15 ആൾക്കാരുണ്ട്.
2: അപ്ലൈ ചെയ്തിട്ട് അവർക്ക് കിട്ടിയെന്ന് അറിയുമ്പോഴേ എന്തായിരുന്നു?
4: കിട്ടിയെന്ന് അറിയുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. കൊറേ നാളായിട്ട് അവര് ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ.
2: അപ്പൊ ഇനി എത്ര ദിവസത്തേക്കുള്ള യാത്ര?
4: 45 days വരും.
2: അതുവരെ നിങ്ങൾ ഇവിടുന്ന്
4: പ്രാർത്ഥന.
2: ഇങ്ങനെ പോവാറുണ്ടോ ശരിക്കും കൊണ്ടാക്കാൻ? ഹജ്ജിന് പോകുന്നവർ ആദ്യമായിട്ടാണോ നിങ്ങൾ യാത്രയാക്കാൻ വരുന്നത്?
4: ഞാൻ ആദ്യമായിട്ടാണ്. യൂഷ്വലി ആൾക്കാർ പോവാറുണ്ട് ഇങ്ങനെ ഫാമിലി എല്ലാരും കൂടെ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, പക്ഷെ പോവാറുണ്ട്.
5: ഇതൊരു ലൈഫില് ഒരു പ്രാവശ്യമൊക്കെ അല്ലേ ഈ ഒരു അജ്ജിന് പോകുന്ന ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും, അതൊരു ലക്കും കൂടിയാന്നല്ലേ നമ്മള് പറയുന്നത്. എന്റെ ഇപ്പൊ സിസ്റ്ററിലാണ് പോയിട്ടുള്ളത്. ഇപ്പൊ
6: എന്റെ പേര് ഹുസൈൻ, എന്റെ അനുജന്റെ ഭാര്യയാണ് പോയിരിക്കുന്നത്. എയർപോർട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മള് ബാംഗ്ലൂർ ആണ്, അപ്പം ഇടയ്ക്കൊക്കെ ഇവിടെ.
5: കാലിക്കറ്റ് എന്ന് പറയുമ്പോ ഭയങ്കര ഒരു സ്ട്രെസ് അല്ലേ. ഇതിപ്പോ നമുക്കൊരു ലോങ് ഡ്രൈവ്, അങ്ങനെ ഒരു ഫീലാ.
6: നമുക്കൊരു 3-5 hours ഒക്കെ വേണം ട്രാഫിക് ജാമിൽ വീട്ടിലെത്തി.
5: ഒരാളെ യാത്രയാക്കോന്ന് പറഞ്ഞാൽ അതൊരു ലോങ് ഡ്രൈവ്, ഒരു ട്രിപ്പ് പോലെ ഇങ്ങ് വന്ന് വളരെ ഈസി ആയിട്ട് തോന്നുന്നു.
2: ഉമ്മന്റെ പേരെന്താ?
7: മോന്റെ വാര്യ.
2: മകന്റെ വാര്യ. ഉമ്മ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു?
7: ഞാൻ കാലത്ത് പോയത്.
2: അധികം പ്രായമാവുന്നതിന് മുന്നേ പോയി.
7: പ്രായം മുന്നേ പോയി.
2: എങ്ങനെയുണ്ടായിരുന്നു?
7: നല്ല സുഖം.
2: അന്നാരും ഒറ്റക്കാണോ പോയത്?
7: ആരോഗ്യമില്ല. ഇപ്പൊ അതുപോലെ ഒന്നല്ല. ഇപ്പൊ നല്ല സുഖം,
2: സൗകര്യങ്ങളുണ്ട്.
7: അന്നേരം സൗകര്യമില്ല, അന്നേരം സൗകര്യം കുറവായി.
8: കണ്ണൂർ ഹജ്ജ് എംബാർക്കേഷൻ ക്യാമ്പിലെ മെഡിക്കൽ ടീമും ഹജ്ജ് യാത്രികരും അവരുടെ ബന്ധുക്കളുമാണ് ഇപ്പോൾ സംസാരിച്ചത്.

0: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. ടോപ്കോ ഹജ്ജ് വിശേഷങ്ങൾ. വിശ്വാസം പൊന്നണിയിച്ച മൂന്നര പതിറ്റാണ്ടുകൾ.
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത.
0: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി.
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലം.
0: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
1: വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഹജ്ജ് യാത്രാ വിശേഷങ്ങൾ. വിശുദ്ധിയുടെ തീർത്ഥാടനം.
2: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം. വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സർഗജാലകം. 8:00 ചലച്ചിത്രഗാനങ്ങൾ. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 ഗാനലയം. 10:00 സ്മൃതിഗീതങ്ങൾ. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ. തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ടി കെ അലിയുടെ സ്നേഹപൂർവം അമ്മയ്ക്ക് എന്ന കവിത ആലപിക്കുന്നു അഞ്ജന മൊറാഴ. തുടർന്ന് ചരിത്രപഥം വചനാമൃതം. 6:25 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. AKG ഹോസ്പിറ്റലിൽ ലഭ്യമായ OP സേവനങ്ങളെക്കുറിച്ചും ഡോക്ടർമാരുടെയും വിവരങ്ങൾ. 7:10 ടോപ്കോ ജ്വല്ലറി മട്ടന്നൂർ അവതരിപ്പിക്കുന്ന വിശുദ്ധിയുടെ തീർത്ഥാടനം. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് യാത്രാവിശേഷങ്ങൾ. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 ആഴ്ചവൃത്താന്തം. 8:30 ഗാനതരംഗം. 9:00 ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 താരസ്വരം. 10:00 വളയം. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയരാഗം, ചലച്ചിത്രഗാനങ്ങൾ. വൈകുന്നേരം 5:00 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ. 6:40 സന്ധ്യാഗീതങ്ങൾ. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ടീ ടൈം ടോക്ക്. 8:00 ആഴ്ചവൃത്താന്തം. 8:30 റേഡിയോ എഡ് സ്കൂൾ. 9:00 ചാരുകസേര. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകളും തുടർന്ന് പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
2: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ യു എ ഇ ദേശസ്യ രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ അബുദാബി നഗരെ ഊർജാ സഹകാരസ്യ ദ്വിപക്ഷീയ വ്യാപാരസ്യ ച വിഷയെ ചർച്ചാം കൃതവന്തൌ. ഉഭൌ നേതാരോ രക്ഷാ പെട്രോളിയം നിവേശാദി വിഷയെ പ്രമുഖാനാം സന്ധിപത്രാണാം ആദാന പ്രദാനമപി കൃതവന്തൌ. എസ് ജയശങ്കര ഷഡ്വിംശത്യധികദ്വിസഹസ്രതമെ വർഷെ ബ്രിക്സ് വിദേശമന്ത്രിമണ്ഡലസ്യ സഭായാം പ്രഭാവപൂർണ ബഹുപക്ഷവാദം പ്രതി ഭാരതസ്യ പ്രതിബദ്ധതാം പുനഃ ദൃഢീകൃതവാൻ. NTA ഇതി അഭികരണം ജൂൺ മാസസ്യ ഏകവിംശതി ദിനാങ്കേ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമ വർഷസ്യ നീറ്റ് UG പരീക്ഷാ പുനഃ ആയോജയിഷ്യതി. ശിക്ഷാമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനേന പരീക്ഷാ പ്രക്രിയായാം നിഷ്പക്ഷതാം പാരദർശിതാം ച ആശ്വാസിതം. ഭാജ്പേതി ദലസ്യ വിധായക രഥീന്ദ്ര ബസു പശ്ചിമബംഗാള വിധാനസഭായാ നൂതന സഭാധ്യക്ഷ നിർവാചിത. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം ഭാരതസ്യ സാത്വിക് സായിരാജ് രങ്കിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യതയോഃ ശീർഷ പുരുഷയുഗളം തായ്ലാൻഡ് ഓപ്പൺ ക്രീഡായാ ഉപാന്ത്യചക്രീയദ്വന്ദ്വേ പ്രവിഷ്ടം. അഥ വാർത്താഹ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത അറബ് അമീരാതസ്യ യൂറോപീയ ദേശാനാം ച ഷഡ് ദിവസീയ യാത്രയാ പ്രഥമേ ചരണെ അബുദാബി നഗരെ അസ്തി. UAE ദേശസ്യ രാഷ്ട്രപതിന ഷേഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ ഇത്യനേന വിമാനപത്തനെ തസ്യ സ്വാഗതം കൃതം. ഔപചാരിക സമ്മാനശ്ച പ്രദത്തഃ. യദാ തസ്യ വിമാനം എമിരത്തി വായുക്ഷേത്രം പ്രവിഷ്ടം തദാ സംയുക്ത അറബ് അമീരാതസ്യ F-16 യുദ്ധ വിമാനേന തസ്യാനുരക്ഷണം കൃതം. തതഃ പരം പ്രധാനമന്ത്രിണാ മോദിനാ രാഷ്ട്രപതിനാ ശേഖ് മുഹമ്മദ് ബിൻ സായദ് ഇത്യനേന സഹ വിഭിന്നേഷു വിഷയേഷു വാർത്താ കൃതാ. പശ്ചിമേഷ്യായാം പ്രചലിതെ ദ്വന്ദ്വേന സംബദ്ധാനാം വൈശ്വികാപൂർത്തി സമാഹ്വാനാനാം മധ്യേ ഏഷാ വാർത്താ അഭവത്. സ്വസ്യ പ്രാരംഭികെ ഭാഷണേ പ്രധാനമന്ത്രിണാ ശ്രീമോദിനാ UAE ദേശേ സദ്യഃ ഏവ ജാതാനാം ആക്രമണാനാം ദൃഢതയാ നിന്ദാ കൃതാ.
3: यूएई पर हुए हमलों की हम कठोर निंदा करते हैं. यूएई को जिस तरह निशाना बनाया गया है यह किसी भी रूप में स्वीकार करना नहीं. इन कठिन परिस्थितियों में आपने जिस संयम करे और बिल्डअप का परिचय दिखाया यह बहुत ही सराहनीय है. राष्ट्रीय एकता सुरक्षा और क्षेत्रीय अखंडता बनाए रखने
2: രാഷ്ട്രപതി ഷേഖ് മുഹമ്മദ് ബിൻ സായദ് ഇത്യമും ഭ്രാതേതി ശബ്ദേന സംബോധയൻ സഹ കഠിന കാലേ UAE നേതൃത്വേന പ്രദർശിതസ്യ ധൈര്യസ്യ പ്രശംസാം അകരോത്. സഹ അമീരാത് ദേശായ ഭാരതസ്യ സമർത്ഥനം പുനരപി പ്രതിപാദിതവാൻ തഥാ ച വർത്തമാന വൈശ്വിക സംഘർഷസ്യ കാലേ സംവാദ കൂടനീതിഃ ചൈവ ഏകമാത്ര സമാധാന അസ്തി.
3: പശ്ചിമ ഏഷ്യ ക്ഷേത്രത്തെ യുദ്ധ കി പരിസ്ഥിതി കാ പ്രഭാവ് ആജ് പൂരെ വിശ്വ പർ ദിഖായി ദേ രഹാ ഹൈ. ഭാരത് നെ ഹമേശാ സമസ്യാഓ കേ സമാധാന കേ ലിയേ ഡയലോഗ് ഓർ ഡിപ്ലോമസി കാ പ്രാഥമികത ദീ ഹൈ. ഹോർമുസ് കോ ഫ്രീ ഓപ്പൺ ഓർ സേഫ് ബനായേ രഖാ യേ ഹമാരി സബ്സേ ബഡി പ്രാഥമികതാ ഹൈ. ഇസ് വിഷയ മേ അന്താരാഷ്ട്രീയ കാനൂനോ കാ പാലന ആവശ്യക് ഹൈ. ഭാരത് ഹർ പരിസ്ഥിതി മേ UAE കേ സാഥ് കന്ധെ സേ കന്ധാ മിലാകർ ഖഡാ ഹൈ ഓർ ആഗേ ഭീ ഖഡാ രഹേഗാ.
2: विदेशमन्त्री डॉक्टर एस जयशंकरः अवदत् यत् भारतं सर्वैः सहभागिभिः सह परिणामकारी बहुपक्षवादस्य लक्ष्यस्य प्रगत्यै प्रतिबद्धमस्ति। नवदिल्ल्यां 26,000 ब्रिक्स विदेशमन्त्रिमण्डलस्य द्वितीय दिवसस्य मुक्तसम्मेलनं सम्बोधयन् डॉक्टर जयशंकरः उक्तवान् यत् अस्य समूहस्य विस्तारितं सहभागित्वं द्रुतगत्या परिवर्तमानस्य वैश्विक सन्दर्भे बहुपक्षीय सहयोगानां सुदृढीकरणाय सर्वेषां नेतॄणां महत्वबोधं प्रतिबिम्बयति। सः इदमपि अवदत् यत् अन्ताराष्ट्रिय वित्तीय संरचनायाः परिष्कारः अत्यावश्यकः अस्ति। ततः पूर्वं डॉ एस जयशंकरः अद्य नवदिल्ल्यां ईरान देशस्य विदेशमन्त्रिणा अब्बास अराघची इत्यनेन सह मिलितवान्। सामाजिक अन्तर्जालीय पटले डॉ जयशंकरः अवदत् यत् उभौ नेतारौ पश्चिम एशियायाः स्थितिं तस्याः प्रभावाञ्च चर्चितवन्तौ। द्विपक्षीय विषयेषु परस्पर हितसम्बद्ध विषयेषु च मतानाम् आदान प्रदानम् अपि कृतवन्तौ। ब्रिक्स विदेशमन्त्रिमण्डले 26,000 श्री अराघची वर्यस्य सहभागितायाः अपि तेन प्रशंसा कृता। विदेशमन्त्री डॉ एस जयशंकरः अद्य क्यूबा देशस्य विदेशमन्त्रिणा ब्रूनो रोड्रिग्स पारिल्ला इत्यनेन सह मेलनं विहितवान्। सामाजिक अन्तर्जालीय पटले प्रकाशिते सन्देशे डॉ जयशंकरः अवदत् यत् स्वास्थ्यं विकास सहभागित्वं क्षमता निर्माणम् इत्यादिषु विषयेषु सहयोग सम्बद्धां चर्चाम् उभौ नेतारौ अकुरुताम्। उभयोः देशयोः विदेश मन्त्रालयोः मध्ये नियमित परामर्शाय सहमति पत्रस्य आदान प्रदानमपि अभवत्। प्रियाः श्रोतारः, संस्कृत वार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। एनटीए इति अभिकरणेन घोषितं यत् 26,000 नीट यूजी इति चिकित्सा प्रवेश परीक्षा जून मासस्य 21 दिनांके पुनः आयोजयिष्यते। इतः प्राक् अस्य मासस्य तृतीय दिनांके आयोजिता परीक्षा कथितेन पेपर लीक इत्यनेन कारणेन निरस्तीकृता आसीत्। अपि च सीबीआई अस्मिन् विषये अन्वेषणं कुर्वन् अस्ति। एनटीए इति अभिकरणेन अभ्यर्थिनां माता पितरौ केवलं एनटीए इत्यस्य आधिकारिक माध्यमानाम् आश्रयं कर्तुं प्रार्थितम्। अत्रान्तरे केन्द्रीय शिक्षा मन्त्री धर्मेन्द्र प्रधानः अवदत् यत् छात्राः सर्वकारस्य प्राथमिकताः सन्ति, केन्द्रं तेषां विषये संवेदनशीलमस्ति। नवदिल्ल्यां प्रसारमाध्यमान् सम्बोधयन् श्रीप्रधानः परीक्षा प्रक्रियायां निष्पक्षतां पारदर्शितां च आश्वासितवान्।
4: हमारी सर्वोपरि प्राथमिकता है।
5: Our foremost priority is the welfare and future of the students, and the government remains deeply mindful of the hard work and dedication they invest in their studies. Following the conduct of the examination on 3rd May, we were determined to ensure that no genuine candidate was deprived of a fair opportunity due to the unethical practices of the education mafia.
4: Education mafiaon ke षड्यंत्र से सही छात्र के अधिकार वंचित हो जाए।
2: शिक्षा मन्त्रिणा स्वीकृतं यत् एनटीए संस्थायां निश्चित परिष्काराणाम् आवश्यकता अस्ति, तथा च भविष्ये अनियमिततां निवारयितुं परीक्षा व्यवस्थां सुदृढं कर्तुं उपायान् वयं करिष्यामः। सः अग्रे अवदत् यत् नीट यूजी परीक्षा विद्यमानस्य ओएमआर आधारितस्य पत्रस्य प्रकारस्य स्थाने आगामि वर्षात् संगणकाधारित परीक्षायाः सीबीटी प्रकारेण संचालिता भविष्यति।
4: सीबीआई ने तुरंत कार्रवाई किया है, सीबीआई इसको तह तक जाएगी।
5: The CBI has taken prompt action in the matter. Also from next year onwards, the root issue will be addressed by conducting the NEET examination in a computer-based format instead of the current OMR-based system.
4: अगले साल से NEET की परीक्षा computer-based टेस्ट से होगी।
2: भाजपेति दलस्य विधायकः रथीन्द्र बसु इत्येषः पश्चिम बंगाल राज्यस्य विधानसभायाः नूतनः सभाध्यक्षः निर्विरोध रूपेण निर्वाचितः। अद्य प्रातः प्रोटेम स्पीकर तपस रॉयस्य निरीक्षणे अस्य पदस्य निर्वाचनम् अभवत्। वसुवर्येण सद्यः एव आयोजिते विधानसभा निर्वाचने कूचबिहार दक्षिणतः भाजपेति दलस्य प्रत्याशिरूपेण प्रथमं विजयं पञ्जीकृतम्। मुख्यमन्त्रिणा सुवेन्दु अधिकारिणा अधिकृतरूपेण श्रीवसुवर्यस्य नाम प्रस्तावितम्। सभया ध्वनिमतेन नियुक्तिं तस्य दृढीकृतम्। उपराष्ट्रपतिः सीपी राधाकृष्णनवर्यः कार्यभारं ग्रहणानन्तरं श्वः प्रथमवारं सिक्किमराज्यं प्रति गमिष्यति। भ्रमणावधौ उपराष्ट्रपतिः गंगटोकनगरे सिक्किमराज्यस्य राज्यदिवसोत्सवे भागं भजिष्यति। बैडमिंटन क्रीडायां भारतस्य सात्विक साई राज रंकी रेड्डी चिराग सेट्टी इत्येतयोः शीर्ष पुरुष युगलं थाईलैंड ओपन क्रीडायाः उपांत्य चक्रीय द्वंद्वे प्रविष्टवान्। आईपीएल क्रिकेट क्रीडायां अद्य सायंकाले लखनऊ नगरस्य एकाना क्रीडांगणे लखनऊ सुपर जायंट्स दलं चेन्नई सुपर किंग्स दलं सम्मुखीकरिष्यति। क्रीडायाः आरम्भः सायं सार्ध सप्तवादने भविष्यति। इतः पूर्वं गतरात्रौ धर्मशाला नगरस्य हिमाचल प्रदेश क्रिकेट संघ क्रीडांगणे मुंबई इंडियंस दलेन पंजाब किंग्स दलं षट् स्तोभैः पराजितम् इति वार्ताः।
0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. 6 വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, എൽപിജി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിലുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
6: 4,14,290 കുട്ടികൾ ഇക്കുറി SSLC പരീക്ഷ എഴുതിയതിൽ 4,10,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in, prd.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർപൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNG വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8,400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
8: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23,512 കുട്ടികളിൽ 8,400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: സന്ധ്യാഗീതങ്ങളാണ് ഇതുവരെ കേട്ടത്. സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് മൂന്ന് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം, സീനിയർ സെക്കൻഡറി സ്കൂൾ 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: അറിവിന്റെ പൈതൃകവും ആധുനികതയുടെ കരുത്തും ഒരുമിച്ച്
0: യോഗ, സംസ്കൃതം, ഭഗവത്ഗീത, രാമായണം എന്നിവയിലൂടെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം.
1: ഒപ്പം സയൻസ് ടിങ്കറിംഗ് ലാബുകളും ഡിജിറ്റൽ ലൈബ്രറിയും സ്മാർട്ട് ക്ലാസ് മുറികളുമായി ഉന്നത പഠന സൗകര്യം.
0: സാങ്കേതിക ലോകത്തെ പുതിയ വിപ്ലവം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു വിഷയമായി ക്ലാസ് റൂമുകളിൽ.
1: ശ്രീശങ്കര വിദ്യാപീഠം.

0: നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ശ്രീ ശങ്കര. ഫോൺ നമ്പർ 9742473630, 0490247360. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
3: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
2: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
3: യെസ്
2: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
3: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
2: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447686,
3: 9447371836,
2: 8078502836.
4: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഏവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മുയ്യം പാടശേഖര സമിതി പ്രസിഡന്റ് ശ്രീ കെ പി മുഹമ്മദ് കുഞ്ഞ് സംസാരിച്ചതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: ചേട്ടൻ, എത്ര ഏക്കർ സ്ഥലമുണ്ട്? അവിടെയൊക്കെ കൃഷി ഇപ്പോൾ ഉണ്ടോ?
2: ഞാനിപ്പോ ഒരു ഏക്കർ ആണ് പച്ചക്കറി കൃഷി ചെയ്യുന്നത്. നെൽകൃഷി നേരത്തെ 6-7 ഏക്കർ നെൽകൃഷി ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അത് പാട്ടത്തിന് എടുത്തിട്ടാണ്. ഇപ്പം എൻ്റെ സ്വന്തമായിട്ട് പിന്നെ 60 സെൻറ് സ്ഥലം ഉള്ളു. മറ്റ് സ്ഥലങ്ങളൊക്കെ പാട്ടത്തിന് എടുത്തിട്ടാണ്, കൂടുതലെടുത്തിട്ടാണ് കൃഷി ചെയ്ത് വരുന്നത്.
1: കുടുംബപരമായിട്ട് കൃഷിയിലാണോ ആദ്യമേ മുൻപ്?
2: എൻ്റെ കുടുംബം ഒരു കൃഷി കുടുംബമാക്കാൻ, എൻ്റെ ബാപ്പിയും എൻ്റെ പിന്നെ കുടുംബങ്ങളൊരു പിന്നെ കർഷക കുടുംബമായിരുന്നു. അപ്പോൾ അതുപോലത്തെ തന്നെയാണ് ഈ രംഗത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഉത്തേജനം കിട്ടിയത്.
1: ഈ കൃഷിയിലേക്ക് മാത്രമാണ് ഊന്നൽ നൽകിയത്? അതിന് മുന്നേന്തെങ്കിലും ജോലി ഉണ്ടായിരുന്നു?
2: നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, സാമൂഹിക പ്രവർത്തകനായിരുന്നു. അതുപോലെ തന്നെ അതിലിടയിൽ ബിസിനസ് നടത്തി, കുറേ ബിസിനസ്, പല ബിസിനസ്സും നടത്തി. ബിസിനസ് നടത്തിയതൊക്കെ തന്നെ പരാജയപ്പെട്ടു, വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായി. അങ്ങനെ നഷ്ടമുണ്ടായപ്പോൾ ആണ് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്.
1: ഏറ്റവും കൂടുതലായിട്ട് കൃഷിയിലേക്കാണ് ഊന്നൽ?
2: ഇപ്പം ഒരു 8 വർഷത്തോളമായി പൂർണ്ണമായിട്ടും കൃഷിയിൽ ഇറങ്ങി.
1: കുടുംബങ്ങൾ എങ്ങനെയാണ്? സപ്പോർട്ടാണ്?
2: കുടുംബം സപ്പോർട്ടാണ്. കുടുംബം എല്ലാവരും എംപ്ലോയീസ് ആണ്. വൈഫ് എംപ്ലോയീസ് ആണ്, മകനും ഒരു എംപ്ലോയീസ് ആണ്. അവരൊന്നും ഈ മേഖലയിലേക്ക് പിന്നെ തിരിക്കാറില്ല, സഹായം സപ്പോർട്ടുണ്ട്. പക്ഷെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഈ കാർഷിക കുടുംബമാണ്. അതുകൊണ്ട് എനിക്ക് ഈ കൃഷിയോട് ഭയങ്കര താല്പര്യം.
1: അവരുടെ സപ്പോർട്ട് മാത്രം?
2: സപ്പോർട്ട് മാത്രം.
1: വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ വൈഫുണ്ട്. വൈഫ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. മകൻ, ഒരു മകൻ, രണ്ട് ആൺമക്കളാണ്. ഒരു മകൻ ആർമിയിലാണ്, ഒരു മകൻ സഹകരണ മേഖലയിൽ
1: ജോലി. അപ്പൊ അവരൊക്കെ ഈ കൃഷി മേഖലയിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരുടെ ജോലി സംബന്ധമായിട്ട്. ഇക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇനിയും എനിക്ക് കൃഷി മേഖലയിൽ ഇത് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയത് ഏത് കൃഷിയാണ്?
2: ഇപ്പോൾ ഞാൻ കൂടുതൽ ചെയ്ത് വരുന്നത് പിന്നെ വെള്ളരി വർഗ്ഗങ്ങളും പയർ വർഗ്ഗങ്ങളാണ്. ഇനി കൂടുതൽ ചെയ്യാനുള്ള തണ്ണിമത്തൻ മേഖലയിൽ കുറെ ചെയ്യണം, നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹം.
1: എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം?
2: തണ്ണിമത്തൻ ഡിമാൻഡുള്ള ഒരു സാധനമാണ്. മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനമാണ് വേനൽക്കാലത്ത്. നല്ല വിലകളുണ്ട്, അതിലും കുറേയും കൂടെ ലാഭങ്ങൾ കൊയ്തെടുക്കാൻ.
1: നമ്മുടെ ഈ പ്രദേശത്തൊക്കെ തണ്ണിമത്തം ചെയ്താലും നല്ല വിളവ് കിട്ടും?
2: വിളവെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റപ്പെട്ട രീതിയിൽ, ഒരു വ്യാപകമായിട്ടുള്ളെങ്കിലും ഒറ്റപ്പെട്ട നിലയിൽ ഇപ്പോൾ തണ്ണിമത്തം ചെയ്ത് വരുന്നുണ്ട്. അതിൽ മോശമില്ലാതെ വിളവെടുക്കും. ഈ തണ്ണിമത്തനും പിന്നെ അനുയോജ്യമായ മണ്ണ് തന്നെയാണ് നമ്മൾ ഈ മേഖലയിൽ. മണ്ണ് എല്ലാം നമ്മുടെ എല്ലാ സഹായങ്ങളും ഇതാണ് നമുക്ക് ഈ കൃഷിക്കാർക്ക് എല്ലാ സപ്പോർട്ടും. നമ്മൾ അതിനെ പറ്റിയ ഒരു പാടശേഖര സമിതികളുണ്ട്. ഈ പാടശേഖര സമിതിയിനും കൃഷിക്കാർക്കും സപ്പോർട്ടായിട്ട് നമ്മൾ ശക്തമായിട്ട് തന്നെ കൃഷിഭവനും ഗ്രാമപഞ്ചായത്തുമുണ്ട്. സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും വളരെ കൃത്യമായിട്ട്, വളരെ സുതാര്യമായിട്ട് എല്ലാ കൃഷിക്കാർക്കും എത്തിക്കുന്നതിന് വേണ്ടി ഉൽപ്പാദന ബോണസായിട്ടും മറ്റ് എല്ലാ കാര്യങ്ങളിലും അവരുടെ കൈകളിലേക്ക് അവകാശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കൃഷിഭവനും കുടുംബത്തും ഗ്രാമപഞ്ചായത്ത് എന്നും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിട്ട്.
1: അപ്പോൾ ഈ വിത്തുകളൊക്കെ എങ്ങനെ ശേഖരിക്കുന്നത്?
2: വിത്തുകൾ മിക്കവാറും ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് ചെയ്തു വരുന്നത്. ഈ പറഞ്ഞ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് വിത്ത് ചെയ്താലേ നമുക്ക് പിന്നെ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും.
1: വളങ്ങളൊക്കെ
2: കൂടുതലും പൂർണ്ണമായിട്ടും ഒരു 80% ജൈവവളം തന്നെയാണ്, ഒരു 20% രാസവളമായിട്ട് ചേർത്തിട്ട് തന്നെ.
1: ഇപ്പോഴേ നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വന്യജീവികളുടെ ആക്രമണം കൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് വരാൻ പറ്റുന്നില്ല, നഷ്ടമാണ് എന്നൊക്കെയാണ്. ഇവിടെ എങ്ങനെയാണ്, ഈ പ്രദേശത്തൊക്കെ എങ്ങനെയാണ്?
2: അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഒരു കർഷകനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ ഒരു ആശങ്കകൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം പിന്നെ വന്യമൃഗ ശല്യങ്ങളാണ്. അതിലെ വന്യമൃഗ ശല്യങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ നമ്മൾ ഈ മേഖലയിൽ ഉണ്ടെങ്കിലും അതിനെ സ്വയം കൃഷിക്കാർ തന്നെയാണ് നേരിട്ട് പ്രതിരോധിച്ചു വരുന്നത്. ഈ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടും തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടും വന്യമൃഗ ശല്യത്തെ തടസ്സപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശല്യങ്ങൾ ഒറ്റപ്പെട്ട നിലയിൽ ഉണ്ട്. നല്ല കാര്യമായ രീതിയിൽ ഈ വയൽ പച്ചക്കറി മേഖലയ്ക്ക് അത് കാര്യമായ മേഖലയിൽ പിന്നെ വന്യമൃഗ ശല്യം ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല.
1: അപ്പോൾ ഇനി വരാൻ പോകുന്നത് വേനൽക്കാലമാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടെയുള്ള വെള്ളത്തിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? വറ്റാറുള്ള സ്ഥലമാണോ അതോ കൂടുതൽ വെള്ളം ഉണ്ടാവാറുണ്ടോ?
2: അതാണ് ഏറ്റവും നമ്മൾ കുറുമാത്തൂർ ഗ്രാമ പഞ്ചായത്തിനെ സംബന്ധിച്ച് കുറുമാത്തൂർ പഞ്ചായത്തിന്റെ നെടുകെ കൂടെ പോകുന്ന വലിയൊരു പുഴയുണ്ട്. കാലിക്കടവ് മുതൽ കുറ്റിക്കോൾ പുഴ വരെ പോകുന്ന ഒരു പുഴ. ആ പുഴ നമ്മുടെ ഈ പ്രദേശത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ പുഴയിൽ 14 തടയണകളുണ്ട്. ആ 14 തടയണകളിൽ ഒരു തടയണ നമുക്കും ഈ നമ്മുടെ ഇതിന്റെ ഭാഗമായിട്ട് മുയ്യത്തുമുണ്ട്. അവിടെ ഒരു മൈനർ ഇറിഗേഷൻ 1957 ആദ്യത്തെ ഗവൺമെന്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ആ പദ്ധതി ഇന്നും ആ മൈനർ ഇറിഗേഷൻ പ്രവർത്തനം ഇന്നും നമ്മുടെ ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് ആ ഈ പുഴയിൽ നിന്ന് തടയണ കെട്ടി വെള്ളം സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്ന് മൈനർ ഇറിഗേഷൻ വഴി പ്രത്യേക കനാല് കൂടെ വെള്ളം ഈ മേഖല ഈ വേനൽക്കാലത്ത് കൃഷിക്കാർക്ക്
1: എത്തിച്ചു കൊടുക്കുന്നുണ്ട്.
2: വലിയൊരു കാര്യമാണത്.
1: ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വേനൽക്കാലത്ത് കൃഷി വരണ്ട ഭൂമിയായിട്ടാണ് കാണുന്നത്
2: വെള്ളത്തിനാ. അതും അതോടുകൂടെ പിന്നെ നമ്മള് പിന്നെ ചില ആളുകൾക്ക് കിണർ കുത്തിയിട്ട് അതുപോലെ തന്നെ കുഴികൾ വലിയ
1: പാടത്ത് തന്നെ
2: കുഴികളുണ്ട്, വലിയ കുഴികളുണ്ട്, കിണറുകൾ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ തടയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ തടയാണ് 14 തടയണ ഉണ്ടായതുകൊണ്ട് അത് 1.5 കിലോമീറ്റർ ഇടപെട്ടിട്ടാണ് തടയണ ഈ പുഴയിൽ. ആ തടയണന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ എല്ലാ സമയത്തും നമ്മുടെ എല്ലാ മേഖലകളും ജലത്തിന് യാതൊരു പ്രയാസമില്ല. എല്ലാ കിണറുകളിലും വെള്ളം ഇഷ്ടംപോലെ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അതുകൊണ്ട് എവിടെ കുഴി കുത്തിയാലും വയലിൽ എവിടെ ചെറിയൊരു കുഴി കുത്തിയാലും അവിടെ വെള്ളമുണ്ട്, ഈ കനാലിലെ വെള്ളമുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ജലത്തിന് യാതൊരു പ്രയാസം വേനൽക്കാലത്ത് പ്രയാസം ഉണ്ടാകാറില്ല. കൃഷിക്കാർക്കെ സംബന്ധിച്ചിട്ട് ഈ കൃഷിൻ്റെ വലിയൊരു നേട്ടം, ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഈ പറയുന്ന ജലത്തിൻ്റെ ലഭ്യത തന്നെയാണ്.
1: അതുകൊണ്ട് നമുക്ക് കൃഷിയിലേക്ക് എല്ലാവർക്കും ഇറങ്ങാനുള്ള വ്യഗ്രത ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് സന്തോഷം ഒത്തിരി നേരം സംസാരിച്ചതില്. ഇതൊക്കെ ഇനി പുതുതലമുറയോട് എന്താണ് പറയാനുള്ളത്?
2: പുതുതലമുറ ഈ രംഗത്തേക്ക് വരണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ന് എല്ലാവരും വലിയ എഡ്യൂക്കേഷൻ രംഗത്ത് വലിയ മുന്നേറ്റമാണ്. കേരളത്തിനകത്ത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ്. പക്ഷെ ആ കുതിച്ചുചാട്ടത്തിന് ആൾക്കായിട്ട് പിന്നെ അവർക്കൊരു അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു തൊഴിൽ കൊടുക്കുക എന്ന ജോലി കൊടുക്കുക എന്ന് പറയുന്നത് സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇനിയുള്ള മേഖല അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുന്നത് ഇത്ര മേഖലയും കൂടെ കണ്ടുപിടിച്ചേ പറ്റും. ഐ ടി മേഖലയിലും മറ്റു മേഖലയിലും പോകുന്നത് പോലെ തന്നെ കാർഷിക മേഖലയിലേക്കും ഒരു വലിയ നിലയിലേക്ക് ശ്രദ്ധ തിരിച്ചേ പറ്റും. വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകം നമുക്ക് സർക്കാർ തന്നെ പിന്നെ പാഠപുസ്തകങ്ങളിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഇതൊരു വലിയൊരു ഐച്ഛിക പദ്ധതിയായിട്ട് കാർഷിക മേഖലയിൽ ഊന്നൽ കൊടുക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടാകും.

എല്ലാരുമല്ലെങ്കിലും ചില കർഷകരെങ്കിലും വിളവർദ്ധന കുറവാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. വിളവർദ്ധനയ്ക്ക് ഇന്ന് വാം ഉപയോഗിച്ചു വരുന്നുണ്ട്. മണ്ണിൽ ധാരാളമായി കാണുന്ന ഫോസ്ഫേറ്റുകളെ ലയിപ്പിക്കാൻ കഴിവുള്ള കുമിളാണ് വാം എന്ന് പറയപ്പെടുന്നത്. മുഴുവനായും പറഞ്ഞാൽ വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതലടങ്ങിയ പ്രാഥമിക മൂലകമാണ് ഫോസ്ഫറസ്. മണ്ണിൽ ധാരാളമുണ്ടെങ്കിലും അത് ഫോസ്ഫേറ്റുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നതിനാൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ചെടികൾക്ക് ലഭ്യമാകുന്നുള്ളൂ. എന്നാൽ ഒരു ചെടിയുടെ ഊർജത്തിന്റെ മുഴുവൻ സ്രോതസ്സും ഫോസ്ഫറസ് ആയതുകൊണ്ട് കോശങ്ങളുടെ വളർച്ചയ്ക്കും വർധനയ്ക്കും പുഷ്പിക്കാനും വിത്തുണ്ടാകാനും ഈ പ്രാഥമിക മൂലകം കൂടിയേ തീരൂ. മണ്ണിൽ ധാരാളമായി കാണുന്ന ഫോസ്ഫേറ്റുകളെ ലയിപ്പിക്കാൻ കഴിവുള്ള കുമിളാണ് വാം എന്ന് ചുരുക്കത്തിൽ അറിയപ്പെടുന്ന വെസിക്കുലാർ ആർബസ്കുലാർ മൈക്കോറൈസ. ഫോസ്ഫറസിന്റെ ലഭ്യത കൂട്ടുന്നതിനോടൊപ്പം പ്രതികൂല കാലാവസ്ഥയെയും രോഗാണുക്കളെയും ചെറുക്കുന്നതിനുള്ള കഴിവും വാം ചെടികൾക്ക് പ്രദാനം ചെയ്യുന്നു. ഇത് സസ്യങ്ങളുടെ വേരുകളോട് ചേർന്ന് മാത്രമേ പ്രവർത്തന നിരതമാവുകയുള്ളൂ. വിത്തിൽ പുരട്ടിയും തവാരണകളിൽ കൂടിയും കമ്പോസ്റ്റിൽ ചേർത്തും ഉപയോഗിക്കാം. നെല്ലറയിൽ വിത്തുപാകുമ്പോൾ ചേർത്തുകൊടുത്താൽ തവാരണയിൽ നിന്നും തൈകൾ പറിച്ചു നടുമ്പോൾ

0: അവയുടെ വേരുകളിൽ കൂടി മൈക്കോറൈസ കൃഷിയുടെ മുഴുവൻ വ്യാപിക്കും. നേരിട്ട് വിത്തുപാകി വളർത്തുന്ന പച്ചക്കറികളിൽ വിത്തുപാകുന്നതിനോടൊപ്പം കുഴിയൊന്നിന് 20 ഗ്രാം മൈക്കോറൈസയും ചേർത്ത് കൊടുക്കാം. മൈക്കോറൈസ എന്ന വേരിലെ ഫംഗസ് ചേർത്ത് കൃഷി ചെയ്താൽ മരച്ചീനിയിൽ 20% വരെ വിളവർദ്ധനവ് ഉറപ്പിക്കാം. വേരിനകത്ത് പരസ്പര സഹകരണത്തോടെയാണ് മൈക്കോറൈസയുടെ വാസം. ഗ്രീക്ക് പദമായ മൈക്കോറൈസ എന്നാൽ വേരിൽ ജീവിക്കുന്ന കുമിൾ അഥവാ ഫംഗസ് എന്നാണ്. അന്നജത്തിനായി ചെടികളെ ആശ്രയിക്കുന്ന മൈക്കോറൈസ ധാരാളം പോഷകമൂലകങ്ങൾ തിരിച്ചു നൽകിയാണ് സഹവാസത്തിലേർപ്പെടുന്നത്. ഇവ മണ്ണിലെ ഫോസ്ഫറസിന്റെയും സൂക്ഷ്മ മൂലകങ്ങളുടെയും ലഭ്യത കൂട്ടുകയും ജലലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യും. മൈക്കോറൈസയുടെ തന്തുക്കൾ വേരുകളെ അപേക്ഷിച്ച് നേർത്തതായതിനാൽ ജലവും മൂലകങ്ങളും വലിച്ചെടുക്കുന്നതിനുള്ള പ്രതലവും കൂടുന്നു. ഇലയിൽ പ്രകാശസംശ്ലേഷണം വഴി പാകം ചെയ്ത അന്നജം വേരിലേക്ക് നീക്കുന്നു. ഇതിന്റെ ഫലമായി വേരു വളർച്ച വർദ്ധിക്കും. മരച്ചീനിയിൽ കിഴങ്ങുകളുടെ എണ്ണവും വലിപ്പവും കൂട്ടാൻ മൈക്കോറൈസയ്ക്ക് കഴിയും. തണ്ടു മുറിച്ചു നട്ടു വളർത്തുന്ന മരച്ചീനി ഉൾപ്പെടെയുള്ള കിഴങ്ങുവർഗ വിളകളിൽ 5 ഗ്രാം മൈക്കോറൈസയാണ് തണ്ടിൽ പുരട്ടേണ്ടത്. മൈക്കോറൈസ ഉപയോഗിച്ചപ്പോൾ 2 ടൺ അധിക വിളവ് 1 ഏക്കറിൽ നിന്ന് ലഭിച്ചതായി മരച്ചീനി കർഷകർ പറയുന്നുണ്ട്. പ്രതിവർഷം 100 ടൺ ജീവാണുവളം ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ നാട്ടിൽ ശരിയായ രീതിയിൽ പ്രയോഗിക്കുകയാണെങ്കിൽ മണ്ണിന്റെ വളക്കൂറും ഉൽപ്പാദനക്ഷമതയും ഗുണമേന്മയും ഒപ്പം വിളവർദ്ധനയും ഉറപ്പിക്കാം. ജൈവകൃഷിയിൽ മികച്ച വിത്തനങ്ങൾ നല്ല പരിതസ്ഥിതിയിൽ നട്ട് മുളപ്പിച്ച് പരിപാലിച്ചാൽ മാത്രമേ ചെടികൾക്ക് ആരോഗ്യവും മികച്ച വിളവും ലഭിക്കുകയുള്ളൂ. ഓരോ വിത്തും മുളയ്ക്കുന്നതും അത് സമൃദ്ധമായി വളരുന്നതും മികച്ച വിളവ് പ്രദാനം ചെയ്യുന്നതും നടീലിന്റെയും തൈപരിചരണത്തിന്റെയും രീതിയുടെ മികവനുസരിച്ചാണ്. വിത്ത് മുളപ്പിക്കാനും തൈകൾ നടാനും കർഷകർ ഒരുക്കുന്ന ജൈവ പരിതസ്ഥിതിയും ഇതിനെ സ്വാധീനിക്കുന്നു. ജൈവ കൃഷിരീതിയിൽ മികച്ച വിത്തനങ്ങൾ നല്ല പരിതസ്ഥിതിയിൽ നട്ട് മുളപ്പിച്ച് പരിപാലിച്ചാലേ ചെടികൾക്ക് ആരോഗ്യവും മികച്ച വിളവും ലഭിക്കുകയുള്ളൂ. ജൈവകൃഷിയിൽ തടമുരിക്കലും നിലമുരിക്കലും വാരംകോരലുമെല്ലാം അതിപ്രാധാന്യമർഹിക്കുന്നു. നിശ്ചിത അളവിലും നീർവാർച്ചയിലുമുള്ള തടങ്ങളാണ് ഒരുക്കേണ്ടത്. പയർ, വെണ്ട, ചീര, തക്കാളി, വഴുതന എന്നിവയുടെ കൃഷിക്ക് നീളത്തിൽ 2 അടി വീതിയിലും 1 അടി ഉയരത്തിലുമുള്ള തടങ്ങളാണ് ഉത്തമം. മണ്ണ് കിളച്ച് പൊടിയാക്കി അതിൽ അടിവളം, വെണ്ണീർ എന്നിവ ചേർത്തൊരുക്കിയ മണ്ണാണ് തടമാക്കേണ്ടത്. പയറുപോലെ വള്ളിയായി പടരുന്ന തൈകൾ നട്ട് പരിചരിക്കുമ്പോൾ അത് പടർന്നു കയറാനുള്ള സൗകര്യം കൂടി നാം കാണണം. തക്കാളി, വഴുതന എന്നിങ്ങനെ താങ്ങുകൊടുക്കേണ്ട ഇനങ്ങൾക്ക് അതിനുള്ള സ്ഥലസൗകര്യം വാരങ്ങൾക്കിടയിൽ വേണ്ടത് അത്യാവശ്യമാണ്. 2 വാരങ്ങൾക്കിടയിൽ നടക്കാനും ജലസേചനത്തിനും കളപറിക്കാനും വളം നൽകാനുമുള്ള വഴിസൗകര്യം വേണം. വെണ്ട, വഴുതന പോലുള്ള പച്ചക്കറികൾ നടുമ്പോൾ ഇലകൾ തമ്മിൽ കോർത്തു പോവാത തരത്തിലുള്ള അകലം തൈകൾ തമ്മിൽ പാലിക്കണം. പയറിന്റെ തൈകൾ തമ്മിലും തടത്തിൽ കുറഞ്ഞത് 2 അടിയെങ്കിലും അകലം ആവശ്യമാണ്. ക്യാബേജ്, കോളിഫ്ലവർ എന്നിവയ്ക്ക് 3 അടി വീതിയിലും 1 അടി ഉയരത്തിലുമുള്ള നീളൻ തടങ്ങളെടുക്കാം. ഇതിൽ വീതിഭാഗത്തിന്റെ 2 അറ്റത്തും ഓരോ ചെടി വീതം നിരനിരയായി നട്ട് പരിചരിക്കാം. തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്ന വിത്തുകൾക്ക് തവാരണി ഒരുക്കുന്നതിലും ശ്രദ്ധ വേണം. അധികമാഴത്തിൽ വിത്താഴ്ത്തേണ്ടാത്തവയാണ് സാധാരണ നാം തവാരണകളിൽ മുളപ്പിക്കാറ്. ചീര, തക്കാളി, വഴുതന എന്നിവയും ക്യാബേജ്, കോളിഫ്ലവർ, മുളക് എന്നിവയും ഇങ്ങനെ തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്നവയാണ്. നന്നായി വെയിലേൽക്കുന്ന സ്ഥലത്താണ് തവാരണി ഒരുക്കേണ്ടത്. കൃഷിഭൂമിയിൽ നിന്ന് അല്പം ഉയരത്തിലാണ് ഇതിന് മണ്ണ് കൂട്ടേണ്ടത്. തടം കൂട്ടിയതിനു ശേഷം അതിന്റെ മുകൾ ഭാഗത്തെ മണ്ണ് നന്നായി പൊടിയാക്കിയെടുക്കണം. ചീര, തക്കാളി മുതലായവയുടെ വിത്തുകൾ ചെറുതായതിനാൽ മുളച്ചു പൊന്തുവാൻ പൊടിമണ്ണ് അത്യാവശ്യമാണ്. ഇങ്ങനെ പൊടിയാക്കിയ മണ്ണിലേക്ക് ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് എന്നിവ ചേർക്കാം. നന്നായി നനച്ചതിനു ശേഷം അതിനു മുകളിലാണ് ചെറിയ വിത്തുകൾ വിതറേണ്ടത്. ഇവ വിതറുന്നതിനു മുൻപ് കുറച്ച് സ്യൂഡോമോണാസ് പൊടിയുമായി കൂട്ടിക്കലർത്താം. കുറച്ച് മഞ്ഞൾപ്പൊടിയുമായി കൂട്ടിക്കലർത്തുന്നത് ഉറുമ്പ്, ചിതൽ എന്നിവ വിത്ത് കൊണ്ടുപോകുന്നത് തടയും. കുറച്ച് റവ, അതായത് വിത്തിന്റെ 3 ഇരട്ടിയിലധികം വിത്തുമായി കൂട്ടിക്കലർത്തി വിതറിയാൽ അത് മുഴുവൻ ഉറുമ്പ് കൊണ്ടുപോയതിനു ശേഷമേ വിത്തിനെ തൊടുള്ളൂ. ആ സമയം കൊണ്ട് വിത്തിന് മുള പൊട്ടും. അങ്ങനെയും വിത്തിനെ രക്ഷിച്ചെടുത്ത് മുളപ്പിക്കാം. തവാരണകളിൽ മുളപ്പിച്ചെടുക്കുന്ന തൈകൾ 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞ ശേഷം മാത്രമേ തടത്തിലേക്ക് പറിച്ചു നടാവൂ. അത് വൈകുന്നേരങ്ങളിൽ മാത്രമേ മാറി നടാൻ പാടുള്ളൂ. നല്ല വെയിലേൽക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ വാട്ടം കുത്തുകയെന്നൊരു പരമ്പരാഗത രീതിയുണ്ട്. വലിയ ഇലകൾ പറിച്ചെടുത്ത് പുതുതായി നട്ട ചെടിക്ക് വെയിലേൽക്കാതെ കുത്തിക്കൊടുക്കുന്നതാണിത്. പറിച്ച് മാറ്റി നടുന്നതിനു മുൻപ് 5 ഗ്രാം സ്യൂഡോമോണാസ് കലക്കിയ ലായനിയിൽ ചെടിയുടെ വേരുകൾ മുക്കുന്നത് വേഗം വേരുപിടിക്കാനും വളർച്ചയ്ക്കും സഹായിക്കും. ചീര, തക്കാളി, വഴുതിന, ക്യാബേജ്, കോളിഫ്ലവർ, മുളക് എന്നിവയുടെ വേരുകൾ ലായനിയിൽ മുക്കാം. നല്ല നീർവാർച്ചയുള്ള വെയിൽ ലഭിക്കുന്ന തടത്തിലേക്കാണ് തൈകൾ മാറ്റി നടേണ്ടത്. ദിവസം രണ്ടു നേരം ചെറുതായി നനച്ചു കൊടുത്താൽ വേഗം വേരുപിടിക്കും. വേരുപിടിച്ചാൽ ഗോമൂത്രം 1/10 നേർപ്പിച്ച് ചെടിക്ക് നൽകാം. വിത്ത് മുളപ്പിക്കാൻ വിതറിയാലും ഈർപ്പം നിലനിർത്തണം. വിത്ത് വിതറിയ തവാരണയിൽ പതുക്കെ കുടഞ്ഞോ മണ്ണിനെ മുട്ടിച്ചൊഴിച്ചോ ആണ് നനയ്ക്കേണ്ടത്. വേഗത്തിലും ശക്തിയിലും വെള്ളമൊഴിച്ചാൽ തവാരണകളിൽ മുളപൊട്ടുന്ന മുളകൾ നശിച്ചു പോകും. പടവലം, കൈപ്പക്ക, ചുരങ്ങ എന്നിങ്ങനെ പന്തലുകെട്ടി വളർത്തേണ്ട ഇനങ്ങളും തടത്തിൽ മുളപ്പിക്കാം. തടത്തിൽ പരമാവധി 4 തൈകൾ മാത്രം നട്ട് പരിചരിച്ചാൽ മതി. വിത്ത് നടുന്നതിനു മുൻപ് സ്യൂഡോമോണാസ് പൊടി കൊണ്ട് പരിചരിക്കാം. വിത്ത് നട്ടതിനു ശേഷം ഈർപ്പം നിലനിർത്താൻ രാവിലെയും വൈകിട്ടും തുള്ളിനന നടത്താം. തടത്തിൽ വെള്ളം കെട്ടി നിന്നാൽ വിത്ത് ചീഞ്ഞു പോകും. വിത്ത് മുളച്ച് 3 ഇല പൂർണമായും വിരിഞ്ഞാൽ മാത്രമേ ജൈവവളങ്ങൾ വലിയ തോതിൽ ചേർക്കാവൂ. അതുവരെ ഗോമൂത്രം, സ്ലറി എന്നിവ 1/10 നിർപ്പിച്ച് തൈകൾ കൊഴിക്കാം. തൈകളുടെ ചുറ്റുപാടുമാണ് ഒഴിക്കേണ്ടത്. നേരെ ചുവട്ടിലൊഴിച്ചാൽ വേരിളകി തൈ ഉണങ്ങാനിടയാകും. ചെറിയ തൈകളെ കോഴികളും മറ്റു ജീവികളും നശിപ്പിക്കുന്നത് തടയാൻ കുലച്ചിൽ, ഓല എന്നിവ തടത്തിനു ചുറ്റും വെച്ച് സംരക്ഷണം നൽകാം. മത്തൻ, ഇളവൻ, വെള്ളരി എന്നിവയ്ക്ക് തടമെടുക്കുമ്പോഴും സൂക്ഷിക്കണം. നല്ല നീർവാർച്ചയുള്ള സ്ഥലമാണെങ്കിൽ കൃഷിസ്ഥലത്ത് താഴ്ത്തി തടമെടുക്കാം. എളുപ്പം വെള്ളം കെട്ടി നിൽക്കുന്ന ഇടങ്ങളിൽ 1 ഉയർത്തി വാരം കോരി തടമുണ്ടാക്കാം. തടമൊരുക്കിയതിനു ശേഷം വിത്ത് തുണിയിൽ കെട്ടി ചാണകവെള്ളത്തിൽ പുതർത്തുവെച്ച് ചെറുതായി മുള പൊട്ടുമ്പോൾ നടുന്നതാണ് പരമ്പരാഗത രീതി. അങ്ങനെ നടുമ്പോൾ നമുക്ക് വിത്ത് നഷ്ടമാവാതെ സംരക്ഷിക്കാം. വിത്ത് നടുമ്പോൾ വൈകുന്നേരം തിരഞ്ഞെടുക്കാവുന്നതാണ്. നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമാണെങ്കിൽ രാവിലെ നട്ടാൽ ഉച്ചവെയിലിൽ വേരിന്റെ ഭാഗം വാടിക്കരിഞ്ഞ് തൈ പിടിക്കാതെ പോകും. ഇവയും തടത്തിൽ 4 കൂടുതൽ നടാൻ പാടില്ല. അധികമുള്ളതിൽ കരുത്തില്ലാത്തതിനെ പറിച്ചുമാറ്റി വേറെ തടത്തിൽ നടാവുന്നതാണ്. 4 ഇല വിരിയുന്നതുവരെ ഇവയ്ക്കും മുള്ളുകൊണ്ടോ ഓലമടൽ കൊണ്ടോ സംരക്ഷണം നൽകണം. ചില കർഷകർ വെണ്ടയും പയറും ഇങ്ങനെ മുളപ്പിച്ച് നടാറുണ്ട്. പോട്ടിംഗ് മിശ്രിതം നിറച്ച ട്രേകളിലും പ്ലാസ്റ്റിക് കവറുകളിലും വിത്തുകൾ നട്ട് മുളപ്പിച്ച് മാറ്റി നടുന്ന പതിവുണ്ട്. അവ 3 വന്നതിനു ശേഷമേ മാറ്റി നടാവുള്ളൂ. ഇങ്ങനെ നടുമ്പോൾ പുതിയ മണ്ണിൽ വേരുപിടിച്ചു വരുന്നതുവരെ തൈകൾ ശേഷിക്കുറവ് കാണിക്കാറുണ്ട്. എന്തായാലും വിത്തുകളിൽ നിന്ന് പരമാവധി എണ്ണത്തിനെ സംരക്ഷിച്ച് മുളപ്പിക്കുകയും അവയെ തൈകളാക്കി വളർത്തി പരിപോഷിപ്പിക്കുകയുമാണ് ഉത്തമ കർഷകന്റെ കടമ. അതിന് ക്ഷമയും ശ്രദ്ധയും കഠിനാധ്വാനവും കൂടിയേ കഴിയുള്ളൂ. പുതിയ പുതിയ കർഷകരുടെ അനുഭവങ്ങളും കാർഷിക വിശേഷങ്ങളും അടുത്ത ദിവസം ഹരിത സമൃദ്ധിയിലൂടെ തുടർന്ന് കേൾക്കാം.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
1: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി യു എയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ ഇ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. യു ഡി എഫ് നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ് യു ജി പുനഃപരീക്ഷ ജൂൺ 21. എസ് എസ് എൽ സി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം മെയ് 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലൻഡ് ഓപ്പൺ

0: ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സ്വാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സിക്കിം സന്ദർശിക്കും. ഉപരാഷ്ട്രപതിയായി സ്ഥാനമേറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സിക്കിം സന്ദർശനമാണിത്. സന്ദർശനവേളയിൽ ഗാംഗ്ടോക്കിലെത്തുന്ന സിക്കിമിന്റെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് തുടക്കമായി. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി ഇന്ന് UAE യിലെത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റിനെ അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ ഔദ്യോഗികമായി സ്വീകരിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുകയും ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം എന്നീ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. UAE യിൽ അടുത്തിടെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. നിലവിലെ ആഗോള സംഘർഷങ്ങൾക്കിടയിൽ ചർച്ചകളും നയതന്ത്രവുമാണ് പോംവഴിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: पूरे विश्व पर दिखाई दे रहा है. भारत ने हमेशा समस्याओं के समाधान के लिए डायलॉग और डिप्लोमेसी पर प्राथमिकता दी है. होर्मुज को फ्री, ओपन और सेफ बनाए रखना ये हमारी सबसे बड़ी प्राथमिकता है.
1: പ്രതിരോധ പങ്കാളിത്തത്തിനായുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം സംബന്ധിച്ച ധാരണാപത്രവും ഇരുവരും കൈമാറി. ഇന്ത്യയിൽ കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനുള്ള ക്ലസ്റ്റർ സ്ഥാപിക്കാനും ധാരണയായി. കൂടാതെ ഇന്ത്യയിൽ $5 ബില്യൺ നിക്ഷേപത്തിന് UAE സന്നദ്ധത അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. പശ്ചിമേഷ്യയിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് ഇന്ത്യയ്ക്ക് പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉഗാണ്ട, മലേഷ്യ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. കൃഷി, കാലാവസ്ഥ, പരിസ്ഥിതി, ഊർജ്ജം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള വിദേശകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയെ എല്ലാ ബ്രിക്സ് അംഗങ്ങളും പങ്കാളിത്ത രാജ്യങ്ങളും അഭിനന്ദിച്ചതായും കൂടുതൽ സഹകരണത്തിന് പിന്തുണ നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: These meetings covered areas such as agriculture, climate, environment, energy, health, ICT, science and technology, labor, tourism, youth affairs, disaster risk reduction, industry and finance. All the BRICS members and partner countries were very appreciative and supportive of India's chairship priorities on the theme building for resilience, innovation, cooperation and sustainability.
0: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. BD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ BD സതീശൻ ഗവർണറെ സന്ദർശിച്ച് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറി. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെ നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയന്റെ വസതിയിലും BD സതീശൻ ഇന്ന് സന്ദർശനം നടത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക. കേരളത്തിൽ SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07 ആണ് വിജയശതമാനം. 30,514 കുട്ടികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻ വർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ലയും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തിന് പിന്തുണയുമായി സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗുകൾ, വർക്ക് ഫ്രം ഹോം എന്നിവ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ജഡ്ജിമാർ കാർ പോളിംഗ് ക്രമീകരണങ്ങൾക്ക് തീരുമാനിച്ചതായും സുപ്രീംകോടതി പറഞ്ഞു. രജിസ്ട്രിയിലെ ജീവനക്കാരിൽ 50% പേർക്ക് ആഴ്ചയിൽ 2 ദിവസം വർക്ക് ഫ്രം ഹോം അനുവദിക്കാനും കോടതി തീരുമാനിച്ചു. പുതിയ പ്രതിരോധ പദ്ധതികൾ ദേശീയ സുരക്ഷയും രാജ്യത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ആന്ധ്രാപ്രദേശിലെ പുട്ടപ്പർത്തിയിൽ പുതിയ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് പ്രോഗ്രാം കേന്ദ്രത്തിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം.
5: ഫ്യൂസ് ജോ ഹോതാ ഹൈ വ കിസി ഭീ ഗോളാ ബാരൂദ് കാ സബ്സേ യഹ് ഇംപോർട്ടന്റ് ഹിസ്സ ഹോതാ ഹൈ ചാഹേ ആർട്ടിലറി ഷെൽ ഹോ ബോംബ് ഹോ യാ കോയി ഭീ യുദ്ധ സാമഗ്രി ഹോ ബിനാ ഭരോസേമന്ദ് ഇലക്ട്രിക് ഫ്യൂസ് കെ സബ് ബേകാർ ഹൈ. യഹാ ബന്നെ വാലേ അത്യാധുനിക് ഫ്യൂജ് ഹമാരി സേനാവോ കോ താക്കത് ദേംഗേ ഓർ യഹ പ്രോജക്ട് ഹമാരി അമ്മ്യൂണിഷൻ മാനുഫാക്ചറിംഗ് മേ സെൽഫ് റിലയൻസ് ആത്മനിർഭർതാ കാ ഏക് നയാ ചാപ്റ്റർ ജോഡേഗാ.
0: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. അടുത്ത 2-3 ദിവസങ്ങളിൽ ആൻഡമാൻ നിക്കോബാർ, വടക്കുകിഴക്കൻ ഇന്ത്യ, കേരളം, മാഹി, കർണാടക, പശ്ചിമബംഗാൾ, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, അസം, മേഘാലയ, ബീഹാർ, ഛത്തീസ്ഗഡ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ബാങ്കോക്കിൽ നടക്കുന്ന തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ജപ്പാനെ നേരിട്ടുള്ള ഗെയിമുകൾക്കാണ് ഇന്ത്യൻ സഖ്യം പരാജയപ്പെടുത്തിയത്. അതേസമയം വനിതാ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ PV സിന്ധു ജപ്പാൻ താരത്തോട് പരാജയപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി UAEയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സുരക്ഷിതമായ യാത്രയ്ക്ക് ഇന്ത്യയുടെ പിന്തുണയറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ പുരോഗമിക്കുന്നു. UDF നേതൃയോഗം നാളെ വീണ്ടും ചേരും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ഹിയറിംഗുകൾ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. നീറ്റ്, UG പുനഃപരീക്ഷ June 21. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. തായ്ലന്റ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിരെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ന് സർഗജാലകത്തിലൂടെ നമുക്ക് കേൾക്കാം കെ ഭാസ്കരൻ മാസ്റ്ററുടെ മേലേരി എന്ന കഥാസമാഹാരത്തിലെ തടവറ എന്ന കഥയുടെ ആദ്യ ഭാഗം. അവതരിപ്പിക്കുന്നു രാമകൃഷ്ണൻ പഴശ്ശി.
1: ആ വലിയ വീടിന്റെ വിശാലമായ പൂമുഖത്ത് സെറ്റിയും തുണികൊണ്ട് പൊതിഞ്ഞ ഇരിപ്പിടങ്ങളും ധാരാളമുണ്ടെങ്കിലും നാരായണൻ നമ്പ്യാരുടെ മണിക്കൂറുകൾ നീണ്ട ഇരിപ്പ് മുറ്റത്തുനിന്ന് കോലായിലേക്കുള്ള ചവിട്ടുപടിയിലാണ്. ഇടത് കൈ കോലായിലൂന്നി ഇരു കൈകളും പിണച്ച് മുറ്റത്തേക്ക് നീട്ടി ദേഹം അല്പമൊന്ന് പൂമുഖത്തേക്ക് ചാഞ്ഞാണ് ആ ചിന്താധനൻ്റെ ഇരിപ്പ്. അരികത്ത് തൻ്റെ പതിവ് ചായ തണുത്തു മരവിച്ച് പിണങ്ങിയിരിപ്പുണ്ട്. വിലാസിന് ടീച്ചർ അടുത്തു വന്ന് ഇരുത്തം മതിയാക്കാറായില്ലേ, ചായ തണുത്തല്ലോ, എഴുന്നേൽക്കരുതോ, കുളിക്കുന്നില്ലേ എന്നെല്ലാം ചോദിച്ചു. രണ്ടുപേരും മകളെയും കൂട്ടി ബാംഗ്ലൂരിൽ നിന്ന് രാവിലെയാണ് എത്തിയത്. അവളെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് എന്ന ന്യായം പറഞ്ഞാണ് കൂട്ടിക്കൊണ്ടുവന്നത്. ബാംഗ്ലൂരിലുള്ള ബന്ധുവാണ്, അവിടെ നിർത്തുന്നത് അപകടമാണ് എന്നറിയിച്ചത്. ഒരു ക്രിസ്ത്യാനി ചെക്കനുമായി അവൾ ഒരു ചുറ്റിക്കളി തുടങ്ങിയിട്ടുണ്ടത്രേ. പാർക്കിലും റെസ്റ്റോറൻറ്റിലും അവനോടൊത്ത് പലവട്ടം ഉല്ലസിച്ച് കറങ്ങി നടക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്രേ. വീട്ടിലെത്തി മനസ്സൊന്ന് മയപ്പെടുത്തി അവളോട് രണ്ടുപേരും സംസാരിച്ചു തുടങ്ങി. നീലിമേ, നിന്നെ വിവാഹം ചെയ്തേക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു.
2: എനിക്കിപ്പോൾ വിവാഹം വേണ്ട.
1: അതെന്താ, നിന്നോടല്ലേ ചോദിച്ചത്, ഉത്തരവില്ലാത്തതെന്താ?
2: മോളെ, നിന്റെ അച്ഛനല്ലേ ചോദിക്കുന്നത്, സമാധാനം പറയാതിരുന്നാൽ എങ്ങനെയാ?
1: അച്ഛനമ്മമാരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരമല്ലല്ലോ അവൾക്കുള്ളത്. മുനകൂർപ്പിച്ച ചോദ്യശരങ്ങളാൽ വളഞ്ഞു നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും ആശങ്കകളുടെ ആകുലതകളാൽ വീർപ്പുമുട്ടിയ മുഖങ്ങളിലേക്ക് അവൾ കണ്ണയച്ചു. നാളിതുവരെ സ്നേഹവാത്സല്യത്തിൻ്റെ മധുരിമ മാത്രം കണ്ട് പരിചയിച്ച ആ കണ്ണുകളെ നേരിടാനാവാതെ തലയണയിലേക്ക് നീലിമ വീണ്ടും മുഖം പൂഴ്ത്തി. മകളുടെ അവസ്ഥ അമ്മയുടെ മനസ്സിൽ നൊമ്പരം കൊണ്ടൊരു ചിതൽപ്പുറ്റിന് രൂപം കൊടുത്തു. തൊണ്ടയിൽ ഉരുണ്ടുകൂടിയ ഗദ്ഗദം മുരടനക്കി ഒളിപ്പിച്ച് ടീച്ചർ മകളുടെ അടുത്തിരുന്നു. അവളുടെ പുറത്തും കുനുകുനെ ചിന്നി ഉയർന്നു നിൽക്കുന്ന മനോഹരമായ മുടിക്കുലയുടെ ഇടയിലും വിരലോടിച്ച് മകളുടെ ഹൃദയഭാരം ലഘൂകരിക്കാൻ സഹായിച്ചു. കഠിനകഠോര ഹൃദയനെന്ന് നാട്ടുകാർ പക്ഷം മറന്ന് മുദ്ര ചാർത്തി അവരോധിതനായ നമ്പ്യാർ ഒരു നിമിഷം പുറത്തുപോയി മൂക്കുചീറ്റി മുഖം തുടച്ച് തിരിച്ചു വന്നു. അന്തരീക്ഷത്തിൻ്റെ താപനിലയുടെ സൂചിക താഴോട്ട് വന്നെന്ന് കണ്ട ടീച്ചർ നീലിമയുടെ മുഖത്തോട് മുഖം ചേർത്ത് ചോദിച്ചു,
2: മോളെ എന്താ നിന്റെ മനസ്സിൽ?
1: ഞങ്ങൾക്ക് ആണായും പെണ്ണായും നീയൊരുത്തിയേ ഉള്ളൂ എന്ന് നിനക്കറിയാലോ. ആ അച്ഛനോടും അമ്മയോടും എന്താ നിന്റെ മനസ്സിലിരിപ്പെന്ന് തുറന്നു പറയും. അമ്മയുടെ വാക്കുകളിലെ മൃദുത്വം നീലിമ പ്രതീക്ഷയായി കണ്ടുവോ? ഈ ഏക മകളുടെ ആഗ്രഹങ്ങൾക്ക് തന്നെ 22 വർഷക്കാലം കണ്ണെന്നും കരളെന്നും കണ്ട് വളർത്തിയ സ്നേഹനിധികളായ അച്ഛനമ്മമാർക്ക് എതിരെ നിൽക്കാനാകുമോ? നിശ്ചയദാർഢ്യം പ്രകടമാക്കിക്കൊണ്ട് നീലിമ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ഒരു തോർത്തുകൊണ്ട് മുഖം തുടച്ചു. ഒരു വട്ടം കൂടി തൻ്റെ ഭാവമെന്തെന്നറിയാൻ സാഗൂതം ശ്രദ്ധിക്കുന്ന അച്ഛനമ്മമാരെ ആ മകൾ ഉദ്വേഗം നിറഞ്ഞ് പ്രതീക്ഷയോടെ നോക്കി.
2: എനിക്കൊരാളെ ഇഷ്ടമാണ്, അയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ.
1: ഈ മകളുടെ ഇന്നോളമുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും എതിർ നിൽക്കാത്ത അച്ഛനും അമ്മയും ഇതും സാധിച്ചു തരണം. ആരാണവൻ? ഇടിനാദം പോലെ നമ്പ്യാരുടെ ശബ്ദം മുഴങ്ങി. അച്ഛൻ്റെ വാക്കുകളുടെ കാഠിന്യം മകളുടെ ഹൃദയത്തെ മാത്രമല്ല സാധ്വിയായ വിലാസിന് ടീച്ചറെയും ഒന്ന് വിറപ്പിച്ചു കളഞ്ഞു. കേൾക്കട്ടെ, എന്താ അവൻ്റെ പേര്, എന്താ ജാതി, ഏതാ തറവാട് എന്നിട്ട് ആലോചിക്കാം. നീലിമയുടെ മുഖം കാതരഭാവത്തിനു പകരം ഒരു നിശ്ചയദാർഢ്യം കൈവരിക്കുന്നുണ്ടോ? ആഞ്ഞു പെയ്യുന്ന ആ ഘോരവർഷത്തിലേക്ക് അവൾ ഒരു കുടയുമില്ലാതെ ചുവട് വെക്കുകയാണ്. പേര് ജോൺ ജോർജ്. ഞാൻ ജോലി ചെയ്യുന്ന ആയുർവേദ ആശുപത്രിയുടെ ഉടമസ്ഥനാണ്. ബാംഗ്ലൂരിൽ ഒരു IT സ്ഥാപനവുമുണ്ട്. അവിടെ അമ്മയോടൊത്ത് സ്ഥിരതാമസമാണ്. പറയേണ്ടത് നിമിഷനേരം കൊണ്ട് ഒരാവേശ തള്ളിച്ചയാൽ അവൾ പറഞ്ഞൊപ്പിച്ചു. കൊള്ളിയാൻ മിന്നുന്നതേയുള്ളൂ. ദിഗന്ധങ്ങൾ ഞെട്ടിവിറക്കുന്ന ഇടിനാദത്തിന് മുന്നോടിയാണത്. മുറിക്കകത്തുകൂടി ഇരുമ്പുകൂടിലകപ്പെട്ട വെരുകിനെ പോലെ നമ്പ്യാർ പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ചരടിന് കൊളുത്തിയ തീ എത്തിച്ചേരാനുള്ള സാവകാശമേ വേണ്ടി വന്നുള്ളൂ. ഉഗ്രശേഷിയുള്ള ബോംബ് പൊട്ടുകയായി.
2: എന്താടി നീ പറഞ്ഞത്?
1: എവിടെ നാടി നിനക്ക് ഈ ക്രിസ്ത്യാനി ചെക്കനെ കിട്ടിയേ? കല്യാണം കഴിക്കണം പോലും. നിന്നെ ഡോക്ടറാക്കി ബാംഗ്ലൂരിലെ ആശുപത്രിയിലേക്ക് അയക്കുമ്പോൾ ഇതാടി കണ്ടേ? അതിന് നിനക്ക് കഴിയുമെന്ന് കരുതുന്നുണ്ടടേ. ഉഗ്രമായ ആ അലർച്ച ആ വീടിൻ്റെ ചുമരുകളെയും മച്ചകങ്ങളെയും വിറപ്പിക്കുകയും ഉലയ്ക്കുകയും ചെയ്തു. വിലാസിന് ടീച്ചർക്ക് തൻ്റെ 3 പതിറ്റാണ്ട് കാലത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഭാവം ഭർത്താവിൽ നിന്ന് കാണുകയുണ്ടായില്ല.
2: നാരായണേട്ടാ, നിങ്ങളൊന്ന് ക്ഷമിക്ക്, ഇങ്ങനെ ഒച്ച വെക്കല്ലേ.
1: അപ്പുറത്തെ വീട്ടിലുള്ളവരെല്ലാം കേൾക്കും. നമ്മുടെ മോളല്ലേ, പറഞ്ഞാൽ കേൾക്കും.
2: സമാധാനമായി പറയാ.
1: തൻ്റെ ഇരു ചുമലുകളും പിടിച്ച് ഭാര്യ നടത്തുന്ന സമാധാന ശ്രമങ്ങൾ നമ്പ്യാരുടെ മനസ്സിനെ ഒന്നുകൂടി അസ്വസ്ഥനാക്കി. നീ ഒറ്റയൊരുത്തിയാ ഇവളെ താലോലിച്ച് ഈ വഴിക്കാക്കിയെ, അയാൾ ആക്രോശിച്ചു. അമ്മയോടും മകളോടും ഒന്നിച്ചങ്ങ് പറഞ്ഞേക്കാം. ആ കട്ടിൽ കണ്ട് പനിക്കണ്ട. ആ ചേട്ടൻകുട്ടീനാ ഈ തറവാട്ടിൽ കയറ്റാന്ന് മോഹിക്കുകയും വേണ്ട. വെള്ളുവത്തറവാടിൻ്റെ മഹത്വം അറിയോ നിങ്ങൾക്ക്?
2: എടി മൂധേവി, കൊന്ന് മഠത്തിലെ കുളത്തിലങ്ങ് കെട്ടിത്താഴ്ത്തും. ഞാൻ നേർച്ചയും വൈദ്യവും അനവധി നടത്തി കിട്ടിയ കുട്ടിയാന്ന് കരുതി ലാളിച്ചു പോറ്റി എൻ്റെ ഫലം. അത്രയും പറഞ്ഞപ്പോൾ നമ്പ്യാരുടെ കണ്ഠമിടറി. അയാൾ അടുത്ത് കണ്ട കസേരയിലിരുന്നു. ആ ഇരിപ്പ് അല്പനേരം തുടർന്നു. കാർക്കശ്യം മാറ്റിവെച്ച് ആ പിതാവ് ശാന്തനായി തുടർന്നു. ആ വിവാഹം നടപ്പില്ല. കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ആ ബന്ധം അനുവദിക്കില്ല. എൻ്റെ ചോരയിൽ പിറന്നതെങ്കിൽ ഞാൻ നിശ്ചയിക്കും ചെക്കൻ ആരായിരിക്കണമെന്ന്. അത് ലക്ഷണം തികഞ്ഞ തറവാട്ടിൽ നിന്ന് തന്നെയായിരിക്കും. ഇതാണ് തീരുമാനം. മുറിക്കകത്ത് ഏങ്ങലടികൾ വീണ്ടും ഉയർന്നു. ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് മകളുടെ അലയോലിക്ക് സമാനമായ മനസ്സിലെ തീവ്ര വികാരങ്ങൾക്ക് ശാന്തതയേകാൻ കഴിയുന്നില്ല. മകളിനി ബാംഗ്ലൂരിലേക്കില്ലെന്ന് നമ്പ്യാരുടെ പ്രഖ്യാപനം ഉണ്ടായി. അവളുടെ പെട്ടിയും ബാഗും പരിശോധിച്ച് രണ്ട് ഫോണുകളും കൈവശപ്പെടുത്തി തൻ്റെ സുരക്ഷാ വലയത്തിലാക്കി. ആ ചെക്കനുമായുള്ള പ്രേമബന്ധം ഉപേക്ഷിച്ചാൽ മാത്രമേ നീലിമയ്ക്ക് വീട് വിട്ട് പുറത്തു പോകാനാവൂ എന്ന തീരുമാനവുമുണ്ടായി. ഒരു കാരാഗ്രഹത്തിൻ്റെ ഉപയോഗം തൻ്റെ ഭവനത്തിലുണ്ടെന്ന് അയാൾ തെളിയിക്കാൻ പോവുകയാണ്. നമ്പ്യാർ മണിക്കൂറുകളായി ആ ഇരിപ്പ് തുടരുകയാണ്. സൈനിക സേവനത്തിനായി സമർപ്പിച്ച 15 ആണ്ടുകൾ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജീവിത പങ്കാളിയായി തൻ്റെ 33-ാമത്തെ വയസ്സിൽ വിലാസിനി എത്തിച്ചേരുന്നത്. അധ്യാപക പരിശീലനം നേടിയ അവൾ അടുത്ത പ്രൈമറി വിദ്യാലയത്തിലെ അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു. ഒന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു പരമ്പരാഗത ജന്മിത്തറവാടിൻ്റെ അവകാശിയായി മാറാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഏക്കറ് കണക്കിന് തോട്ടം, ഭൂമിയും വയലും പുരയിടവുമൊക്കെയായി വൻ സമ്പത്തിൻ്റെ അവകാശി. എല്ലാ സന്തോഷങ്ങളും ഒത്തുവരിക അപൂർവമായിരിക്കും. സങ്കടങ്ങളുടെ രാജനായി അനപത്യ ദുഃഖം വർഷങ്ങളോളം പിന്തുടർന്നു. ശാപം പിടിച്ച തറവാടാ. കുടിയാന്മാരെ പണ്ട് തീ തീറ്റിച്ചില്ലേ? കുടിയെന്നും പൊരയെന്നും പണ്ട് കുടിയൊഴിപ്പിച്ചോറ ശാപാ. തറവാട്ടിൽ അടിച്ചു തളിക്കായിരുന്ന ആനേനെ കൊണ്ട് ചവിട്ടി കൊല്ലിച്ച കൂട്ടരാ. ഓക്ക് വയറ്റിലുണ്ടേനും പോലും അതിൻ്റെ ആത്മാവ് പൊറുക്കുവോ? അതുകൊണ്ടാ ഈ നമ്പ്യാർക്ക് കുഞ്ഞായിട്ടൊരെണ്ണം ജനിക്കാത്തെ. ജനബന്ധം കുറവാണെങ്കിലും നാട്ടുകാരുടെ കൂട്ടം പറച്ചിലുകളിലുള്ള ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ തൻ്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. ചിലത് കേൾക്കുമ്പോൾ പറഞ്ഞവൻ്റെ ചെവിക്കുറ്റി അടിച്ച് പൊട്ടിക്കണം തോന്നും. ചികിത്സകൾ പലതും ചെയ്തു. ചിലപ്പോൾ 3-4 മാസം തികയുമ്പോഴേക്കും കുഞ്ഞു ഭ്രൂണങ്ങൾ മാസം തികയാൻ കാത്തു നിൽക്കാതെ ആ അമ്മ വയറുപേക്ഷിച്ചു പോയി. ഇനിയൊരു വട്ടം കുളി നിന്നപ്പോൾ പ്രസിദ്ധനായ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, പ്രസവം കഴിയുന്നതുവരെ ഈ ആശുപത്രിയിൽ കിടക്കണം. പൂർണ്ണ വിശ്രമം. കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങരുത്. ഗർഭപാത്രത്തിന് ബലം പോരാ, അതുകൊണ്ടാ അലസിപ്പോകുന്നത്. 8 മാസം വിലാസിന് ടീച്ചർ ആശുപത്രിയിൽ, കട്ടിലിൽ ഒരേ കിടപ്പ്. കാലക്കേടുകൾക്ക് അവധി നൽകി 9 മാസം തികഞ്ഞപ്പോൾ വിലാസിന് ടീച്ചർ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. നീലിമയുടെ ആഗമനം തറവാടിൻ്റെ ഓരോ അണുവിലും ലഭ്യമായ സന്തോഷത്തിന് അതിരുകളുണ്ടായിരുന്നില്ലല്ലോ എന്ന് നമ്പ്യാർ വേദനയോടെ ഓർത്തു. ഇല വിരിയുകയും വീണ്ടും പുതുമുളകൾ നാമ്പെടുക്കുകയും ശാഖോപശാഖകളായി സുഗന്ധം പൊഴിക്കുകയും ചെയ്യുന്ന പാരിജാത മലർച്ചെടിയായി നീലിമ എത്ര വേഗമാണ് വളർന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ അതിവേഗം കടന്നുപോവുകയും ഒരു ആയുർവേദ ഡോക്ടർ ബിരുദം നേടുകയും ചെയ്തു അവൾ. കാലവും കാമനും നീലിമയെന്ന ക്യാൻവാസിൽ എന്തെല്ലാം ചായക്കൂട്ടുകളാണ് കോരിയൊഴിച്ചത്. ബാംഗ്ലൂരിലെ ആയുർവേദ ആശുപത്രിയിൽ ഡോക്ടറായി നിയമനം കിട്ടി പോകുമ്പോൾ തറവാടിൻ്റെ അഭിമാനകരമായ പാരമ്പര്യത്തെ മനസ്സിൽ കൂടുകൂട്ടിയ ഭയാശങ്കകളെ ഒതുക്കി വെച്ചുകൊണ്ട് ആ പിതാവ് മകളെ പലവട്ടം ഓർമ്മിപ്പിച്ചു. തറവാടിന് തൻ്റെ രക്തത്തിൽ നിന്ന് ഉദയം കൊണ്ട മകൾ ഇപ്പോൾ അപമാനം വരുത്തിയിരിക്കുന്നു എന്നോർത്തപ്പോൾ ഞരമ്പുകൾ വരിഞ്ഞു മുറുകുകയും കൈകൾ കൊണ്ട് തലമുടിയിഴകൾ പിടിച്ചു പറിക്കുകയും പല്ലുകൾ ഞെരിക്കുകയും ചെയ്തു ആ മനുഷ്യൻ. അവൾ പ്രേമിക്കാൻ കണ്ടത് ഒരു ക്രിസ്ത്യാനി ചെക്കനെ. സമ്പത്തൊന്നും വേണ്ട, വലിയ വിദ്യാഭ്യാസമില്ലെങ്കിലും സാരമില്ല. ഒരു നായര തറവാട്ടിലെ ഏതു ചെക്കനെ അവൾക്കിഷ്ടമാണെന്ന് പറഞ്ഞാലും തനിക്ക് സമ്മതമാണ്. ക്രിസ്ത്യാനി ചെക്കൻ്റെ പിറകെ നടക്കുമ്പോൾ അവൾ ഓർത്തോ ഈ തറവാടിൻ്റെ മഹിമയെക്കുറിച്ച്? കോട്ടയം തമ്പുരാക്കന്മാരുടെ പടയാളിക്കുറുപ്പന്മാരാണ് ഈ തറവാടിൻ്റെ പൂർവികർ. തമ്പുരാൻ എഴുന്നള്ളുമ്പോൾ അംഗരക്ഷകരായി ഉടവാൾ പിടിച്ച് മുമ്പേ നടക്കുന്നവരായിരുന്നു ഇവിടുത്തെ കാരണവന്മാർ. സ്വന്തമായി കളരിയും അവിടെ പൈറ്റി തെളിഞ്ഞ 1000 നായന്മാരും അതിന് നാഥന്മാരായ ഗുരുക്കൾ കാരണവന്മാരും ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ തലശ്ശേരിയിലെ കമ്പനിക്കോട്ട വളഞ്ഞപ്പോൾ അന്നത്തെ തറവാട്ടുകാരനവർ പഴശ്ശിത്തമ്പുരാൻ്റെ കൽപ്പനപ്രകാരം പടയാളികളുമായി ചെന്ന് കോട്ട പ്രതിരോധിച്ചത്രേ. തറവാട്ടുകാരണവന്മാർ കുതിരകളെ പൂട്ടിയ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ചവരായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ മിഴികളിൽ അഭിമാനബോധത്തിൻ്റെ ഇളകിയാട്ടം നടക്കുന്നുണ്ടായിരുന്നു. ആനകളെ പൂട്ടിയ സ്ഥലം അമ്മ തറവാട്ടുപറമ്പിൽ ചൂണ്ടിക്കാട്ടി തന്നിട്ടുണ്ട്. അവിടെയുള്ള വൻമരങ്ങളിൽ ഒരാൾ പിടിയിലൊതുങ്ങാത്ത തടിയിൽ ഇരുമ്പു ചങ്ങലകൾ ഒട്ടിപ്പിടിച്ചു കിടന്നത് ഇപ്പോഴുമുണ്ട്. അക്കാണുന്ന വെള്ളുവക്കാവിന് 100 ആണ്ടുകളുടെ പഴക്കമുണ്ട്. 40-ൽ 1 കുറവ് തെയ്യക്കോലങ്ങളെ കെട്ടിയാടുന്ന കാവിലെ ഉത്സവം 1000 പങ്കെടുക്കുന്നതും 5 നാൾ നീണ്ടു നിൽക്കുന്നതുമാണ്. വെള്ളുവക്കാവിൻ്റെ ഊരാളനും മേലായിയുമായ ഈ നമ്പ്യാർ തറവാട്ടിലേക്ക് പോത്തിനെക്കൊന്ന് ഇറച്ചി പൂജിക്കുന്ന വർഗത്തിലൊരുത്തനെ ഇവിടത്തെ അവകാശിയായ ഒരു പെണ്ണ് കൈപിടിച്ചു കൊണ്ടുവരികയും കുലദൈവമായ ഭൈരവമൂർത്തി ഈ തറവാടിനോട് പൊറുക്കുമോ? 39 മൂർത്തികളും ആർ തട്ടഹസിച്ച് ഉറഞ്ഞതുള്ളി ചിലമ്പും കുലുക്കി വാളുയർത്തി തൻ്റെ നേരെ പാഞ്ഞോടി വരികയാണോ?
1: ഇല്ല, സമ്മതിക്കൂല. ചെവി രണ്ടും പൊത്തി കൈകൾ മാനത്തേക്കുയർത്തി അയാൾ പെറുപുറുത്തു.
2: എന്താ ഏട്ടാ, എന്താ ഉണ്ടായേ? എന്താ ഇങ്ങനെ താനേ പറയുന്നേ? അനിയൻ വേലായുധനാണ്, തൊട്ടടുത്ത് വീട് വെച്ച് താമസിക്കുന്നു.
1: അനിയനെ കണ്ടപ്പോൾ പ്രളയജലം തിങ്ങി നിറഞ്ഞ അണക്കെട്ടിൻ്റെ കരിങ്കൽ ഭിത്തി പൊട്ടിയ കണക്കെ ഇരു കണ്ണുകളിൽ നിന്നും നീർ ഒഴുകിയിറങ്ങുകയായി.
2: എല്ലാം പോയടാ, തറവാടിൻ്റെ മാനം ഈ പെണ്ണ് കളഞ്ഞു കുളിച്ചടാ. ഇനി എന്തിനാടാ ഞാൻ ജീവിക്കുന്നേ?
1: ഏത് പെണ്ണ്? ആരുടെ മാനം? ഈ ഏട്ടൻ എന്തായി പറയുന്നേ?
2: എൻ്റെ മോള് തന്നെടാ, അവക്ക് ഒരു ക്രിസ്ത്യാനിനെ കല്യാണം കഴിക്കണത്രേ.
1: പ്രേമാത്രേ പ്രേമം, കൊല്ലും ഞാൻ എല്ലാറ്റിനെയും.
2: ഏട്ടൻ്റെ ക്ഷമകെട്ട സംസാരത്തിനിടയിൽ നിന്നും സംഭവങ്ങളുടെ സത്യാവസ്ഥ അനിയൻ ഒരുവിധം മനസ്സിലാക്കി.
1: തറവാടിൻ്റെ മാനം ഏട്ടനെപ്പോലെ അനിയനും നിസ്സാരമല്ല.
2: നമ്പ്യാർ അനിയനെ മധ്യസ്ഥത്തിന് പ്രേരിപ്പിച്ചു.
1: നീ പറഞ്ഞ അവൾ കേട്ടെങ്കിലോ?
2: നീലിമയെ വേലായുധന് അത്ര വിശ്വാസം പോരാ.
1: എങ്കിലും ഏട്ടൻ്റെ ആഗ്രഹമല്ലേ, ഒരു ശ്രമം നടത്തി നോക്കാം.
2: അയാൾ നീലിമയുടെ കിടപ്പുമുറിയിലേക്ക് ചെന്നു നയതന്ത്ര ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു.
1: ഞാൻ എൻ്റെ വ്യക്തമായ തീരുമാനം അച്ഛനോട് പറഞ്ഞതാണ് ഇളയച്ച, അതിലൊരു മാറ്റവുമില്ല.
2: ഇളയച്ചന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
1: തൻ്റെ അനുരഞ്ജനം വിജയം കണ്ടില്ലെന്ന കാര്യം വേലായുധൻ ഏട്ടനെ ധരിപ്പിച്ചു.
2: ഓളെ മനസ്സ് കരിങ്കല്ലിന് സമം,
1: ഇതങ്ങനെ വിടാൻ പറ്റൂല. ഞാൻ നാളെ മോളെ ഇങ്ങോട്ട് അയക്കാം.
2: അവർ തമ്മിൽ ഒരു മനസ്സായിട്ട് കഴിഞ്ഞതല്ലേ,
1: കാർത്തിക മോൾ പറഞ്ഞ കേൾക്കുമെന്ന് നോക്കാം.
2: പിറ്റേ ദിവസം കാർത്തിക ദൗത്യവുമായി എത്തി.
1: വേലായുധൻ മകളെക്കുറിച്ച് പറഞ്ഞതിൽ ശരിയും തെറ്റുമുണ്ട്.
2: നീലിമയും ജോണുമായുള്ള ബന്ധം അവൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ്.
1: കാർത്തികയുടെ മനസ്സിനകത്ത് ഒരു രഹസ്യ കലവറയുണ്ട്. അതിൽ ഏതൊരു ചോരനും ചോർത്തിക്കൊണ്ടുപോകാനാവാത്ത വിധം ഈ പ്രണയരഹസ്യം ഒളിപ്പിച്ചു വെച്ചിട്ടുമുണ്ട്.
2: വേലായുധൻ നീലിമയുടെ പ്രണയവാർത്ത മകളെ അതീവ ഗൗരവത്തോടെ ബോധ്യപ്പെടുത്തി.
1: അവൾ അപ്രതീക്ഷിതമായി കേൾക്കുന്നൊരു വാർത്ത കണക്കെ അമ്പരപ്പ് കൊണ്ടൊരു മുഖാവരണം തീർത്ത് കേട്ടുനിന്നു.
2: അതുകൊണ്ട് മഹത്തായ ഈ നമ്പ്യാർ തറവാടിൻ്റെ മാനം രക്ഷിക്കേണ്ട ചുമതല കാർത്തിക ഏറ്റെടുക്കണം.
1: മോള് പറഞ്ഞാൽ നീലിമ കേൾക്കും.
2: വല്യച്ഛൻ പ്രത്യേകം ഏൽപ്പിച്ചതാ, ഒരു അന്യജാതിക്കാരനും മതക്കാരനും വെള്ളുവത്തറവാട്ടിലെ പെണ്ണിനെ മോഹിക്കാൻ പാടില്ല.
1: അച്ഛൻ്റെ ആവശ്യം നിരസിക്കുന്നത് എങ്ങനെ? പരിണാമഗുപ്തി എന്തു തന്നെയായാലും നീലിമയുടെ തറവാട്ടു മഹിമയ്ക്ക് ഹാനിയേൽക്കുന്ന പ്രണയത്തിന് താനെതിരാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുകയെങ്കിലും വേണം.
2: കാർത്തിക നീലിമയ്ക്ക് മുമ്പിലെത്തി.
1: മുറിയുടെ വാതിലടഞ്ഞു. ഹൃദയവികാരങ്ങളുടെ ജലാശയം കെട്ടുകൾ ഭേദിച്ച് ആർത്തലച്ച് പുറത്തേക്കൊഴുകി. ആലിംഗനത്തിലമർന്ന സഹോദരിമാർ മിഴിനീരിൻ്റെ ഉപ്പുരസം പരസ്പരം പങ്കുവച്ചു. ഹൃദയവികാരങ്ങളുടെ തീവ്രത മയപ്പെട്ടു വരാൻ സമയമെടുത്തു.
2: മെല്ലെ മെല്ലെ അവരുടെ പിതാക്കന്മാർ തന്നിലേൽപ്പിച്ച ദൗത്യമെന്തെന്ന് കാർത്തിക വിശദീകരിച്ചു.
1: ആരോട് വേണമെങ്കിലും പറഞ്ഞേക്കൂ, ജോൺ എൻ്റെ ഭർത്താവാണെന്ന്.
2: അദ്ദേഹത്തെ ഹൃദയത്തിലേറ്റുമ്പോൾ നായരോ ക്രൈസ്തവനോ മുഹമ്മദീയനോ തീയനോ പുലിയനോ എന്നൊന്നുമല്ല ചിന്തിച്ചത്, ഒരു നല്ല മനുഷ്യനാണോ എന്നാണ്.
1: ആ വാക്കുകൾ അവസാനിക്കുമ്പോഴേക്കും നീലിമ വികാരാധിനിയായി കാർത്തികയുടെ ചുമലിലേക്ക് ചാഞ്ഞു.
2: കാർത്തി, ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അച്ഛനോടും അമ്മയോടൊപ്പം പോരേണ്ടി വന്നത്.
1: വീട്ടിലൊരു അത്യാവശ്യമുണ്ട്, ഒരു 3 ദിവസത്തെ അവധി വേണമെന്ന് പറഞ്ഞു പോന്നതാണ്.
2: ജോൺ അവിടെ ഉണ്ടായിരുന്നില്ല,
1: ഫോൺ ചെയ്ത് പറയാൻ സൗകര്യപ്പെട്ടതുമില്ല.
2: പാവം,
1: എൻ്റെ വിവരങ്ങൾ അറിയാതെ വിഷമിക്കുകയായിരിക്കും.
2: ഇതാണോ കാര്യം?
1: വിഷമിക്കാതെ എൻ്റെ ഫോൺ തരാം.
2: ആ ടോയ്ലറ്റിലേക്ക് കയറിക്കോളൂ, ഇഷ്ടംപോലെ സംസാരിച്ചോളൂ.
1: നീലിമ ടോയ്ലറ്റിൽ കയറിയതിനിടയിൽ വിലാസിൻ ടീച്ചർ വാതിൽ തുറന്ന് അകത്ത് കടന്നു.
2: എന്തായി മോളെവിടെ?
1: കാർത്തിക ടോയ്ലറ്റിലേക്ക് കൈചൂണ്ടി പറഞ്ഞു.
2: ഒരു രക്ഷയുമില്ല വല്യമ്മേ, തലയ്ക്ക് പിടിച്ചിരിക്കുക.
1: എന്നാ ചെയ്യുക,
2: ഈ തറവാടിന് വന്ന ദുര്യോഗം.
1: എന്നെ കൊണ്ട് പറ്റും പോലെയൊക്കെ ഞാൻ പറഞ്ഞു.
2: അമ്മ മുറിയിലുണ്ടെന്ന് ശബ്ദം കൊണ്ടറിഞ്ഞ ആ പ്രണയിനി വേഗം പുറത്തു വന്നു.
1: സഖികൾക്ക് എന്തെങ്കിലും സംസാരിക്കാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ താനൊരു തടസ്സമാകുന്നില്ലെന്ന് നാട്യത്താൽ ടീച്ചർ പുറത്തു കടന്നു.
2: ജോണിൻ്റെ ഫോൺ നമ്പർ താൻ സേവ് ചെയ്ത് വിവരങ്ങൾ കൃത്യമായി അറിയിച്ചോളാമെന്ന് ഉറപ്പു നൽകി കാർത്തികയും പുറത്തിറങ്ങി.
1: കാർത്തികയുടെ നാവിൽ നിന്ന് തന്നെ മകളുടെ കാരിരുമ്പിൻ്റെ കാഠിന്യമുള്ള നിലപാടറിഞ്ഞ നമ്പ്യാർ ഒന്നുകൂടി അസ്വസ്ഥനായി.
2: ഭൗതികമായ അകൽച്ച തുടരുമ്പോഴും പിതാവിൻ്റെ മനസ്സിൽ മകൾ ചെന്നപ്പെട്ട രാവണൻ കോട്ടയിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നതിനുള്ള വഴികളെക്കുറിച്ചുള്ള അന്വേഷണം മാത്രമായിരുന്നു.
1: ഇനി എന്തു വഴി?
2: ഉന്നതതല ചർച്ചയിൽ ജ്യേഷ്ഠനും അനുജനും മാത്രം.
1: ടീച്ചറുടെ മാതൃഹൃദയം മകളുടെ പക്ഷത്ത് ശരി കണ്ടെത്തിയാലോ?
2: ഗൂഢാലോചനകളിൽ അവരെ ഒരിക്കലും പങ്കാളിയാക്കിയില്ല.
1: രാഷ്ട്രീയ രംഗത്തും വിശിഷ്ട വ്യക്തികളുടെ ഇടയിലും അധികാരസ്ഥാനങ്ങളിലും തൻ്റെ അനിയനുള്ള സ്വാധീനത്തിൽ ജ്യേഷ്ഠന് വലിയ മതിപ്പ് തോന്നി.
2: അവർ സുനിശ്ചിതമായ ആ തീരുമാനത്തിലെത്തിയിരിക്കുന്നു.
1: പൂർണാനന്ദദേവി ആശ്രമം നിൽക്കുന്നത് 5 ഏക്കറിലാണ്. മലനിരകളൊരുക്കിയ മൈതാനഭൂവ് ആശ്രമ നിർമ്മിതിക്കായി പ്രത്യേകം പ്രകൃതി ഒരുക്കിയതാണോ?
2: ചുറ്റും കാവലൊരുക്കി കൂറ്റൻ മലനിരകൾ, തേയിലക്കാടുകൾ വെട്ടിയൊരുക്കിയ ഹരിത നിറമാർന്ന ചെമ്മരിയാട് പോലെ തോന്നിച്ചു.
1: ഗിരിശൃംഗങ്ങളിൽ വട്ടത്തിൽ രോമം വെട്ടിയൊതുക്കിയ ബ്രാഹ്മണ ശിരസുപോലെ പൈൻമരക്കൂട്ടങ്ങൾ.
2: ആശ്രമ വളപ്പ് മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു.
1: 3 മീറ്റർ പൊക്കമുള്ള മതിൽ, 2 കാവൽക്കാർ.
2: കവാടത്തിൽ ആശ്രമ മേധാവിയുടെ അനുവാദമില്ലാതെ ഒരാൾക്കും പ്രവേശനമുണ്ടാകാറില്ല. ആശ്രമത്തിനകത്ത് പ്രധാന കെട്ടിടത്തിനകത്തേക്ക് 6 മീറ്റർ വീതിയുള്ള ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. പ്രധാന കെട്ടിടത്തിൻ്റെ കവാടം തുറക്കുന്നത് വിശാലമായ ചുവപ്പ് പരവതാനി വിരിച്ച ഒരു ഹാളിലേക്കാണ്. ഹാളിൽ കസേരകളില്ല. ഹാളിൻ്റെ ഇരുവശവും ധാരാളം മുറികളുണ്ട്. സ്ത്രീ ജീവനക്കാർക്കും അവിടെ എത്തിച്ചേർന്ന അന്തേവാസികൾക്കും താമസ സൗകര്യത്തിനായി നിരവധി കെട്ടിടങ്ങൾ പ്രധാന കെട്ടിടത്തിന് പുറത്ത് കാണാം. കെട്ടിടങ്ങൾ കഴിച്ച് ബാക്കിയുള്ള സ്ഥലം വിവിധ തരം കൃഷികൾക്കും പശു വളർത്തലിനുമായി മാറ്റിവെച്ചിരിക്കുന്നു. ആശ്രമത്തിൻ്റെ മാനേജർ സന്യാസി വേഷധാരിയായ ഒരു യുവ കോമളനാണ്. ആശ്രമ ജീവനക്കാർക്ക് പൊതു യൂണിഫോം ഉണ്ട്. ആശ്രമത്തിലെ ദിവസം ആരംഭിക്കുന്നത് വെളുപ്പിന് 5 മണിയോടെയാണ്. അപ്പോൾ ജീവനക്കാരും അന്തേവാസികളും ഹാളിനകത്ത് പരവതാനിക്കകത്ത് ചമ്രം പടിഞ്ഞിരിപ്പായി. ഈ പ്രഭാത പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം കൊടുക്കുന്നത് യോഗിനി മാത ആശ്രമാധിപതി പൂർണാനന്ദമയി ദേവിയാണ്. പ്രാർത്ഥന, അനുഗ്രഹ ഭാഷണം, ഗീതാ പ്രഭാഷണം, യോഗ പരിശീലനം എന്നിങ്ങനെയാണ് 8 മണിവരെയുള്ള പരിപാടി. തുടർന്ന് പ്രഭാത ഭക്ഷണം. ചെറുവിശ്രമത്തിന് ശേഷം 10 മണി തൊട്ട് ആധ്യാത്മിക ക്ലാസ് 1 മണിവരെ. ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനും ശേഷം 3 മണി തൊട്ട് കൗൺസിലിംഗ്, ഭജനമേളം, അന്തേവാസികളുടെ കലാപരിപാടികൾ, ഇവ 6 മണിവരെ തുടരും. അന്നത്തെ പ്രഭാത പ്രാർത്ഥനാ സദസ്സ് ആരംഭിച്ചു. പ്രാർത്ഥനാ ഗാനത്തെ തുടർന്ന് യോഗിനി മാത ഘനഗംഭീര മധുര ശബ്ദത്തിൻ്റെ അകമ്പടിയോടെ അനുഗ്രഹ ഭാഷണം ആരംഭിച്ചു. പ്രിയ വത്സലപുത്രരെ, പതിവ് അനുഗ്രഹ വചനങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മുടെ പുത്രസഞ്ചയത്തിലേക്ക് കടന്നു വന്ന കുമാരി ഡോക്ടർ നീലിമയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നു. അവർ മലബാറിലെ 100 ആണ്ടുകളുടെ പഴക്കവും പാരമ്പര്യവും കുലമഹിമയും ചരിത്രവും ഹിന്ദുത്വാഭിമാനവുമുള്ള പ്രസിദ്ധ നായർ കുടുംബമായ വെള്ളുവത്തറവാട്ടിലെ അംഗമാണ്. കുമാരി നീലിമ എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് ഈ സദസ്സിന് അഭിവാദനമേകൂ. 100 കണക്കിന് കണ്ണുകൾ നീലിമയെന്ന നവാഗതിയെ തേടുകയാണ്. ഏറ്റവും പിന്നിലെ വരിയിൽ മിഴിനീരിൻ്റെ നിലക്കാത്ത പ്രവാഹത്താൽ കവിളുകൾ തുടുത്ത് ഉലഞ്ഞ മുടിയുമായി വലതു കൈയാൽ മുഖം താങ്ങി നീലിമ തലകുനിച്ചിരിപ്പുണ്ട്. മാതാജി ജോലിക്കാരിയായ ഒരു അന്തേവാസിയെ കൈകാട്ടി വിളിച്ച് വത്സേ, നീലിമയെ ഈ സദസ്സിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരൂ എന്ന് കൽപ്പിച്ചു. അവൾ ഓടിച്ചെന്ന് നീലിമയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ ബലിഷ്ഠകരങ്ങളാൽ താങ്ങിപ്പിടിച്ച് സദസ്സിൻ്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. സദസ്സിന് നേരെ കൈകൂപ്പാൻ മാതാജി നൽകിയ നിർദ്ദേശം നീലിമ അംഗീകരിക്കാതെ വന്നപ്പോൾ അന്തേവാസിയായ യുവതി ബലാത്കാരമായി കൈകൾ കൂട്ടിത്തൊഴുവിച്ചു. സ്വാമിനിയുടെ അടുത്ത കൽപ്പന പ്രകാരം നീലിമ മുൻനിരയിൽ ഇരുത്തപ്പെട്ടു. പ്രിയ വത്സല ശിഷ്യരെ, ഈ ആശ്രമ ആരാമത്തിലേക്ക് നമ്മളോടൊപ്പം അല്പകാലം താമസിച്ച് ജീവിതചര്യകളെ കൂടുതൽ അറിയാനും സനാതന ധർമ്മബോധം കൈവരിക്കാനുമായി എത്തിച്ചേർന്നിരിക്കുന്ന കുമാരി ഡോക്ടർ നീലിമയ്ക്ക് സഹർഷ സ്വാഗതം. ജീവിതത്തിൽ ഇന്നോളം കേട്ടിട്ടില്ലാത്ത ദുർഗ്രഹങ്ങളായ വാചാടോപങ്ങളോടെ യോഗിനി മാതയുടെ വചനപ്രഭാഷണം 1000 ചീവീടുകൾ കാതുകളെ കടന്നാക്രമിക്കുന്നതായിരുന്നു. ആശ്രമവാടത്തിലേക്ക് ആദ്യമായി എത്തിയവളെന്ന നിലയിൽ ആശ്രമാധിപ അന്നത്തെ ദിവസം നേർച്ചക്കോഴിക്ക് നെൽമണികൾ എന്ന പോലെ പൂർണ്ണ വിശ്രമത്തിനുള്ള സൗമനസ്യം പ്രകടമാക്കി. ഈ ആനുകൂല്യം 1 ദിവസത്തേക്ക് മാത്രമുള്ളതാണെന്നും ഇവിടത്തെ അന്തേവാസികൾക്കും സമയബന്ധിതമായ ജീവിതചര്യകളിൽ നിന്ന് ഒരിളവും പ്രതീക്ഷിക്കേണ്ടെന്നും പ്രഖ്യാപനവുമുണ്ടായി. നിരനിരയായി ഒട്ടേറെ കൊച്ചു കട്ടിലുകൾ അല്പമാത്രം അകലത്തിൽ നിരത്തിയിട്ടിരിക്കുന്ന ശയനമുറിയിൽ തനിക്ക് അനുവദിക്കപ്പെട്ട ശയ്യയിൽ അവളിരുന്നു. എത്തിപ്പെട്ടിരിക്കുന്ന കാരാഗ്രഹ സമാനമായ ആശ്രമവാസത്തിൽ നിന്ന് തനിക്ക് മോചനമുണ്ടാവില്ലേ? ഒരു മകളോടും കാണിക്കാൻ പാടില്ലാത്ത ഈ കൊടും ക്രൂരത തന്നോട് കാണിക്കുന്ന അച്ഛൻ്റെ ഹൃദയത്തിൽ താൻ ആരുമല്ലേ? 7 വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ നീണ്ട പ്രതീക്ഷയേറ്റ കാത്തിരിപ്പിന് ശേഷം തൻ്റെ ജന്മം കൊണ്ട് അവരുടെ ജീവിത താളമാകെ മാറുന്നത്. 22 വർഷക്കാലം അവർ അനുഭവിച്ച സന്തോഷത്തിൻ്റെ കേന്ദ്രബിന്ദു താനായിരുന്നില്ലേ? കൂടെ കൂടെ മകൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നല്ലേ അവർ എല്ലാവരോടും പറഞ്ഞിരുന്നത്? എങ്ങനെ മനുജ സമാനമല്ലാത്ത പ്രകൃതങ്ങളിൽ അഭിരമിക്കുന്ന ഈ ആശ്രമ തടവറയ്ക്കകത്ത് കൊണ്ടുതള്ളാൻ അവർക്ക് മനസ്സ് വന്നു. അവളുടെ മനോമുഖരത്തിൽ അവളുടെ പ്രിയതമൻ്റെ വശ്യമുഖം തെളിഞ്ഞു. തൻ്റെ ജീവിതത്തിലേക്ക് ആ മുഗ്ധമാനസൻ കടന്നു വന്നത് എങ്ങനെയെന്ന് കണ്ടെത്താൻ നീലിമ തൻ്റെ മാനസവഞ്ചിയിൽ തുഴയെറിഞ്ഞ് പിന്നോട്ട് നയിച്ചു. ഡോക്ടറായി ചേർന്ന ദിവസം തൊട്ട് ആശുപത്രിയുടെ നാഡീഞരമ്പുകളെല്ലാം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഉടമസ്ഥ നാട്യമില്ലാത്ത ആ ചുറുചുറുക്കിനെ ആരാധനയോടെയാണ് താൻ എന്നും ശ്രദ്ധിച്ചത്. മാസാന്ത്യ അവലോകന യോഗങ്ങളിൽ തൻ്റെ ശുശ്രൂഷാമികുവിനെ അഭിനന്ദിക്കാറുള്ളതും ഹൃദയ പുഷ്പദലങ്ങളിലെല്ലാം ആ യുവകോമളന് കൂടുകെട്ടാൻ അവസരമേകി. ഏതാൾക്കൂട്ടത്തിലും കൺകോളുകൾ ആ രൂപത്തെ മാത്രം അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്നും ആശുപത്രികളിലേക്കുള്ള യാത്ര യാദൃശ്ചികമെന്ന പോലെ ജോണിൻ്റെ കാറിലാകുന്നത് തൻ്റെ സാന്നിധ്യം നേടിയെടുക്കാനുള്ള ജോണിൻ്റെ തന്ത്രമായിരിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയായിരുന്നു. ആ യാത്രകൾ ഇരുവരും പരസ്പരം മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അത്തരമൊരു പതിവ് യാത്രകളിൽ ഒരു നാൾ ജോൺ ആളൊഴിഞ്ഞൊരു മൂലയിൽ വാഹനം പൊടുന്നനെ നിർത്തി. എന്നാൽ ഇനി ഈ യാത്ര ഒന്നിച്ചൊരു ജീവിതയാത്രയാക്കി മാറ്റിയാലോ? കേൾക്കാൻ കൊതിച്ച വാക്കുകളെങ്കിലും അത് അപ്രതീക്ഷിതമായൊരു കൊള്ളിയാൻ പോലെ ഹൃദയഭിത്തികളെ ദീപ്തമാക്കി. എങ്ങനെയാണ് മറുപടി പറയേണ്ടത്? ഒട്ടാലോചിച്ച് ഹൃദയതാളങ്ങളെ നിയന്ത്രിച്ച് അത്യന്തം സൂക്ഷ്മതയോടെ ഇങ്ങനെയൊരു മറുവാക്കാണ് പുറത്തു വന്നത്. ഈ നമ്പ്യാത്തിക്കുട്ടീന പള്ളിയെയും പട്ടക്കാരെയും അനുസരിച്ച് നടക്കുന്ന വേദപുസ്തകവും കൊന്തയും കയ്യിൽ നിന്നൊഴിയാത്ത ഈ ഏക മകൻ്റെ അമ്മച്ചി സ്വീകരിക്കുമോ? ഈ മകന് മുകളിൽ അമ്മച്ചിക്ക് ഒരു പള്ളിയുമില്ല, മതവുമില്ല. മകൻ്റെ ആഗ്രഹം അമ്മച്ചി അറിയിച്ചിട്ടുണ്ട്. മുകളിലോട്ട് നോക്കി കുരിശു വരച്ച് ഈശോ മിശിഹായ്ക്ക് സ്തുതിയും ചൊല്ലി, നീ ഇഷ്ടപ്പെടുന്ന പെണ്ണ് ഏത് ജാതിയിലായാലും മതമായാലും എന്നുമെന്നും നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നടന്നോളണം, അതേ ഈ അമ്മച്ചി കാണുന്നുള്ളൂ. ജോണി തെല്ല് നിർത്തി തുടർന്നു, നീലിമയുടെ അച്ഛൻ ഒരു യാഥാസ്ഥിതികനല്ലേ? ഈ ക്രിസ്ത്യാനി ചെക്കനെ ഉൾക്കൊള്ളാനാകുമോ? പുടുന്നനെ കാർമേഘപാളികൾ മുഖത്ത് പടർന്നു. തൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. തൻ്റെ വാക്കുകൾക്ക് കുടുംബ പശ്ചാത്തലമോർത്തപ്പോൾ ഗദ്ഗത കണ്ഠയാവേണ്ടി വന്നു. ശരിയാണ്, ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ അച്ഛൻ തറവാട്ടു മഹിമയും പാരമ്പര്യത്തെക്കുറിച്ചും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഹിന്ദു സമുദായത്തിന് അന്യനായ ഒരു മരുമകനെ, അതും ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരാളെ അംഗീകരിക്കാൻ ആവില്ല. തെല്ലിട നിർത്തി വീണ്ടും പറഞ്ഞു, എന്നാൽ ജോൺ, അങ്ങയുടെ ഈ ഇമ്പമേറുന്ന വാക്കുകൾക്കായി ഞാൻ എത്ര കാലമായി പ്രതീക്ഷിക്കുന്നു. അച്ഛനും അമ്മയും എന്നെ വെറുക്കുമായിരിക്കും, അത് തികച്ചും സങ്കടകരമാണ്. പക്ഷേ ജീവിതം എൻ്റെതാണ്. എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പുരുഷൻ അത് ആരെതിർത്താലും ഞാൻ നിശ്ചയിക്കും. അത് ജോണാണ്, ജോൺ മാത്രം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കെ ഭാസ്കരൻ മാസ്റ്ററുടെ മേലേരി എന്ന കഥാസമാഹാരത്തിലെ തടവറ എന്ന കഥയുടെ ആദ്യ ഭാഗം. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
0: സപ്തതിയുടെ നിറവിൽ, സൗകര്യങ്ങളുടെ മികവിൽ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: ആധുനിക പഠന സൗകര്യങ്ങളോടെയുള്ള ക്ലാസ് മുറികൾ,
0: വിദ്യാർത്ഥികളുടെ സമഗ്ര വ്യക്തിത്വ വികാസത്തിനുതകുന്ന പഠന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ,
2: പ്രൈമറി വിദ്യാർത്ഥികൾക്ക് മാത്രമായി UP ഫെസ്റ്റ്,
0: അക്കാഡമിക് മികവിനൊപ്പം കലാകായിക ശാസ്ത്രമേളകളിലെ ഉജ്ജ്വല വിജയങ്ങൾ,
2: 5-ാം തരം മുതൽ 10-ാം തരം വരെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസുകൾ.
0: അഡ്മിഷന് ബന്ധപ്പെടുക മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: ദക്ഷിണ ഭാരതത്തിലെ ദക്ഷയാഗഭൂമിയിൽ വൈശാഖോത്സവത്തിന് തുടക്കമാവുകയാണ്.
4: ദക്ഷിണ കാശിയ കൊട്ടിയൂർ വാണിടും ദക്ഷമദാന്ത
3: വനഭംഗിയുടെ പശ്ചാത്തലത്തിൽ ബാവലിപ്പുഴയുടെ തീരത്ത് ഇനി 28 ഉത്സവ ദിനരാത്രങ്ങൾ. അപൂർവതകളുടെ തീർത്ഥാടന കാലത്ത് കൊട്ടിയൂർ വിശേഷങ്ങളുമായി റേഡിയോ മലബാർ.
5: ഹിമഗിരി സുതയുടെ പതിയുടെ പദ തളിരിണയിൽ ചേരുക നെഞ്ചേ, കലിയുടെ കന്മഷ ദ്വേഷമശേഷം നിന്നിൽ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിനീരിൽ.
3: May 29 മുതൽ June 24 വരെ എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
4: അമൃതാംശു കലചൂടും പുരിജടാശകലം നീ അടിയങ്ങൾ കോടപ്പൂവായി നൽകേണേ.
3: കൊട്ടിയൂർ വൈശാഖോത്സവ വിശേഷങ്ങൾ.
4: ദക്ഷിണ

റേഡിയോ അറ്റ് സ്കൂൾ. എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് റേഡിയോ അറ്റ് സ്കൂളിലൂടെ കേൾക്കാം കഴിഞ്ഞ മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനം.

അപ്പം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് എക്സാമിൻ്റെ തിരക്കിലായിരുന്നു. അതുപോലെ കുറേ കൂട്ടുകാരുടെ വിശേഷങ്ങൾ, അധ്യാപകരുടെ വിശേഷങ്ങൾ, പാട്ടുകളൊക്കെ കേട്ടു. പക്ഷേ ഇതിനിടയിൽ കഴിഞ്ഞ കലോത്സവത്തിലെ കൂട്ടുകാരുടെ പരിപാടികൾ ഇനിയും കൂട്ടുകാരെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി മുതൽ കുറച്ച് ദിവസം കലോത്സവത്തിലെ വിശേഷങ്ങളിലും കലോത്സവ പരിപാടികളിലേക്കും പോവാം. അപ്പം എല്ലാവരും കേൾക്കണം. കേൾക്കാം ഒരു ദേശഭക്തി ഗാനം.

0: ഇനി ഒരു കഥാപ്രസംഗമാണ്.
1: എന്റെ കഥാപ്രസംഗ കലാപരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം.

രണ്ട് നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി ഭരിച്ച ബ്രിട്ടന്റെ പതാക ഇറക്കി കെട്ടി. ഇന്ത്യയുടെ സ്വതന്ത്ര പതാക ആകാശത്തുയർന്നു പറന്ന സുരഭരമായ 47-ന്റെ പ്രഭാതം.

വിഭജന രേഖയിൽ രണ്ട് രാജ്യങ്ങൾ ജനിക്കുകയാണ്. ഒരു ഭാഗത്ത് സ്വാതന്ത്ര്യത്തിന്റെ മധുരം നിറഞ്ഞ് ആഹ്ലാദ നൃത്തം ചവിട്ടുമ്പോൾ മറുഭാഗത്ത് ബ്രിട്ടൻ തുറന്നുവിട്ട വർഗീയ വിഷ പാമ്പുകൾ പത്തി വിടർത്തി ആടുകയാണ്. വാളും തീയും വെടിയും അന്തരീക്ഷത്തിൽ ഇടനടവില്ലാതെ ഉയർന്നു പോകുന്നു. അഭയാർത്ഥികളുടെ ആർത്തനാദങ്ങൾ കൊണ്ട് സ്വാതന്ത്ര്യ പുലരി മുങ്ങി മരിച്ച നാളുകൾ.

പ്രശസ്ത ഹിന്ദി സാഹിത്യകാരൻ ഭീഷ്മ സാഹിനിയുടെ പാലി എന്ന കഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരം. കഥ അതിരുകൾക്കപ്പുറം. അവിടെ ബ്രിട്ടൻ വരച്ച ഇന്ത്യ പാക് അതിർത്തി രേഖയിൽ രണ്ട് അഭയാർത്ഥി ട്രക്കുകൾ യാത്രക്കൊരുങ്ങി നിൽക്കുന്നു. ഒന്ന് പാകിസ്ഥാനിലേക്കും മറ്റൊന്ന് ഇന്ത്യയിലേക്കും. കഷ്ടിച്ച് 40 പേർക്ക് കയറാവുന്ന ട്രക്കിനകത്ത് 400 പരം പേർ അള്ളി പിടിച്ചിരിപ്പാണ്. മുടുമുണ്ടിരെ മറുമുണ്ടില്ലാത്തവർ, വെട്ടേറ്റവർ, വെടിയേറ്റവർ, എന്തിന് നേടിയതൊക്കെ നഷ്ടപ്പെട്ടവർ.

പാക് പ്രവിശ്യയിലേക്കുള്ള ട്രക്ക് അലറ വിളിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ഇന്ത്യയിലേക്കുള്ള വണ്ടി മുന്നോട്ട് നീങ്ങവേ വണ്ടിയിൽ നിന്നും ഒരു പെണ്ണിന്റെ നിലവിളി ഉയർന്നു. വണ്ടി എടുക്കല്ലേ, വണ്ടി എടുക്കല്ലേ, എന്റെ മോൻ പാലിയെ കാണുന്നില്ല. ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു നിന്നു. ഗംഗാദേവിയുടെയും കശ്യപിന്റെയും മകനായ 4 വയസ്സുകാരനായ പാലിയെ കാണുന്നില്ല. ആരെയും കാത്തു നിൽക്കാൻ സാധ്യമല്ല, ചുറ്റും വെടിപൊട്ടുകയാണ്. കലാപകാരികൾ ഏത് നിമിഷവും ട്രക്കിനെടുത്തെത്തും. 4 വയസ്സുകാരന് വേണ്ടി 400 പേരെ കൊല കൊടുക്കാൻ പറ്റില്ല. ഡ്രൈവർ വിളിച്ചു പറഞ്ഞു. വണ്ടി മുന്നോട്ട് നീങ്ങവേ പാലിയുടെ അമ്മ ഗംഗാദേവി അലമുറയിട്ട് വിളിച്ചു പറഞ്ഞു, എന്റെ മോൻ, എന്റെ മോൻ പാലി, എന്റെ പൊന്നു മോനില്ലാതെ ഞാൻ ഇനി എന്തിനു ജീവിക്കണം? വണ്ടി നിർത്തോ, ഇല്ലെങ്കിൽ ഓടുന്ന വണ്ടിയിൽ നിന്നും ഞാൻ പുറത്തു ചാടും. പാലിയുടെ അച്ഛൻ കശ്യപ് അവളെ സമാധാനിപ്പിച്ചു. കരയല്ലേ, ഞാനിവിടെ ഇറങ്ങുകയാ, മകനെ കൊണ്ട് ഞാൻ തിരിച്ചു വരും. അയാൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ചാടി. ഓടുന്ന വണ്ടിയിൽ നിന്നും കുഞ്ഞു നഷ്ടപ്പെട്ട അമ്മയുടെ നിലവിളി നേർത്തു നേർത്തു വന്നു.

വെടിയൊച്ച നില കത്ത കത്തുന്ന കലാപഭൂമിയിലേക്ക് ഓടിക്കിതച്ചെത്തുന്ന 4 വയസ്സുകാരന്റെ അച്ഛൻ കശ്യപിനെ കണ്ടതും അയൽക്കാരനും കൂട്ടുകാരനുമായ റഹീം ചോദിച്ചു, കശ്യപ്, നീ എന്താ വീണ്ടും പാകിസ്ഥാനിലേക്ക്? അവിടെ ഒന്നും ബാക്കിയില്ല. നിന്റെ വീടും എന്റെ കാക്കയുടെ വീടും എല്ലാം കലാപകാരികൾ കത്തിച്ചു. നിന്നെ കണ്ടാൽ അവർ വെറുതെ വിടില്ല. എന്റെ മോൻ പാലിയെ കാണുന്നില്ല. അവനില്ലാതെ എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവനില്ലാതെ ഒരു ജീവിതവുമില്ല.

ശേഷം അവർ മൂവരും ചേർന്ന് കുഞ്ഞിനെ തിരഞ്ഞു. പക്ഷേ പാലിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇതിനിടയിൽ റഹീം അയാളോടൊരു കാര്യം പറഞ്ഞു. നോക്കൂ കശ്യപ്, പാലി നിങ്ങളുടെ മാത്രം കുഞ്ഞല്ല, ഞങ്ങളുടേത് കൂടിയാണ്. ഖദീജവന്റെ ഉമ്മയാണ്. നീ പോയിക്കോ. അഭയാർത്ഥി വണ്ടി അധിക ദൂരം പോയാൽ കണ്ടെത്താൻ പ്രയാസമാണ്.

അഭയാർത്ഥി വണ്ടി പോയ വഴി വേവുന്ന മനസ്സുമായി കശ്യപ് യാത്ര തിരിച്ചു. ഓടിയും നടന്നും കിട്ടുന്ന വാഹനങ്ങൾ പിടിച്ചും അയാൾ രണ്ടാം നാൾ അഭയാർത്ഥി വണ്ടി കിടക്കി. ഭർത്താവിന്റെ മുഖം കണ്ട മാത്രയിൽ ഗംഗാദേവി അലമുറിയിട്ട് ഓടിയെത്തി. വണ്ടി പുറപ്പെടാൻ പോകുന്നു. എല്ലാവരും എത്രയും വേഗം വണ്ടിയിൽ കയറുക. ഡ്രൈവറുടെ കൽപ്പന വന്നു. വണ്ടി സ്റ്റാർട്ടായി.

കലാപങ്ങൾ കെട്ടടങ്ങി. ഇരു രാജ്യങ്ങളിലും സർക്കാരുകൾ വന്നു. കത്തിച്ചാരമായതും വെട്ടിപ്പൊളിച്ചതുമെല്ലാം പുനർ നിർമ്മിച്ചു തുടങ്ങി. പക്ഷേ മകനെ മാത്രം അവർക്ക് തിരിച്ചു കിട്ടിയില്ല. സുദീർഘമായ 14 ആണ്ടുകൾ കടന്നുപോയിരിക്കുന്നു. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കശ്യപിന്ന് അതീവ സമ്പന്നനായിരിക്കുന്നു. എല്ലാം നേടിയിട്ടും മകനില്ലാത്തതിന്റെ ദുഃഖം അയാൾ നിരന്തരം വേട്ടയാടി. ആണ്ടോടാണ്ട് എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും മകനെ അന്വേഷിച്ച് പാകിസ്ഥാനിലേക്ക് പോവുക എന്നത് ഒരു അനുഷ്ഠാനം പോലെ. കശ്യപിന് രാവിലെ കുളിച്ചൊരുങ്ങി പുറപ്പെടാനൊരുങ്ങുന്ന ഭർത്താവിനെ നോക്കി ഗംഗാദേവി പറഞ്ഞു, നോക്കൂ കശ്യപ്, ഓഗസ്റ്റ് 15 നമ്മുടെ മകൻ നഷ്ടമായ ദിവസം. അന്നവന് വയസ്സ് 4, ഇന്നവൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവന് വയസ്സ് 18. ഓരോ തവണ നിങ്ങൾ അവനെ അന്വേഷിച്ച് തിരിച്ചു വരുമ്പോഴും നിങ്ങളുടെ വിരൽ തുമ്പിൽ അവൻ ഉണ്ടാകുമെന്ന് ഞാൻ ആശിച്ചു. ഇത്തവണ നിങ്ങളുടെ കൂടെ എന്റെ മോനില്ലെങ്കിൽ ഞാൻ ജീവൻ എടുക്കും. ഗംഗ, എന്ത് വാക്കാണ് നീ പറയുന്നേ? എനിക്കൊന്നും കേൾക്കണ്ട. ഇത്തവണ നിങ്ങളുടെ കൂടെ എന്റെ മോനില്ലെങ്കിൽ ഒരു തീപ്പത്തമായി ഞാൻ കത്തിയാ വരും. അവൾ പൊട്ടിക്കരഞ്ഞു.

അതേപോലെ പാക് പ്രവിശ്യയിൽ റഹീമിന്റെ വീട്ടിലെത്തിയ കശ്യപ് ദിവസങ്ങളോളം മകനെ അന്വേഷിച്ച് നടന്നു. കൂടെ ഖദീജയും റഹീമും. പക്ഷേ പാലിയെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. സാധാരണ വന്നാൽ 10 or 15 ദിവസത്തെ അന്വേഷണത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുന്ന കശ്യപ് ഇത്തവണ ഒരു മാസമായിട്ടും പോകാതെ വന്നപ്പോ റഹീം ചോദിച്ചു, കശ്യപ് നിനക്ക് എത്ര കാലം വേണമെങ്കിലും എവിടെ താമസിക്കാം, ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഗംഗാദേവിയോട് ഒറ്റയ്ക്കല്ലേ, നീ തിരിച്ചു പോകണം. അല്പനേരം മൗനിയായിരുന്നു കശ്യപ്, ഇങ്ങനെ പറഞ്ഞു, ഇവിടുന്ന് ഞാൻ താമസം മാറുകയാണ്, ഇനി എനിക്കൊരു തിരിച്ചു പോക്കില്ല. ഇത്തവണയും ഞാൻ എന്റെ മകനില്ലാതെയാണ് തിരിച്ചു പോകുന്നതെങ്കിൽ എന്റെ ഭാര്യ എന്റെ ഒഴിച്ച് തീക്കൊളുത്തു എന്ന് ശാപം ചെയ്തിരിക്കുകയാണ്. എന്നെ കാണാത്തരത്തോളം കാലം ഞാൻ മകനുമായി തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ അവൾ ജീവിച്ചിരിക്കുമല്ലോ, എനിക്കത് മതി. ഇത്രയും കാലം എനിക്ക് തന്ന സ്നേഹത്തിന് പ്രിയപ്പെട്ട സ്നേഹിത, നന്ദി. കശ്യപ് തന്റെ ഉടയാടകൾ പെട്ടിയിൽ കുത്തിനിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. അല്പനേരം ഇത് നോക്കി നിന്നിറങ്ങി ഒരു ഉൾവിളി എന്ന വണ്ണം ഉച്ചത്തിൽ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു, ഖദീജ എവിടെ വരൂ, ഖദീജ നമുക്ക് ഈ നാടകം എവിടെ നിർത്താം, ഇനി ഇതിന് മുൻപോട്ട് യാത്രയില്ല, ഇവിടെ മാടിതിന്റെ അന്ത്യം. അതാകത്തു നിന്നും 18 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഒരു നിമിഷം കശ്യപ് സ്തംഭിച്ചു നിന്നു. ഇതെന്റെ മകൻ പാലിയല്ലേ, അയാൾ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. റഹീം, ഇത് നീ? പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്ത ഖദീജ റഹീം ദമ്പതികൾ പാലിയെ സ്വന്തം മകനെ പോലെ വളർത്തുന്നുണ്ടായിരുന്നു. വർഷാവർഷം അവന്റെ അച്ഛൻ അവനെ അന്വേഷിച്ചു വരുമ്പോഴൊക്കെ അവനെ മാറ്റി നിർത്താറാണ് പതിവ്. ഖദീജ വിതുമ്പി കരയുകയാണ്.

ഖദീജ, നിന്റെ സങ്കടം ഞാൻ അറിയുന്നു. പാല് എന്റെയും മകനാണ്. പക്ഷേ സത്യം അംഗീകരിച്ചേ മതിയാകും. ഇല്ല, ആരെന്ത് പറഞ്ഞാലും ഞാൻ എന്റെ മോനെ വിട്ടുകൊടുക്കില്ല. കരഞ്ഞത് കൊണ്ട് കാര്യമില്ല ഖദീജ. പെട്ട തള്ളക്കാണ് കുഞ്ഞിന്റെ അവകാശം. പാലി ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഉമ്മ കരയരുത്. ഞാനിവിടെ അമ്മയുടെ അടുത്ത് പോയാലും ഉമ്മയെ മറക്കില്ല. ഞാൻ ഭാഗ്യവാനാണ് ഉമ്മ. എനിക്കവിടെ അമ്മയും ഇവിടെ ഉമ്മയും ഉണ്ട്. ഞാൻ ഭാഗ്യവാനാണ്.

മകനും ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഉമ്മയും ബാപ്പയും നിരന്തരങ്ങളോടെ യാത്രയാക്കുകയാണ്. ഗ്രാമവാസികളും ഗ്രാമത്തലവന്മാരും യാത്രയാക്കാൻ വേണ്ടി ഒത്തുകൂടിയിട്ടുണ്ട്. പൂർണ്ണമായും മുസ്ലിങ്ങൾ വസിക്കുന്ന ഗ്രാമമായതുകൊണ്ട് തന്നെ മുസ്ലിം മതപുരോഹിതന്മാരും എത്തിച്ചേർന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് അവർ ഒരു കാര്യം മുൻപോട്ട് വെച്ചു. നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ കൊണ്ടുപോകാം, പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ അവൻ മുസ്ലിമായാണ് വളർന്നത്, ഇനിയും അങ്ങനെ തന്നെയാവണം. മറുപടി പെട്ടെന്നായിരുന്നു, എനിക്കെന്റെ മകനെ മാത്രം മതി, മതം അവന്റെ സ്വകാര്യ കാര്യമാണ്, അതവൻ അനുഷ്ഠിച്ചോട്ടെ, ഞങ്ങൾക്കതിൽ കാര്യമില്ല. അച്ഛനും മകനും സ്വതന്ത്ര ഇന്ത്യയിലേക്ക് എത്തുന്നു. നഷ്ടപ്പെട്ടു എന്ന്

ഹിന്ദുത്വ പ്രതീതിയാണ്. പൂർണ്ണമായും ഒരു ഹിന്ദു ഗ്രാമം. സമയം സന്ധ്യയായിരുന്നു. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കീർത്തനങ്ങൾ മുടങ്ങി തുടങ്ങി. പാളി പുല്ലുപായടത്ത് വരാന്തയിൽ ആഴഞ്ഞൊരു കോണിൽ കൊണ്ടുപോയി വിരിച്ച് നിസ്കരിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇത് കണ്ട് രോഷാകുലരായ പുരോഹിതർ കശ്യപിനെ സമീപിച്ച് ആലറ കൊണ്ട് ചോദിച്ചു, കശ്യപ്, നിങ്ങളുടെ മകൻ എന്താണ് ഈ കാണിക്കുന്നത്? കശ്യപ് നിസ്സങ്കോചം പറഞ്ഞു, കണ്ടാൽ അറിഞ്ഞൂടെ അവൻ നിസ്കരിക്കുകയാണെന്ന്. കഴിഞ്ഞ 14 വർഷവും അവൻ മുസ്ലിം മതവിശ്വാസ പ്രകാരമാണ് ജീവിച്ചത്. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കാനാണ് അവന്റെ തീരുമാനവും. ഞങ്ങൾക്കതിൽ കാര്യമില്ല. എന്താ ഞങ്ങൾക്കതിൽ കാര്യമുണ്ട്? ഹിന്ദു പുരോഹിതർ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, ഇതുവരെ തുടർന്നു പോകാൻ പറ്റില്ല, ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. കശ്യപ് ചോദിച്ചു, ഇതൊക്കെ കൽപ്പിക്കാൻ നിങ്ങളാര്? നോക്കത്ത ദൂരത്തോളമുള്ള ഭൂമിയും കെട്ടിടവും ഒക്കെ എനിക്ക് സ്വന്തം. എന്റെ വീട്ടിൽ എന്റെ മകൻ അവന്റെ വിശ്വാസ പ്രകാരം ജീവിക്കും. എങ്കിൽ ഞങ്ങൾക്കാവുന്ന കാരണം കൊല വിളിക്കും ഞങ്ങൾ. ആക്രോശങ്ങൾ, വെല്ലുവിളികൾ, വീടിന് തീടാനുള്ള ഒരുക്കത്തിൽ പാഞ്ഞെടുക്കുന്നവരെ തടഞ്ഞുകൊണ്ട് പാലി പറഞ്ഞു, നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? ഈ നാടിനെ ഇനിയും ഇത് താങ്ങാനാവില്ല. വിഭജന കാലത്ത് ഇരുകൂട്ടിയും കൂടി കൊന്നും തള്ളിയ ജീവന് കയ്യും കടക്കുന്നില്ല. ഞാനാണ് പ്രശ്നമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന മതമാണ് പ്രശ്നമെങ്കിൽ, ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ്. ഞാൻ എന്റെ ഉമ്മയുടെ നാട്ടിലേക്കും പോകുന്നില്ല. അവിടെയും മതഭ്രാന്തുണ്ട്. മതഭ്രാന്തന്മാരില്ലാത്ത നാട് എവിടെയുണ്ടോ, അവിടേക്കാണ് എന്റെ യാത്ര. അങ്ങനെ ഒരു നാടില്ലെങ്കിൽ അത്തരം ഒരു നാട് നിർമ്മിച്ചെടുത്ത് അവിടെ ഒരു ഇരിപ്പിടം കുത്തിയുണ്ടാക്കി ഞാൻ അതിൽ കയറിയിരിക്കും.

ഗ്രഹങ്ങൾക്കും ദേശങ്ങൾക്കും അതിർത്തികൾക്കും അപ്പുറം മാനവ സ്നേഹത്തിന്റെ ഒരു ഉജ്ജ്വല കോട്ട മുതൽ നമുക്ക് തീർക്കാമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.

0: മട്ടന്നൂർ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത വിവിധ സ്കൂളുകളിലെ കൂട്ടുകാരുടെ പരിപാടികളുടെ ശബ്ദലേഖനമാണ് റേഡിയോ എറ്റ് സ്കൂളിലൂടെ ഇതുവരെ കേട്ടത്. തുടർഭാഗം അടുത്ത റേഡിയോ എറ്റ് സ്കൂളിൽ.
1: ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ അറ്റ് സ്കൂൾ ഇവിടെ പൂർണ്ണമാകുന്നു.

0: റേഡിയോ ആറ്റ് സ്കൂൾ.
1: ടോപ്കോ ജുല്ലേഴ്സ് വിശുദ്ധിയുടെ തീർത്ഥാടനം എല്ലാ ദിവസവും രാവിലെ 7:10 വൈകിട്ട് 5:30.
2: വിശ്വാസം പൊന്നണിയിച്ച 3.5 പതിറ്റാണ്ടുകൾ,
1: 35 വർഷത്തിന്റെ സുവർണ പാരമ്പര്യം തീർത്ത വിശ്വാസ്യത,
2: കാലം മാറ്റുകുറയ്ക്കാത്ത പരസ്പര വിശ്വാസം പതിറ്റാണ്ടുകളായി,
1: 3.5 പതിറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവുമായി മട്ടന്നൂരിന്റെ സ്വന്തം ജ്വല്ലറി ടോപ്കോ ജുല്ലേഴ്സ് മട്ടന്നൂർ.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ
1: 35 വർഷക്കാലമായി വിശ്വാസ്യതയുടെ സ്വർണമുദ്ര ചാർത്തിയ ടോപ്കോ ഇനി ചെറുക്കുന്നില്ലും.
2: ടോപ്കോ ജ്വല്ലേഴ്സ് മട്ടന്നൂർ.
3: സംസ്കാരത്തിൽ വേരൂന്നി ആധുനികതയിൽ ചിറകു വിരിച്ച് 3 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി മട്ടന്നൂരിലെ CBSE വിദ്യാലയം, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂൾ,
2: 2026-27 അധ്യയന വർഷത്തിലേക്ക് പ്ലേ ക്ലാസ് മുതൽ പ്ലസ് വൺ വരെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യ പാഠ്യേതര തലങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ സമാനതകളില്ലാത്ത നേട്ടങ്ങൾ,
2: 10-12 ക്ലാസ് ബോർഡ് പരീക്ഷകളിൽ തുടർച്ചയായി മികച്ച വിജയം,
3: വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക്
2: സംഗീതം, നൃത്തം, കരാട്ടെ, കളരി, സ്കേറ്റിംഗ്, ചെസ് എന്നിവയിലും
3: ഫുട്ബോൾ, വോളിബോൾ തുടങ്ങിയ കായിക ഇനങ്ങളിലും വിദഗ്ധ പരിശീലനം,
2: ഒപ്പം കുട്ടികളുടെ സർഗശക്തി വളർത്താൻ സയൻസ്, ലിറ്റററി, എക്കോ, ഡിബേറ്റ് ക്ലബ്ബുകൾ,
3: സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പഠനത്തിന് തടസ്സമാകാതിരിക്കാൻ അർഹരായവർക്ക് കൈത്താങ്ങായി വിദ്യാധനം സ്കോളർഷിപ്പ്.
2: ശ്രീശങ്കര വിദ്യാപീഠം, നിങ്ങളുടെ മക്കളുടെ ശോഭനമായ ഭാവി ഇവിടെ തുടങ്ങാം. ഫോൺ നമ്പർ 9742473630, 0490243630.
4: സഹിച്ചും ചുമട് താങ്ങിയത് അകത്തിരിക്കുന്നത് അമ്മയാണെന്ന് കരുതിയ, പക്ഷേ ആ അമ്മ പറയുന്നു ഈ കാടന്റെ ചൂര് സഹിക്കാനാവുന്നില്ലെന്ന്.
5: മോനെ
6: വിഷമിക്കരുത് ഏട്ടാ, ഇത് ഭരണവർഗത്തിന്റെ അതിജീവന സിദ്ധാന്തമാണ്. പിറവിദോഷം പറഞ്ഞ് പ്രതികരിക്കുന്നവരെ വളഞ്ഞിട്ട് തീർക്കുന്ന ഭരണതന്ത്രം.
7: സഭാവാസികൾക്ക് മുന്നിൽ രജസ്വലയായ ഒരു കുലപത്നിയുടെ തുണി ഒരിയുന്നത് നോക്കി നിന്ന ഭർത്താക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന് വന്നു അഭിമാനബോധം?
8: ആചാര്യ ദ്രോണർ ഹസ്തിനപുരത്തിന്റെ കുലാചാരനാണിന്ന്. ധർമ്മപക്ഷത്തുള്ള പാണ്ഡവർക്കൊപ്പം തന്നെയാ മനസ്സ്. പക്ഷെ കുലാചാരന്റെ കൂറ് മറക്കില്ല നാം. നീയും നിന്റെ അമ്മാവനും കുടില തന്ത്രങ്ങളുമായി രാജ്യസഭയിൽ കാഴ്ചവെച്ച കൊള്ളരുതായ്മകൾക്ക് മൂകസാക്ഷിയാകേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ.
1: അഭിനയ തികവിന്റെ അത്ഭുത മുഹൂർത്തങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് റേഡിയോ മലബാറിന്റെ ശ്രോതാക്കൾ അരങ്ങ് തകർക്കുന്ന അസുരഗോത്രത്തിന്റെ സംഘർഷഭരിതമായ 2-ാം പകുതിയിലേക്ക്.
9: കാട്ടുചോലയിലും മലയടിവാരത്തും കാമകേളി നടത്തുമ്പോ അധസ്ഥിതന്റെ ഐത്തമില്ല. സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ജീവിച്ചാലും മരിച്ചാലും അഭിമാനക്ഷതമില്ല.
10: മക്കളെ, കാമാർത്തി തീർക്ക പൗരുഷം തേടി പുറപ്പെട്ടവളെന്ന് ആക്ഷേപിച്ച് ആത്മരോഷത്തിന്റെ മുൾമുനകൾ ഈ നെഞ്ചിലേക്ക് കുത്തിയിറക്കല്ലേ മക്കളെ.
11: കരിമ്പുലിയും കരിനാഗവും ഭക്ഷിക്കാതെ കാട്ടുപൊന്തകളിൽ കഴിഞ്ഞ എന്റെ മകനെയൊന്ന് കാണാനോ അങ്ങനെ പുതിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അച്ഛനും സഹോദരർക്കും തുണയാകാൻ കാട്ടിൽ കണ്ണിമച്ചിമ്മാതെ കാവലിരിക്കുകയാണവൻ.
1: മനസ്സു കീറുന്ന വാക്ചരങ്ങൾക്ക് താൽക്കാലികമായി വിട. പകയുടെ മനുകൂർപ്പിച്ച ആയുധങ്ങളുമായി കുരുക്ഷേത്ര ഭൂമിയിൽ അക്ഷൗഹിണികൾ മുഖാമുഖം നിരന്നിരിക്കുന്നു.
7: രാജ്യവും സമ്പത്തും പോലെ ഭാര്യയെയും സഹോദരയെയും പണയം വെക്കുക. അഞ്ചിലരവകാശം മാത്രമുള്ള അങ്ങ് എന്ത് അധികാരത്തിലാ, എന്ത് നീതിബോധത്തിലാ എന്നെ പണയവസ്തുവാക്കിയത്? പണയപ്പണ്ടമാകേണ്ട വെറും മാംസപിണ്ഡമാണ് പെണ്ണെന്ന് കരുതിയോ നിങ്ങൾ?
12: 13 ദിവസം 13 വർഷമായി കണ്ട് പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയായ അച്ഛൻ.
13: സുയോധന, നിന്നെ മാത്രം അനുസരിച്ചാൽ പോരാ അച്ഛന്.
12: ഓഹോ, മുത്തച്ഛൻ ഭീഷ്മർ പറഞ്ഞിട്ടുണ്ടാകും.
13: അതേടാ,
1: ശംഖനാദത്തിന്റെ ശബ്ദദൂരം മാത്രം ബാക്കി. അനിവാര്യമായ പടയോട്ടത്തിനൊരുങ്ങി കുരുക്ഷേത്ര ഭൂമി.
11: അങ്ങയുടെ അനുജനല്ലേ ഞാൻ, എന്റെ മകനാണ് പോയത്. കാട്ടുവാസികളോട് എന്നും കരുണ കാട്ടുന്ന ഭീമനെയും വെറുക്കുന്നു പാഞ്ചാലിനി.
8: ഒരു പക്ഷെ യോദ്ധാവെന്ന നിലയിൽ ദ്രോണന്റെ കരുത്തും കഴിവും നാളെ പടമുഖത്ത് കാണാം. കുരുക്ഷേത്രത്തിൽ ശത്രു സംഹാരം ചെയ്യുന്ന ദ്രോണാചാര്യന്റെ രഥത്തിനു മുകളിൽ ഹസ്തിനാപുരത്തിന്റെ പതാക തന്നെയാവും തീർച്ച.
1: അസുരഗോത്രം നാടകം ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15.
14: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി
5: അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. ഗാനലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം.
1: സ്വാഗതം. ഇന്ന് ഗാനലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ആരുടെ പാട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്?
0: സൂര്യ, നമ്മൾ ഒരുപാട് ഗായകരുടെ പാട്ടുകൾ ഗാനലയത്തിലൂടെ ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്.
1: അതെ.
0: ഇന്ന് എനിക്ക് തോന്നുന്നു സ്വർണലത എന്നൊരു ഗായികയുണ്ട്.
1: ഓ, നല്ല ശബ്ദത്തിന്റെ ഉടമ.
0: അതെ, ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് വേണ്ടി അവർ പാടിയിട്ടുണ്ട്.
1: അതെ, ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ
0: അവർ പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ നമ്മുടെ ഗാനലയത്തിലൂടെ ശ്രോതാക്കളെ കേൾപ്പിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ സൂര്യ, നമുക്ക് ആദ്യമായിട്ട് ഏത് ഗാനമാണ് നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: 1995 പുറത്തിറങ്ങിയ സാദരം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് സ്വർണലത അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ആ ഗാനം തന്നെ കേൾപ്പിച്ചാലോ?
0: തീർച്ചയായിട്ടും സൂര്യ. കൈതപ്പുറത്തിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജോൺസൺ മാഷാണ്. ജോൺസൺ മാഷിന്റെ സംഗീതം എന്ന് പറയുമ്പോൾ അത്രയും മെലഡി നിറഞ്ഞ ഗാനങ്ങളായിരിക്കും.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ആ ഒരു ഗാനം നമ്മുടെ ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ? 1995 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയതെന്ന് സൂര്യ പറഞ്ഞു.
1: അതെ.
0: സംവിധാനം ജോസ് തോമസ് ആണ്.
1: ഇതിന്റെ നിർമ്മാണം എൻ കൃഷ്ണകുമാർ.
0: അദ്ദേഹത്തെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്,
1: കിരീടം ഉണ്ണി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്.
0: അതെ അതെ. സുരേഷ് ഗോപി, മാമുക്കോയ, ഗീത, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇവരെ കൂടാതെ ലാലു അലക്സ്, ചിത്ര, സുകുമാരി, അഗസ്റ്റിൻ, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവരും മറ്റ് കഥാപാത്രങ്ങളായിട്ട് ഈ സിനിമയിൽ എത്തിയിട്ടുണ്ട്.
1: അപ്പൊ ബൈജുട്ടാ, ഈ ചിത്രത്തിലെ ആ ഗാനം നമുക്ക് കേൾപ്പിച്ചാലോ?
0: ആയിക്കോട്ടെ.

0: നല്ലൊരു ഗാനം തന്നെയാണ് നമ്മൾ കേൾപ്പിച്ചത് അല്ലേ?
1: അതെ, മധുചന്ദ്രികയെ നീ മറയുന്നുവോ?
0: ബൈജുവാടിന് പാടണമെന്നുണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഇനി അവസരങ്ങളുണ്ടല്ലോ.
0: അതെ, വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് സംഗീത പ്രേമികളുടെ പ്രിയ ഗായികയായിരുന്നു അല്ലേ സ്വർണലത?
1: തീർച്ചയായിട്ടും.
0: 14 വയസ്സിൽ പിന്നണി പാടി തുടങ്ങിയാണ് സ്വർണലത എന്ന അതുല്യ പ്രതിഭ അരങ്ങത്തേക്ക് വന്നത്. 23 വർഷം കൊണ്ട് 7000-ൽ അധികം ഗാനങ്ങളാണ് സ്വർണലത പാടിയിട്ടുള്ളത്.
1: സൂര്യ, സ്വർണലതയുടെ അച്ഛൻ ഒരു മലയാളിയായിരുന്നു, KC ചെറുക്കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമ്മ തമിഴ്നാട്ടുകാരിയാണ്, കല്യാണി എന്നാണ് പേര്. അപ്പൊ ഇവരുടെ മകളായിട്ട് കേരളത്തിലായിരുന്നു സ്വർണലതയുടെ ജനനം. അവളുടെ അച്ഛൻ ഒരു ഹാർമോണിയ വാദകനും ഗായകനൊക്കെ ആയിരുന്നു. അമ്മയ്ക്കും സംഗീതത്തിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഹാർമോണിയവും കീബോർഡും വായിക്കാൻ സ്വർണലതയെ പരിശീലിപ്പിച്ചു. സ്വർണലതയുടെ കുടുംബം പിന്നീട് കർണാടകയിലെ ശിവമോഗ ജില്ലയിലെ ഭദ്രാവതിയിലേക്കാണ് താമസം മാറ്റി. 3-ാം വയസ്സിൽ അവർ പാടിത്തുടങ്ങി. സംഗീതജ്ഞരും സംഗീത പ്രേമികളുമുള്ള ഒരു കുടുംബത്താൽ ചുറ്റപ്പെട്ട സ്വർണലത കർണാടക സംഗീതത്തിലും ഹിന്ദുസ്ഥാനി സംഗീതത്തിലും പരിശീലനം നേടി. സഹോദരി സരോജയായിരുന്നു അവളുടെ ആദ്യ സംഗീത അധ്യാപിക.
0: സഹോദരി തന്നെയായിരുന്നു അല്ലേ അധ്യാപികയായിട്ട്?
1: സൂര്യ, നമ്മള് സ്വർണലതയുടെ വിശേഷങ്ങൾക്കൊപ്പം അവർ പാടിയിട്ടുള്ള നല്ല ഗാനം കൂടെ നമ്മളെ ശ്രോതാക്കളെ കേൾപ്പിക്കണ്ടേ?
0: തീർച്ചയായിട്ടും കേൾപ്പിക്കണം. ഇനി അടുത്ത ഗാനം ഏതാണ് ബൈജുവേട്ടാ?
1: 1996 ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തില് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഗാനരചനയ്ക്ക് S ബാലകൃഷ്ണൻ സംഗീതം നൽകി സ്വർണലത പാടിയ മനോഹരമായിട്ടുള്ളൊരു ഗാനമുണ്ട്. അത് നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിച്ചാലോ?
0: തീർച്ചയായിട്ടും. സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത് വി വർഗീസ് നിർമ്മിച്ച ചിത്രമാണ് ഇഷ്ടമാണ് 100 വട്ടം.
1: ജഗദീഷ് ശ്രീകുമാർ, അശോകൻ, രാജൻ പി ദേവ്, സലീം കുമാർ, ഷിജു, ഇടവേള ബാബു, മധുപാൽ, രശ്മി സോമൻ, റീന എം ജോൺ, സോണിയ കപൂർ, ബിന്ദു പണിക്കർ, ബാബുരാജ് ജേക്കബ്, നന്ദു, കലാഭവൻ നവാസ് എന്നിവരായിരുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുള്ളത്.
0: ഇതിൽ നല്ല നല്ല പാട്ടുകൾ.
1: അതെ, ഇത് ഒരു പുതുമുഖ ചിത്രം കൂടിയായിരുന്നു.
0: അതെ,
1: ഷിജു ആയിരുന്നു നായകനായിട്ട് വന്നത്, രശ്മി സോമൻ ആയിരുന്നു നായിക.

0: ഗാനലയത്തിൽ സ്വർണലത പാടി അനശ്വരമാക്കിയിട്ടുള്ള കുറച്ച് നല്ല ഗാനങ്ങളാണ് ശ്രോതാക്കൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്.
1: ബൈജോട്ട പിന്നണി ഗായികയാകണമെന്ന ലക്ഷ്യത്തോടെയാണ് സ്വർണലത മദ്രാസിലെത്തുന്നത്.
0: അതെ,
1: ഈ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് ആദ്യ അവസരം നൽകിയത് പ്രശസ്തനായൊരു സംഗീത സംവിധായകനാണ്. ആരാണെന്നറിയോ?
0: സ്വർണലതയ്ക്ക് ആദ്യമായിട്ട് പിന്നണി ഗായികയായിട്ട് അവസരം നൽകിയത് എന്റെ ഓർമ്മയിൽ എം എസ് വിശ്വനാഥൻ സാറാണ്.
1: അതെ, എം എസ് വിശ്വനാഥൻ സാറായിരുന്നു. ഇദ്ദേഹത്തിനെ കൂടാതെ ഇളയരാജ, എ ആർ റഹ്മാൻ, ദേവ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, അനു മാലിക്, ശങ്കർ ഇഹ്സാൻ തുടങ്ങിയ പ്രമുഖരായ നിരവധി സംഗീത സംവിധായകരുടെ കീഴിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് നമ്മുടെ സ്വർണലത.
0: അതെ, അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ഗായകർക്കൊപ്പം പാടുവാനുള്ള അവസരവും
1: സ്വർണലതയ്ക്ക് ലഭിച്ചിട്ടുണ്ട്.
0: അതെ,
1: വളരെ ഹിറ്റായിട്ടുള്ള കുറേ പാട്ടുകൾ സ്വർണലത പാടിയിട്ടുണ്ട്.
0: സൂര്യ, തമിഴിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ

0: സ്വർണലത പാടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഗാനലയത്തില് മലയാളത്തിന് വേണ്ടി പാടിയിട്ടുള്ള കുറച്ച് ഗാനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.
1: അതെ ബൈജു ഏട്ടാ, ഇനി സ്വർണലത പാടിയ ഏത് ഗാനമാണ് ശ്രോതാക്കൾക്ക് കേൾപ്പിക്കാൻ പോകുന്നത്?
0: 1995 ഏഴര കൂട്ടം എന്ന സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു.
1: അതെ, കുറച്ച് കൂട്ടുകാരുടെ കഥ പറയുന്ന സിനിമ അല്ലേ?
0: അതെ, ദിലീപ്, നാദിർഷ, അബി, മധുപാൽ, നരേന്ദ്രപ്രസാദ്, മനോജ് കെ ജയൻ, ഗീത തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: അതെ, ഷിബു ചക്രവർത്തിയുടെ രചനയ്ക്ക് ജോൺസൺ മാഷ് സംഗീതം നൽകിയ അതിമനോഹരമായ ഒരു ഗാനം ഈ ചിത്രത്തിലുണ്ട് അല്ലേ?
0: അതെ, ഈ ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കരിയുമാണ്. നിർമ്മാണം സി അരവിന്ദാക്ഷ മേനോനാണ്.
1: ഏഴരക്കൂട്ടം എന്ന ചിത്രത്തിലെ ഈ ഗാനം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.

0: ആയിരം ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെ കണ്ണൂർ രാജനാണ് സ്വർണലതയെ മലയാളത്തിലെത്തിച്ചത്. തുടർന്ന് എസ് പി വെങ്കിടേഷിന്റെ ഒരു തരി കസ്തൂരി എന്ന ഗാനം, അത് ഏത് ചിത്രത്തിലേതാന്ന് ബൈജോട്ടൻ അറിയോ?
1: 1995 തന്നെ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹൈവേ.
0: അതെ,
1: ജയരാജ് ആയിരുന്നു ഈ ചിത്രത്തിന്റെ സംവിധായകൻ. നിർമ്മാണം പ്രേംപ്രകാശ്, സുരേഷ് ഗോപി, ബിജു മേനോൻ, വിനീത്, വിജയരാഘവൻ, ജോസ് പ്രകാശ്, കുതിരവട്ടം പപ്പു, കുഞ്ചൻ, ഭാനുപ്രിയ, ജനാർദ്ദനൻ, സ്ഫടികം ജോർജ്, അഗസ്റ്റിൻ, പ്രേംപ്രകാശ്, പവിത്രൻ, ആറന്മുള പൊന്നമ്മ, സുകുമാരി, ബേബി സുരേന്ദ്രൻ, കടുവാക്കുളം ആന്റണി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളായിട്ട് എത്തിയത്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകിയ അതിമനോഹരമായ ഗാനം നമുക്ക് ഗാനലയത്തിലൂടെ കേൾപ്പിച്ചു കൊടുക്കാം.

0: ബൈജുട്ട സ്വർണതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഭാരതി രാജയുടെ കറുത്തമ്മ എന്ന ചിത്രത്തിലെ പോരാലെ പൊന്നുത്തായി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട്.
1: അതെ അതെ.
0: തമിഴിൽ ഇളയരാജയുടെയും എ ആർ റഹ്മാന്റെയും ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചത് സ്വർണതയായിരുന്നു.
1: അതെ, ചിന്നത്തമ്പി, അതുപോലെ ഇന്ത്യൻ
0: അലൈപ്പായുതേ,
1: ഇങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് സ്വർണലതയെ കുറിച്ച് എടുത്തു പറയാം.
0: എനിക്ക് തോന്നുന്നു കാതലൻ എന്ന ചിത്രത്തിലെ,
1: അതെ, മുക്കാല മുക്കാബില എന്ന മനുവിനോടൊപ്പം ചേർന്ന് പാടിയ മനോഹരമായിട്ടുള്ള ഗാനം, നമ്മൾ ഏവരെയും ത്രസിപ്പിക്കുന്ന
0: ആ സമയത്ത് ആ കാലഘട്ടത്തില്
1: ഏവരെയും ത്രസിപ്പിക്കുന്ന, ഏതൊരു മലയാളിയെ പോലും ചുവടുവെപ്പിക്കുന്ന ഗാനമായിരുന്നു മുക്കാല മുക്കാബില. അത് മനുവിനോടൊപ്പം സ്വർണലത ചേർന്ന് പാടിയപ്പോ നമ്മുടെ മലയാളി ഹൃദയം മാത്രമല്ല, ഈ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികള് അത് ഏറ്റെടുക്കുകയായിരുന്നു.
0: ആ ഗാനം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ആരും ഡാൻസ് കളിക്കാത്തവരാരും ഉണ്ടായിട്ടുണ്ടാവില്ല.
1: മാത്രമല്ല, ഇന്നും ആ ഒരു ഗാനത്തിന് നമ്മുടെ ഗാനമേളകളിൽ ഇന്നും ഒരു സ്ഥാനം തന്നെയുണ്ട്.
0: അതെ അതെ. അതുപോലെ ഈ കാതലൻ എന്ന ചിത്രത്തിലേതുപോലെ തന്നെ ജെന്റിൽമാൻ എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഉസിലാം പെട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട്.
1: മനോഹരമായിട്ടൊരു ഗാനമാണ്.
0: സ്വർണലത ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയത് തമിഴ്നാട്ടിലായിരിക്കും പാട്ടുകളിലൂടെ, അല്ലേ?
1: അതെ അതെ.
0: മലയാളത്തിൽ ഹിറ്റുകൾ പാടിയിട്ടില്ല എന്നല്ല, എന്നാലും നല്ല നല്ല തമിഴിലെ ഒരുപാട് ഗാനങ്ങൾ സ്വർണലത ആലപിച്ചിട്ടുണ്ട്. ഈ അടിച്ചുപൊളി പാട്ടുകളെ പറ്റി പറയുമ്പോഴാണ് നമ്മുടെ മലയാള സിനിമയിലും ഒരു അടിച്ചുപൊളി പാട്ട് പാടിയിട്ടുണ്ട് സ്വർണലത.
1: 1999 ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ അങ്ങനെ ഒരു ഗാനമുണ്ട്.
0: അതെ.

0: രാഗമാല.
1: വിനയൻ സംവിധാനം ചെയ്ത് മോഹൻ, ജീവ എന്നിവർ നിർമ്മിച്ച ചിത്രമാണ് ഇൻഡിപെൻഡൻസ്.
2: ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, വാണി വിശ്വനാഥ്, കലാഭവൻ മണി, രാജൻ പി ദേവ്, കൊച്ചിൻ ഹനീഫ, ഇന്ദ്രജ, ഖുശ്ബു, ജോസഫ് ചാക്കോ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: എസ് രമേശൻ നായരുടെ വരികൾക്ക് സുരേഷ് പീറ്റേഴ്സ് ആണ് സംഗീതം നൽകിയത്.
2: അപ്പൊ ഈ ഒരു ചിത്രത്തിലെ സ്വർണലത നമുക്ക് വേണ്ടി ആലപിച്ച ആ തട്ടുപൊളിപ്പിൻ ഗാനം നമുക്ക് ആസ്വദിച്ചാലോ?

0: ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗാനലയത്തിലെ സ്വർണലത പാടി അനശ്വരമാക്കിയിട്ടുള്ള ഒരുപിടി നല്ല ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: 1990 ചിന്നത്തമ്പി എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ ഒരു പാട്ടുണ്ട്, പൂവോമ എന്ന ഗാനം.

0: നല്ലൊരു ഗാനം അല്ലേ ചിന്നത്തമ്പിയിലെ?
1: ചിന്നത്തമ്പിയിലെ എല്ലാ ഗാനങ്ങളും അത്രയേറെ ഹിറ്റായ ഗാനങ്ങളായിരുന്നു സൂര്യ.
0: അതെ, ആ വർഷത്തെ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിന്റെ അവാർഡും സ്വർണലതയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലെ ഗാനങ്ങൾ, അതായത് ഖുഷ്ബു സ്വർണലത കോമ്പിനേഷൻ,
1: അതെ,
0: ഖുഷ്ബുവിന്റെ ശബ്ദത്തിന് സ്വർണലതയുടെ സാമ്യമുണ്ട്. അതുകൊണ്ട് ഒരുപാട് ഗാനങ്ങൾ ഖുഷ്ബുവിന് വേണ്ടിയിട്ട് സ്വർണലത പാടിയിട്ടുണ്ട്.
1: അതെ, അത് വളരെ മനോഹരമായിട്ട് തന്നെ നമ്മുടെ സംഗീത പ്രേമികള് ഒന്നടങ്കം നെഞ്ചോട് ചേർത്തിട്ടുള്ള ഗാനങ്ങളായിരുന്നു.
0: ഇനി നമുക്ക് ഗാനലയത്തിൽ സ്വർണലതയുടെ ഏത് പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്?
1: വാ,

0: ഷാജുൻ കാര്യൽ സംവിധാനം ചെയ്ത് സാബു ചെറിയാൻ, എം എ നിഷാദ് എന്നിവർ നിർമ്മിച്ച ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അല്ലേ?
1: അതെ, 2000s ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടുള്ളത്. സുരേഷ് ഗോപി, ജഗദീഷ്, ശ്രീവിദ്യ, മീന, ജഗദീഷ് ശ്രീകുമാർ, റഹ്മാൻ, അബ്ബാസ്, ജനാർദ്ദനൻ, സുബൈർ, അനൂപ്, ജോസ് പല്ലിശ്ശേരി, സാദിഖ്, രശ്മി സോമൻ, കവിയൂർ രേണുക, മങ്കാ മഹേഷ് തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിട്ടുള്ളത്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകിയ അതിമനോഹരമായൊരു ഗാനം അല്ലേ?
1: അതെ,
0: ഇത് നമുക്ക് ഗാനലയത്തിലൂടെ ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിച്ചു കൊടുക്കാം.

0: എനിക്ക് തോന്നുന്നു സ്വർണലതയുടെ ഒരു വെറൈറ്റി ശബ്ദമാണ് അല്ലേ?
1: തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് തന്നെയാണ് ഒരു മേഖലയിൽ നിന്നും അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത്.
0: എല്ലാ ഹിറ്റ് സോങ്ങുകളുടെയും ശബ്ദത്തിന് ഉടമ എന്ന് പറയാം.
1: അതെ,
0: അതായത് മെലഡി ആവട്ടെ, ഫാസ്റ്റ് സോങ് ആവട്ടെ, എന്തും ആവട്ടെ, എന്തൊരു ആലാപന മാധുര്യമാണുള്ളത് അല്ലേ?
1: അതെ അതെ.
0: ഇനി നമുക്ക് ഗാനലയത്തിൽ കുബേരൻ എന്ന ചിത്രത്തിലെ ഗാനമായാലോ.
1: സൂര്യ, ആ ചിത്രത്തിലെ സ്വർണലത ഏത് ഗാനമാണ് പാടിയത്?
0: മണിമുഗിലേ നീ പൊഴിയരുതേ, കുടകിനുമേൽ നീ കുളിരരുതേ.
1: അതെ, നമ്മുടെ അടുത്ത പ്രദേശമായിട്ടുള്ള കുടക് അല്ലെ, കർണാടക. ആ ഒരു പശ്ചാത്തലത്തിലാണല്ലോ ആ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. ഊട്ടിയും കൊടൈക്കനാലൊക്കെ ആയിരുന്നു ഈ ഒരു
0: ചിത്രം.
1: ഊട്ടി, മൈസൂർ, അതുപോലെ തന്നെ ആ ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ചിത്രം പൂർത്തീകരിച്ചിട്ടുള്ളത്.
0: അതെ, എനിക്ക് ദിലീപിന്റെ ഏറ്റവും മികച്ച ഒരു ചിത്രം തന്നെയാണ് കുബേരൻ. ഉടനീളം ഹാസ്യ ഒരു ചിത്രമാണ് കുബേരൻ.
1: ദിലീപും കലാഭവമണിയും ചേർന്ന പിന്നെ പറയേണ്ടതില്ലല്ലോ, കോമഡിക്ക് ഒരു പഞ്ഞു ഉണ്ടാവില്ല.
0: അതെ, സുന്ദർദാ സംവിധാനം നിർവഹിച്ച് മേനക നിർമ്മാണം ചെയ്ത ഒരു അതിമനോഹരമായ ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാം.
1: അതെ, ദിലീപ്, സംയുക്ത വർമ്മ, ജഗദീഷ് ശ്രീകുമാർ, കലാഭവൻ മണി, ഉമാശങ്കരി, ഹരിശ്രീ അശോകൻ, ഇന്ദ്രൻസ്, ജനാർദ്ദനൻ, സുരേഷ് കൃഷ്ണ, മോഹൻ ശർമ്മ, ബാബുരാജ് ജേക്കബ്, മങ്ക മഹേഷ്, ബിന്ദു രാമകൃഷ്ണൻ, വിഘ്നേഷ്, കീർത്തി സുരേഷ്, ഗീത സലാം, ഋഷഭാവ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താർ സംഗീതം ചെയ്ത ഈ ഗാനം നമുക്ക് കേൾക്കാം.

0: സ്വർണലതയുടെ സംഗീതയാത്രയിലെ അവരുടെ സംഭാവനകൾ പരിഗണിച്ചിട്ട് 1994 തമിഴ്നാട് സർക്കാരിന്റെ കലൈ മാമണി അവാർഡ് അവരെ തേടിയെത്തിയിട്ടുണ്ട്.
1: അതുമാത്രമല്ല ബൈജുവേട്ട, 2002 BBC വേൾഡ് ടോപ്പ് 10 മ്യൂസിക് വോട്ടെടുപ്പിൽ ലിസ്റ്റ് ചെയ്ത ഗാനങ്ങളുടെ കൂട്ടത്തിൽ 1991 പുറത്തിറങ്ങിയ ദളപതി എന്ന സിനിമയിലെ രാക്കമ്മ കയ്യത്തട്ട് എന്ന ഗാനം ഉൾപ്പെട്ടിട്ടുണ്ട്.
0: ഈ ഒരു ഗാനം പാടിയിരിക്കുന്നത് നമ്മളെ SP ബാലസുബ്രഹ്മണ്യവും സ്വർണലതയും ചേർന്നാണ്.
1: അതെ, ഒരുപാട് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് മികച്ച പിന്നണി ഗായികക്കുള്ള അവാർഡ് സ്വർണലതയെ തേടിയെത്തിയിട്ടുണ്ട്.
0: അതെ, നമുക്ക് അടുത്ത സ്വർണലതയുടെ ഏത് പാട്ടാണ് ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്?
1: നമുക്ക് സ്നേഹദൂത് എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിച്ചു കൊടുത്താലോ.
0: 1997 ഇതിന്റെ ഒരു ചിത്രീകരണം നടത്തിയിരിക്കുന്നത്, പക്ഷേ ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല.
1: അതെ, ഇത് സംവിധാനം ചെയ്തത് ഡി മധുവാണ്. നിർമ്മാണം ചിമ ഫിലിംസ്.
0: മാള അരവിന്ദൻ, മധുപാൽ, ശരത്, MR ഗോപകുമാർ, ബീന ആന്റണി, കണ്ണൂർ ശ്രീലത, കാർത്തിക, സുകുമാരി, സീത തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.
1: ഇതിന്റെ ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ചെയ്തത് മോഹൻ സിത്താര.
0: ഇതിലെ ആ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ സ്വർണലതയുടെ സ്വരമാതിരിയിൽ കേട്ടാലോ?
1: തീർച്ചയായിട്ടും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ ഗാനലയമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: ഗാനലയത്തിൽ സ്വർണലതയുടെ അതിമനോഹരമായ ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
0: സ്വർണലതയുടെ അടുത്ത പാട്ടേതാണ്?
1: നമുക്ക് സുന്ദര പുരുഷനിലെ കൊഞ്ചടി എന്നൊരു ഗാനമുണ്ട്, സ്വർണലത അതിമനോഹരമായി പാടിയിട്ട് അത് കേൾപ്പിച്ചു കൊടുത്താലോ?
0: ആയിക്കോട്ടെ.
1: ജോസ് തോമസ് സംവിധാനം ചെയ്ത് ബൈജു എഴുപുന്ന നിർമ്മിച്ച സിനിമയാണ് സുന്ദര പുരുഷൻ.
0: 2001 ഈ ചിത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. സുരേഷ് ഗോപി, മുകേഷ്, സലീം കുമാർ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഹരിശ്രീ അശോകൻ, NF വർഗീസ്, നന്ദിനി, ദേവയാനി തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്.
1: ഈ ചിത്രത്തിന് ഗാനരചന നിർവഹിച്ചത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.
0: ഈ ചിത്രത്തിലെ സ്വർണലത പാടി അനശ്വരമാക്കിയിട്ടുള്ള ആ ഗാനം നമുക്ക് കേൾക്കാം.

0: സ്വർണലത എന്ന ഗായികയെക്കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. എന്നിരുന്നാലും അവർ പാടിയിട്ടുള്ള ഓരോ ഗാനങ്ങളും സംഗീത പ്രേമികളുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് 2010 സെപ്റ്റംബർ 12 നമ്മെ വിട്ടു പിരിഞ്ഞു.
1: ഇന്നും സ്വർണലത നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഒരുപാട് ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചേനെ, അല്ലേ ബൈജേട്ട?
0: തീർച്ചയായിട്ടും സൂര്യ.
1: മലയാളത്തിൽ മോഹം എന്ന ആൽബത്തിലാണ് ഒടുവലായി പാടിയത് സ്വർണലത.
0: വിവിധ ഭാഷകളിലായി 7000-ത്തിലധികം ഗാനങ്ങൾ അവർ ആലപിച്ചിട്ടുണ്ട്.
1: ഒരുപിടി ഗാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് ഗാനങ്ങൾ സ്വർണലത പാടിയിട്ടുണ്ട്. എം ജി ശ്രീകുമാറിന്റെ കൂടെ, മനുവിന്റെ കൂടെ, മലയാളത്തിൽ.
0: അതെ അതെ സൂര്യ, നമ്മുടെ ഗാനലയത്തിന്റെ സമയം ഇവിടെ തീരാൻ പോവുകയാണ്. സ്വർണലതയെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അവരുടെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ ഗാനലയത്തിലൂടെ കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരവസരത്തിൽ അവർ പാടിയിട്ടുള്ള മറ്റ് ഗാനങ്ങൾ ഗാനലയത്തിലൂടെ നമുക്ക് ശ്രോതാക്കളെ കേൾപ്പിക്കാം.
1: തീർച്ചയായിട്ടും. ഇന്ന് നമ്മൾ സ്വർണലത പാടിയ ഗാനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്വർണലതയുടെ കൂടെ ഒരുപാട് ഗായകർ പാടിയിട്ടുണ്ട്.
0: മലയാളത്തിലും തമിഴിലുമായിട്ട് ഒരുപാട് ഗായകർ അവരോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്.
1: ഇന്നത്തെ ഗാനലയത്തിന്റെ സമയം ഇവിടെ ബൈജോട്ടം പറഞ്ഞ പോലെ തീരുകയാണ്.
0: ഗാനലയത്തിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ ബൈജു സുന്ദരൻ മട്ടന്നൂർ,
1: ഞാൻ സൂര്യ ഇടവന.

0: പാട്ടും ഒന്നായി ചേരും, താളം ലയം ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
1: സ്മൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതി ഗീതങ്ങൾ
2: വയലാറിനും ഭാസ്കരൻ മാസ്റ്റർക്കും ശേഷം മലയാള സിനിമാ ഗാനരചനാ പൂമുഖത്ത് പുത്തൻ പൂക്കുടിയൊരുക്കി മധുവും മണവും പകർത്തി ആസ്വാദക ഭ്രമരങ്ങളെ ആവേശിതരാക്കുകയും ആകർഷിതരാക്കുകയും ചെയ്ത മലയാളത്തിന്റെ സ്വന്തം ഗാനരചയിതാവാണ് ശ്രീകുമാരൻ തമ്പി. എന്തുകൊണ്ട് വയലാറിനും ഭാസ്കരൻ മാസ്റ്റർക്കും ശേഷം എന്ന് ചോദിച്ചാൽ അതിനുത്തരം സർഗവൈഭവത്തിലുള്ള ഏതെങ്കിലും ഏറ്റക്കുറിച്ചിൽ എന്ന് തീർത്തു പറയാൻ പറ്റില്ല. ആദ്യത്തെ കാരണം കലാസബരിയ തുടങ്ങിയ കാലത്തിലുള്ള അന്തരം തന്നെ. കുറച്ചുകൂടി ആഴത്തിൽ ആലോചിച്ചാൽ ഈ പറഞ്ഞവർ തമ്മിൽ എന്തെങ്കിലും ഒരു താരതമ്യ പഠനം ആവശ്യമാണോ എന്ന് തന്നെ തോന്നിയേക്കാം. കാരണം ഭാവനയുടെ വിഹാരമണ്ഡലങ്ങൾ മൂവർക്കും വളരെ വ്യത്യസ്തങ്ങളായിരുന്നു. ഗന്ധർവ നഗരങ്ങളും സ്വർഗഗായികമാരും മറ്റും പോലെയുള്ള അഭൂമമായ കാവ്യബിംബങ്ങളുടെ വിഹാരരംഗമായിരുന്നു വയലാർ ഗാനങ്ങൾ. ഭാസ്കരൻ മാസ്റ്റർ ആവട്ടെ, ഇങ്ങു താഴെ ഭൂമിയിൽ സാധാരണക്കാരായ നാമെല്ലാം നിത്യവും കേട്ട് ഹൃദയത്തിലേറ്റി നടന്നിരുന്ന നാടൻ ശീലുകളും പഴമ്പാട്ടുകളും തന്റെ ഭാവനയുടെ പഞ്ചാരക്കുഴമ്പിൽ മുക്കി പുതിയ രുചിഭേദങ്ങൾ പരിചയപ്പെടുത്തി. ഇവരിരുവരെയും കുറിച്ച് ഈ ഒറ്റ വരിയിൽ ഒരിക്കലും നിർത്തുവാനാകില്ല എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട്. ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ നമുക്ക് ശ്രീകുമാരൻ തമ്പിയുടെ ചില ഗാനങ്ങളിലേക്ക് കൂടി ഒരു യാത്ര പോകാം. തമ്പിയുടെ ഗാനങ്ങൾ വയലാറിൽ നിന്നും ഭാസ്കരൻ മാസ്റ്ററിൽ നിന്നും വേറിട്ട് നിൽക്കുന്നതിന് ഒരു പ്രധാന ഘടകം അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ വളരെയധികം പ്രകടമായി കാണാവുന്ന ചില പ്രത്യേക കാവ്യബിംബങ്ങളാണ്. തന്റെ സ്വദേശമായ ഹരിപ്പാടും അതിന്റെ ചുറ്റുവട്ടങ്ങളും ജന്മദേശത്തോടുള്ള സ്നേഹസാക്ഷ്യങ്ങൾ പോലെ നിരവധി ഗാനങ്ങളിൽ തെളിഞ്ഞു നിറഞ്ഞു നിൽക്കുന്നു. മറ്റൊരു ഗാനരചയിതാവിലും കാണാനാവാത്ത ഈ പ്രത്യേകത മലയാള സിനിമാ ഗാനരചയിതാക്കളുടെ മുൻനിരയിൽ തന്നെ ആറാട്ടിനെഴുന്നള്ളി നിൽക്കുന്ന ഗജവീരന്റെ തലയെടുപ്പോടെ നിൽക്കാൻ തമ്പിയെ സഹായിക്കുന്നു. ശ്രീകുമാരൻ തമ്പി വരച്ചിട്ട കാവ്യചിത്രങ്ങളിൽ ഈ ഒരു പ്രത്യേകതയെ കൂടുതൽ അടുത്തറിയാനൊരു ശ്രമമാണ് ഇന്ന് ഈ സ്മൃതിഗീതങ്ങളിലൂടെ നടത്തുന്നത്.

പായ്പാട്ടാറ്റിൽ വള്ളംകളി കാണാൻ പാറു നിന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് തുടങ്ങുന്ന ഒരു നാടൻ ശീലാണ്. ആ നാടിനെപ്പറ്റിയും അവിടുത്തെ വള്ളംകളിയെപ്പറ്റിയും പുറംദേശക്കാർക്ക് പരിചയപ്പെടുത്തുവാനുള്ള അളവുകോലായിരുന്നത്. വെളുത്ത കത്രീന എന്ന 1968 പുറത്തിറങ്ങിയ ചിത്രത്തിലെ ഒന്നാം കണ്ടത്തിൽ എന്ന ഗാനത്തിൽ ഇത് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഗാനം അത്ര പ്രചാരം നേടാത്തതുകൊണ്ടാവാം പായ്പാട്ടാറും വള്ളംകളിയും ലോകപ്രശസ്തമാകാൻ 1983 തരംഗിണിയുടെ ഉത്സവഗാനങ്ങൾ വരെ കാത്തിരിക്കേണ്ടി വന്നത്. അതിലെ പായ്പാട്ടാറ്റിൽ വള്ളംകളി എന്ന ഗാനം പുറത്തു വന്നതോടെ ദേശക്കാരും അന്യദേശക്കാരുമായ എല്ലാ മലയാളികളുടെയും മനസ്സിൽ പ്രൗഢഗംഭീരന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ വർണ്ണാഭമായ ഘോഷയാത്രയും മത്സരവും ഇനിയൊരു ചിത്രത്തിന്റെയോ വിവരണത്തിന്റെയോ ആവശ്യമില്ലാതെ സ്ഥാനം പിടിച്ചു. ഉത്സവഗാനങ്ങളിലെ ഈ ഗാനം രവീന്ദ്രമാഷിന്റെ സംഗീതത്തിലാണ് പുറത്തിറങ്ങിയത്. യേശുദാസിന്റെ ആലാപനം

കവിയുടെ മനസ്സിൽ രൂഢമൂലമായ ആ ഗ്രാമീണ ചിത്രം, കാരിച്ചാൽ ചുണ്ടനും കാവാലം ചുണ്ടനും കോതേരിയും ആ വലിയ ദിവാഞ്ചിയും മുൻനിരയിൽ എന്ന് പാടുന്ന ആ വാക് ചിത്രം, തങ്ങളുടെയെല്ലാം മനസ്സിന്റെ സുവ്യക്തമായ ആവിഷ്കാരം പോലെ തന്നെ പായിപ്പാട്ടിന്റെ ഇരുകരങ്ങളിലുമുള്ള ദേശവാസികളെല്ലാവരും നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നു. മറഞ്ഞുപോയ ഒരു സുവർണകാലത്തിന്റെ സാക്ഷ്യങ്ങളായി ഒന്നാനാം ചുണ്ടന്നേൽ അമരം പിടിക്കുന്ന പൊന്നിലും പൊന്നായ തമ്പുരാനും അയാൾ പണ്ടേകിയ വെറ്റില തിന്ന ആ സുന്ദരിച്ചെറിമയും ഒരു നിശ്വാസത്തിന്റെ കാറ്റേറ്റ് ഓർമ്മകളിൽ മയങ്ങുന്നു. ആട്ടക്കളങ്ങളിലെ ജയഭേരികളും കൂത്തമ്പലങ്ങളിലെ കലാസന്ധ്യകളും സമകാലീനരുടെ മനസ്സുകളിൽ നഷ്ടബോധത്തിന്റെ നെടുവീർപ്പുകൾ ഉയർത്തുന്നു. പായിപ്പാട്ടാരിലെ വള്ളംകളിക്കും അതിന്റെ പെരുമയ്ക്കും 3 കിലോമീറ്റർ അകലെയുള്ള തമ്പിയുടെ സ്വന്തം ഗ്രാമമായ ഇന്നൊരു പട്ടണമായി പ്രൗഢി പേറുന്ന ഹരിപ്പാട്ട് ചെന്നെത്തിയേ പറ്റൂ. കാരണം ഹരിപ്പാട്ട് അമ്പലത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ സ്മരണയ്ക്കാണ് പായിപ്പാട്ടാറ്റിൽ വള്ളംകളി നടക്കുന്നത്. പായിപ്പാട്ടാറ്റിലെ ചതിയം കളിക്കന്റെ ചുരുളനുമായി ഞാൻ വന്നപ്പോൾ എന്ന് തമ്പി വീണ്ടും നക്ഷത്ര കണ്ണുള്ള സുന്ദരിപ്പെണ്ണെ എന്ന ഗാനത്തിൽ നായകനെ കൊണ്ട് പാടിക്കുന്നുണ്ട്. 1973 ഇറങ്ങിയ പത്മവ്യൂഹം എന്ന ചിത്രത്തിലേത്. കൗമാര കാഴ്ചകളിൽ ഏറ്റവും നിറം പിടിച്ച ഓർമ്മകളിൽ ഒന്നാണ് ചെറുവള്ളങ്ങളിൽ കയറി വള്ളംകളി കാണാൻ പോകലും കരയിലിരിക്കുന്ന പാവാടക്കാരികൾ കാണുകയെ തന്റെ ജലാഭ്യാസ പാടവം പ്രദർശിപ്പിക്കലും. ചിങ്ങമാസത്തിലെ തിരുവോണം, അവിട്ടം, ചതയം എന്നീ നാളുകളിലാണ് പായിപ്പാട്ടാരിലെ വള്ളംകളി. നമുക്ക് ഈ പാട്ട് ആസ്വദിച്ചിട്ട് വരാം. പ്രേംനസീറും വിജയശ്രീയും ഗാനരംഗത്തിലെത്തുന്ന ഈ ഗാനം ആലപിക്കുന്നത് യേശുദാസാണ്. എം കെ അർജുനന്റെ സംഗീതം.

തമ്പിയുടെ പാട്ടുകളിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരിക്കുന്ന ബിംബങ്ങൾ ഹരിപ്പാട്ട് അമ്പലവുമായി ബന്ധപ്പെട്ടവയാണ്. ഹരിപ്പാട്ടും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ബിംബങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുവാനും തദ്വാര അദ്ദേഹത്തെ തങ്ങളുടെ ദേശത്തിന്റെ തന്നെ പാട്ടുകാരനായി കണക്കാക്കുവാനും കഴിയുന്നുണ്ട്. ഒരുപാട് ഗാനങ്ങളുടെ വാക് ചിത്രത്തുന്നലുകളിലൂടെ ഹരിപ്പാട്ടമ്പലത്തിലെ ഉത്സവ കാഴ്ചകൾ നിരനിരയായി കടന്നുപോകുന്നത് നമുക്ക് കാണാം. തൈപ്പൂയ കാവടിയാട്ടം, തങ്കമയിൽ പീലിയാട്ടം എന്ന പ്രശസ്തമായ കണ്ണൂർ ഡീലക്സിലെ എന്ന ഗാനം ഇവയിൽ മികച്ചതാണ്. ചിത്രം പുറത്തിറങ്ങിയത് 1969 മകരമാസത്തിലെ പൂയന്നാളിലാണ് ഹരിപ്പാട്ടമ്പലത്തിലെ വിഖ്യാതമായ കാവടിയാട്ടം. ഈ കാഴ്ചയെ വാക്കുകളിൽ ഒപ്പിയെടുത്ത് വിദഗ്ധനായ ചമയക്കാരനായി മാറുന്ന തമ്പി കണ്ണാടി പോലെ മിന്നുന്ന കാഞ്ചീപുരം സാരി ചുറ്റി കവിത ചൊല്ലുന്ന കല്ലുമണിമാലകളും ചാർത്തി കണ്ണിനാൽ കണ്ണെറിയും സുന്ദരിയെ ശ്രോതാവിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. താൻ നേരിട്ട് കണ്ടനുഭവിച്ച കാഴ്ചകൾ ഗാനത്തിലൂടെ മനസ്സിൽ നിറയുന്നതറിഞ്ഞ് അവൻ ആനന്ദഭരിതനാകുന്നു. പാട്ട് കേട്ട് നമുക്ക് തിരിച്ചു വരാം. കണ്ണൂർ ഡീലക്സിലെ ഈ പാട്ട് ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിലാണ് ഒരുങ്ങിയത്. യേശുദാസിന്റെ ആലാപനം.

വീണ്ടും ഉത്സവ കാഴ്ചകൾ കണ്ണും മനസ്സും നിറയ്ക്കുന്നത് ആറാട്ടിനാനകൾ എഴുന്നള്ളുമ്പോഴാണ്. ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു എന്ന 1973 ചിത്രം. 9 ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് 10-ാം നാൾ ആറാട്ട് മഹോത്സവം. 1000 വിളക്കു തെളിയുന്ന ചുറ്റമ്പലം. അമ്പലപ്പുഴ സഹോദരന്മാരുടെ നാദസ്വര കച്ചേരി. വേലക്കുളത്തിന്റെ കൽപ്പടവുകളിൽ മെയ്യു കണ്ണാക്കിയവരുടെ അഭ്യാസ പ്രകടനങ്ങൾ. ആൾത്തിരക്കിനിടയിൽ അവളുണ്ടാവും, അവനും. തിരയുന്ന കണ്ണുകളിൽ കണ്ടെത്തലിന്റെ പൂത്തിരി മിന്നേട്ടം. ഒരു നോട്ടത്തിന്റെ നിർവൃതി. പറയാതെ പറയുന്ന 1000 കഥകളുടെ മായാലോകം. കടന്നുപോയ കാലത്തിന്റെ ഓർമ്മയിൽ കേൾവിക്കാരിൽ ചിലർക്ക് സുഗതമായ അനുഭൂതി, മറ്റു ചിലർക്ക് ഹൃദയത്തിന്റെ കോണുകളിൽ മിന്നിമറയുന്ന തേങ്ങൽ. ജന്മനാടിന്റെ കാഴ്ചകളിൽ ഇഴചേർത്ത് എത്ര പ്രണയരംഗങ്ങളാണ് തമ്പി നമുക്കേകുന്നത്. കേട്ട് തിരിച്ചു വരാം നമുക്ക് ആ പാട്ട്. ശ്രീകുമാരൻ തമ്പിയുടെ ഈ ഗാനത്തിന് ദക്ഷിണാമൂർത്തിയാണ് ഈണമൊരുക്കിയത്.

ഒന്നാം കണ്ടത്തിൽ എന്ന ഗാനത്തിൽ പായിപ്പാട്ട് ആറിനൊപ്പം കോളോത്തുകാവും പ്രത്യക്ഷമാകുന്നുണ്ട്. തമ്പിയുടെ ജന്മഗൃഹത്തിന് വിളിപ്പാട് അകലെയുള്ള കോളോത്ത് ഭഗവതി ക്ഷേത്രവും കാവുമാണ് ഇത്. കുംഭമാസത്തിലെ കാർത്തിക നാളിലെ താലപ്പൊലി ഉത്സവം ഇന്നും നടക്കുന്നു എന്നും ഒരോർമ്മയായി ഗാനങ്ങളിൽ കുട്ടനാട്ടിലെ ഈ കൊച്ചു ഭഗവതി ക്ഷേത്രം തമ്പിയുടെ തൂലിക എഴുതിവെച്ചു. അശ്വതി ഉത്സവ തേര് കണ്ട് ആനക്കൊട്ടിലിൽ നിൽക്കുന്ന കാമുകിയും അവളെ നോക്കി അമ്പലപ്പൊയ്കതൻ കരയിൽ നിൽക്കുന്ന കാമുകനുമാണ് മറ്റൊരു മനോഹര ചിത്രം. ഇത് നാം കാണുന്നത് 1973 പുറത്തിറങ്ങിയ ദിവ്യദർശനം എന്ന ചിത്രത്തിലെ കർപ്പൂരദീപത്തിൻ കാന്തിയിൽ എന്ന ഗാനത്തിലൂടെയാണ്. ഈ ഗാനം നമ്മെ കൊണ്ടെത്തിക്കുന്നത് തീർച്ചയായും ഹരിപ്പാടിന് കുറച്ചകലെയുള്ള വലിയകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ഉത്സവപ്പറമ്പിലേക്കു തന്നെ. അശ്വതി ഉത്സവവും തേരുവലിക്കലും തിരക്കും ആളും ബഹളവും, അതിനിടയിൽ അമ്പയും കണ്ണുകളുമായി കാമുകൻ, അവനു മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന സന്ദേശവുമായി അവളുടെ ഓട്ടുവളക്കിലക്കം. കല്യാണിരാഗത്തെ ദേവസ്വരം കൊണ്ട് കൊളുത്തിയ ദീപം കൊണ്ടുള്ള ദേവഗായകന്റെ ദീപാരാധനയാണ് ഈ അനുപമമായ ഗാനാലാപനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥൻ ഈണം നൽകിയ ഈ ഗാനം ശ്രദ്ധേയമാകുന്നത് പതിവ് പോലെ ഗാനചക്രവർത്തി P.ജയചന്ദ്രന്റെ അതുല്യമായ സംഭാവനകളിലൂടെ തന്നെ. ദേവഗായകൻ സൃഷ്ടിക്കുന്ന കർപ്പൂര ദീപപ്രഭയിൽ തൊഴുതുപോകുന്ന ആസ്വാദക മനസ്സുകൾ, ചരണത്തിലെ ഓട്ടുവളകൾ തൻ പാട്ടിലൂടോമനെ എന്നതിലെ ഓമന എന്ന ഭാഗം ആലപിക്കുമ്പോൾ ഒഴുകുന്ന അനുരാഗം എത്ര മധുരതരം. കാവിലിലഞ്ഞികൾ പൂച്ചൊരിഞ്ഞു എന്ന് ദേവഗായകൻ പാടുമ്പോൾ ആ പുഷ്പഗന്ധം നുകർന്ന അനുഭൂതി നമ്മുടെ മനസ്സുകളെ ധന്യമാക്കുന്നു. ഇത് മറ്റൊരു അത്ഭുത ഗാനം. ഇതാ കേൾക്കാം നമുക്ക്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: പ്രകൃതി ഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ സ്മൃതി ഗീതങ്ങൾ
1: ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതി ഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചെട്ടിക്കുളങ്ങര ഭരണിയും അമ്പലപ്പുഴ വേലിയും അമ്പലപ്പുഴ പാൽപ്പായസവുമെല്ലാം ഇതര ദേശക്കാരായ മലയാളികൾക്ക് പരിചയപ്പെടുത്തിയതിൽ ശ്രീകുമാരൻ തമ്പിക്ക് വലിയ സ്ഥാനമാണ്. പ്രണയം മുഖ്യ പ്രമേയമായിരുന്ന അക്കാലത്തെ സിനിമകളിൽ തന്റെ പ്രണയഗാനങ്ങൾക്ക് അനുയോജ്യമായ ചുറ്റുപാടുകളും പശ്ചാത്തലവും ഒരുക്കേണ്ട ബിംബങ്ങൾ ലഭിക്കുവാൻ തമ്പിക്ക് മറ്റൊരിടത്തും തിരിയേണ്ടി വരുന്നില്ല. താൻ ജനിച്ചു വളർന്ന നാടും നടന്ന നാട്ടുവഴികളും കണ്ട കാഴ്ചകളും തന്നെ ധാരാളമായിരുന്നു. കലയുടെ കലവറകളായിരുന്ന കൂത്തമ്പലങ്ങളെക്കുറിച്ചുള്ള പരാമർശവും അദ്ദേഹത്തിന്റെ ഒരുപാട് ഗാനങ്ങളിൽ കാണാം. കൂത്തമ്പലത്തിലെ കൂടിയാട്ട കാഴ്ചകൾ, കർപ്പൂരദീപത്തിൻ കൂടിയാട്ടം കാണാൻ തുടങ്ങിയ ഗാനങ്ങൾ ആനന്ദം പരമാനന്ദം എന്ന 1977 ചിത്രത്തിലെ ഗാനങ്ങളിലുമുണ്ട്.

ഉടഞ്ഞ കുപ്പിവളകളുടെ ഓർമ്മയുണർത്തുന്ന കൂത്തമ്പലങ്ങൾ, കൂത്തമ്പലത്തിൽ വെച്ചോ എന്ന ഗാനം 1990 അപ്പു എന്ന ചിത്രത്തിലെ ഗാനത്തിലൂടെ നമുക്ക് കാണാം. ഒരുപക്ഷെ ശ്രീകുമാരൻ തമ്പി ഈ ഗാനങ്ങളെല്ലാം തന്റേതാണെന്ന് പറയാതെ പറയുന്ന അടയാളങ്ങളാണ് ഈ പദാവലികൾ. 9-ാം ഉത്സവം, ആനക്കൊട്ടിൽ തുടങ്ങിയ പദപ്രയോഗങ്ങളും തമ്പിക്ക് മാത്രം അവകാശപ്പെട്ടവയായി ഇന്നോളം നിൽക്കുന്നു.

അതുപോലെ തന്നെയാണ് ഒരുപക്ഷെ ഭൂരിപക്ഷം വരുന്ന സാധാരണ മലയാളികളും ഒരിക്കൽ പോലും കേൾക്കുകയില്ലായിരുന്ന കലാകാരന്മാരുടെ പേരുകൾ അദ്ദേഹം തന്റെ രചനകളിൽ അസാമാന്യ വൈഭവത്തോടെ വിലക്കി ചേർത്തിരിക്കുന്നത്. കഥകളി ആചാര്യന്മാരായ ഹരിപ്പാട്ട് രാമകൃഷ്ണൻ, ഗുരു ചെങ്ങന്നൂർ കുടമാളൂർ, ചെണ്ടവിദ്വാൻ വാരണാസി നാരായണൻ നമ്പൂതിരി, 1969 പുറത്തിറങ്ങിയ ഉത്തരാസ്വയംവരം, ഡേഞ്ചർ ബിസ്ക്കറ്റ്, നാദസ്വര വിദ്വാൻ തിരുവേഴ ജയശങ്കർ ആലപ്പുഴ പട്ടണത്തില് ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമയിലൊക്കെയുണ്ട്. കലാകാരന്മാരുടെ പേരുകൾ ഇനിയൊരു ചരിത്രാഖ്യാനത്തിലും ഇല്ലെങ്കിലും തമ്പിയുടെ ഗാനങ്ങളിലൂടെ അനശ്രദ്ധ നേടിയെടുക്കുന്നു. ഇവിടെ വെറും പേരുകൾ കൊണ്ടുള്ള കസരത്തല്ല കാണുവാൻ കഴിയുക. ആത്മാവിന്റെ തന്നെ ഭാഗമായി തീർന്ന ചില കാഴ്ചകൾ താനറിയാതെ ഭാവനയിൽ അലിഞ്ഞൊഴുകിയതാവാം. കൂടാതെ ജീവിതയാത്രയിൽ നേർക്കാഴ്ചകൾ കാണിച്ചവർക്കുള്ള ഗുരുസ്മരണയുമാവാം. കേട്ടിട്ട് തിരിച്ചു വരാം നമുക്ക് ആ പാട്ട്. ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത് ദക്ഷിണാമൂർത്തി, ആലാപനം ഗാനഗന്ധർവൻ.

ഹരിപ്പാടിന്റെ വിശേഷങ്ങൾ പറഞ്ഞതും അമ്പലപ്പുഴ വേല കാണിച്ചു തന്നതും ശ്രീകുമാരൻ തമ്പി. ആലോലമണിത്തിരകളിൽ നടനമാടുന്ന ആറന്മുള ഭഗവാന്റെ പൊന്നുകെട്ടിയ ചുണ്ടൻ വള്ളവും ചെട്ടിക്കുളങ്ങന ഭരണിയും തേരോട്ടവും കാണിച്ചു തന്നതും തമ്പി തന്നെ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിളമ്പി നടന്ന കാലങ്ങൾ സ്മൃതി മധുരം.

ആറന്മുള ഭഗവാന്റെ എന്ന് തുടങ്ങുന്ന മോഹിനിയാട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. 1976 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികൾക്ക് ജി ദേവരാജനാണ് ഈണം കൊടുത്തത്. പി ജയചന്ദ്രന്റെ ആലാപനം.

ഇവയെല്ലാം കടന്ന് നാം എത്തുന്നതോ കേളികൊട്ടുയരുന്ന കേളികദമ്പം പൂക്കുന്ന കേരള തിരുമുറ്റത്ത്. കവിയുടെ മനസ്സിൽ കനകാംബരങ്ങൾ പൂമഴ പൊഴിയിക്കുന്ന കേരള തിരുമുറ്റത്ത്, തിരുവോണ പുലരി തിരുമുൽക്കാഴ്ചയുമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തിരുമുറ്റത്ത്. അവിടെ കാറ്റുമ്മ വീക്കുന്ന മരച്ചില്ലകൾക്ക് പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന പ്രഭാത സൂര്യനുണ്ട്. ഒരുപാട് ഒരുപാട് ഗതകാല സ്മരണകളുണ്ട്. എല്ലാം നമ്മളും കവിയും ഒരുമിച്ച് നടന്നവയും അറിഞ്ഞവയും തന്നെ. പക്ഷേ കവിക്ക് മാത്രമേ ആ സ്മരണകളിൽ ചിത്രപ്പണി ചെയ്ത് വരും തലമുറയ്ക്കായി സൂക്ഷിച്ചു വയ്ക്കാനും നൽകാനും കഴിയൂ. അവിടെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രസക്തി. കേൾക്കാം നമുക്ക്. മിനിമോൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം ജി ദേവരാജന്റെ സംഗീതത്തിലാണ് ഒരുങ്ങിയത്.

0: ഇന്നത്തെ സ്മൃതിഗീതങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ ആസ്വദിച്ചത്.
1: സ്മൃതിഗീതങ്ങൾ കേട്ടുമതി വരാത്ത അനശ്വര ഗാനങ്ങൾ. സ്മൃതിഗീതങ്ങൾ
2: ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജലോത്സവം എന്ന ചിത്രത്തിനായി വേണുഗോപാൽ ആലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചാന്ദ് പൊട്ട് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് ജയചന്ദ്രൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസ് ആലപിച്ച ഗാനം, ചിത്രം രാവണപ്രഭു,

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ശ്വേത ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം ഒരേ കടൽ.

0: എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം. ചിത്രം വെൽക്കം ടു കൊടൈക്കനാൽ.
1: സ്വയം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അയാൾ എന്ന ചിത്രത്തിൽ സുധീപ് കുമാർ ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, എടവം 2, ഹിജ്റവർഷം 1447, ദുൽഖഅദ് 28, ശകവർഷം 1948, വൈശാഖം 25, 2026 മെയ് 16, ശനിയാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാതഗീതങ്ങൾ കേൾക്കാം.